ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201, മിഥുനം 2, 2026 ജൂൺ 16 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡെയ്സമ്മ ജെയിംസ്.
1: പരിമിതികളെ അതിലംഘിച്ച് മുന്നോട്ടു പോയി ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന മന്ത്രം തന്നെയാണ് ഇച്ഛാശക്തി. അനുകൂലമല്ലാത്ത പ്രകൃതിയെയും പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങളെയും കീഴ്പ്പെടുത്തി വിജയപ്രഖ്യാപനം നടത്താൻ ഇച്ഛാശക്തി എന്ന മാനസിക ഭാവം നമ്മെ സഹായിക്കുന്നു. ഉദാത്തമായ ജീവിതവീക്ഷണത്തിലേക്ക് ഇച്ഛാശക്തിയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ ഒരു കുടചൂടുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കും. അസാധ്യമെന്നും അപ്രാപ്യമെന്നും തോന്നുന്ന പലതും ഇച്ഛാശക്തിയുടെ പ്രയോഗത്താൽ സാധ്യമാകുമ്പോൾ ഈ ഭാവം ദൈവികമാകുന്നു. ദൈവീക ദാനങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഇച്ഛാശക്തി, വിൽ പവർ, ഉചിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വ്യക്തിത്വത്തിന്റെ മഹത്വവും പക്വതയും. ലോകപ്രസിദ്ധ പർവ്വതാരോഹകൻ സ്വീൻസ്വാർഡൻ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. 14 വയസ്സിൽ ക്യാൻസറിന്റെ രൂക്ഷമായ ആക്രമണമുണ്ടായി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ജീവിതത്തിൽ പലതവണ ഈ രോഗം അദ്ദേഹത്തെ കീഴടക്കാൻ നോക്കി. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ക്യാൻസർ രോഗിയാണ്. പിന്നീട് ഓസ്ട്രേലിയയിലെയും തെക്കേ അമേരിക്കയിലെയും വലിയ കൊടുമുടികൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുൻപിൽ തലകുനിച്ചു കൊടുത്തു എന്ന ചരിത്രം. ജീവിതവഴിയിലെ മുൾപടർപ്പുകൾക്കപ്പുറം സ്നേഹോഷ്മളതയിൽ ജ്വലിച്ചുയരുന്ന പ്രതീക്ഷയുടെ അഗ്നിസാന്നിധ്യം നൽകുന്ന ധൈര്യം വളരെ വലുതാണ്. പ്രശ്ന സങ്കീർണതകളുടെ ഇരുട്ടിൽ നിന്ന് ഇച്ഛാശക്തിയുടെ എണ്ണ നിറച്ച ചിരാതുകൾ നമ്മെ ജീവിതവിജയത്തിന്റെ മുനമ്പിലെത്തിക്കും. ഇച്ഛാശക്തി എന്ന ദൈവികോർജം ഉള്ളിൽ നിറയുമ്പോൾ ഹൃദയത്തിന്റെ നന്മയിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തുവരുന്നു. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ ഇച്ഛാശക്തിയുടെ മഹാബലമാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഇച്ഛാശക്തിയുടെ തൂവെളിച്ചം കടന്നു ചെല്ലുന്നു. അവന്റെ അകക്കണ്ണുകൾ തുറക്കപ്പെടുകയും കർമ്മവീര്യത്തിന്റെ താക്കോൽ താഴിട്ട ചിന്തകളെ ഉണർത്തുകയും ചെയ്യുന്നു. ഇച്ഛാശക്തിയുടെ മഹാവീര്യം അലസതയുടെ മൂടുപടം നീക്കി പരിശ്രമത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു. സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ജീവിതരഥിയിലെ തടസ്സങ്ങളെ തന്റെ ഇടത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ചുവന്ന പരവതാനികൾ നമ്മെ സ്വാഗതം ചെയ്യും. നിരാശയിലും അലസതയിലും വീർപ്പുമുട്ടുന്നവരെ ഹൃദയനന്മയുടെ നനവുള്ള പാഠങ്ങൾ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ഇച്ഛാശക്തിയുള്ളവർക്ക് സാധിക്കുന്നു. ആൽക്കെമിസ്റ്റിലെ സന്ത്യാഗോയെ പോലെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ആത്മാർപ്പണ വഴികളിലെ ചവിട്ടടികളാണെന്ന് തിരിച്ചറിയുന്നിടത്ത് മരുഭൂമികൾ പൂത്തുലയുന്നു. ഊഷരതയുടെ അകത്തളങ്ങളിൽ ജീവനും ശൂന്യതയുടെ തേങ്ങലുകളിൽ ശുദ്ധസംഗീതവും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നിടത്ത് ഇച്ഛാശക്തിയുടെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലെ ശക്തിയുടെ മഹാവിസ്മയങ്ങളെ നാം തന്നെ തൊട്ടറിയുന്ന നിമിഷം ഇച്ഛാശക്തിയുടെ ദൈവികോർജം പ്രവഹിക്കുകയായി. സ്വന്തം കണ്ടെത്തലിലൂടെ ഇച്ഛാശക്തിയുടെ വാഹകരായി മാറാൻ ശ്രമിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡെയ്സമ്മ ജെയിംസ്.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ് പാരായണം ചെയ്യുന്നത് അനിൽ റാം.
3: ഓണവിൽപ്പന കോൾക്കൊള്ളും ഷാപ്പിൽ ഞാനും അമ്മയും ഇന്നലെ ചെന്നു. വിദ്യുച്ഛക്തി നിലാവൊഴുക്കുന്ന വിസ്തൃതമായ ഹാളിലുയരെ ചന്തത്തിൽ കുഞ്ഞു.

0: തൊട്ടുണർത്തി വിളക്കുമായമ്മ, കുട്ടി നീ എന്തു ദുസ്വപ്നം കണ്ടു.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ്, പാരായണം ചെയ്തത് അനിൽ റാം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. Prime Minister Narendra Modi will arrive in Evian, France today on a two-day visit to participate in the G7 summit in the third leg of his two-nation visit. Upon arrival, French President Emmanuel Macron will formally welcome the Prime Minister. Mr. Modi will then participate in a working session of the summit on the theme Forging New Partnerships and Rebuilding International Solidarity, along with leaders of G7 countries, partner countries, and representatives of the World Bank and the African Development Bank. On the sidelines of the meeting, the Prime Minister is also scheduled to hold bilateral meetings with the Prime Minister of Canada, Mark Carney, Prime Minister of United Kingdom Keir Starmer and UAE President Sheikh Mohammed bin Zayed Al Nahyan. Later, he will attend a gala dinner hosted by French President Emmanuel Macron. Prime Minister Narendra Modi is visiting the French city at the invitation of French President Emmanuel Macron in what is expected to be a highly productive and wide-ranging visit. Notably, this marks India's 13th participation at the G7 summit and the Prime Minister's 7th consecutive participation. India's regular participation at the G7 summit reflects the increasing recognition of New Delhi's role and contributions in addressing global challenges related to peace, security, development and environmental sustainability. A report.
2: India's strategic importance for the G7 is increasingly being reflected in concrete economic and technology partnerships. This is evident from the recently concluded India-EU trade agreement, as well as initiatives such as Bharat Innovates in NIS and India's role as the official AI partner country at upcoming VivaTech in Paris. These developments underline how G7 countries are looking at India not only as a major market, but also as a trusted partner in technology, innovation, manufacturing, and resilient supply chains. Significantly, many of the priorities identified by the French G7 presidency, including reducing imbalance, international partnerships, and artificial intelligence, closely align with India's strengths and interests. Ankit Kumar, Akashvani News, Evian, France.
1: Earlier yesterday, India and Slovakia elevated their ties to a comprehensive partnership. The two sides also linked 11 agreements to boost cooperation in key areas including labor migration, digital technology and defense, following talks between Prime Minister Narendra Modi and his Slovak counterpart Robert Fico in Bratislava. Addressing a joint press conference, Mr. Modi said, elevation of ties symbolizes shared beliefs, priorities and future.
3: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ये हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है. आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: President of Slovakia, Peter Pellegrini, has conferred Slovakia's highest state honor, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Prime Minister expressed his heartfelt gratitude to the President, the government and the people of Slovakia for the distinguished honor. Accepting the award, he noted that the honor was a tribute to the 1.4 billion people of India and to the enduring bonds of friendship between India and Slovakia. The Ministry of Youth Affairs and Sports is hosting the Viksit Bharat Youth Parliament 2026 in New Delhi. Lok Sabha Speaker Om Birla will inaugurate the Viksit Bharat Youth Parliament at the national level today. The ministry said that the initiative reimagines youth engagement with democratic processes, offering young citizens a hands-on understanding of governance, policy deliberation and parliamentary functioning. Tiny Cape Verde pulled off a stunning result in its World Cup debut, shutting out heavily favoured Spain. An impressive performance by a 40-year-old goalkeeper, Virginia, helped Cape Verde play one of the favourites in the tournament to a 0-0 draw. And that is the end of this news bulletin.
0: ആകാശവാണി. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യമേ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, റിജു ജോസഫ് പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം, പിന്നണി ഗായിക മധുവന്തി നാരായൺ അതിഥിയായി പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, പന്തളം വി ഗണേഷ് പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ICDS പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രജിത്, വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ തസ്നീം PS എന്നിവർ സംസാരിക്കുന്നു. 12:00 ഒരിക്കൽ കൂടി, ഇതിൽ നേർവഴി. 12:20 ലളിതഗാനങ്ങൾ, ദിവ്യശ്രീ MP പാടുന്നു. രചന ഡോക്ടർ ശുഭ, സുധീഷ്ണ BK. സംഗീതം മധു അഞ്ചൽ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 മഞ്ഞണി പൂനിലാവ് ചലച്ചിത്ര ഗാന പരിപാടി, ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം PA ബിജു. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 15 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ഗാനോപഹാരം. 4:00 നേർമൊഴി. നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില് വിവിധ ഭാഷാ ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. ഗീതാഞ്ജലി ശ്രീ കെ, ഉപന്യാസോമേ ഉത്തർ ആധുനികത, ദേവിപ്രിയ ഒ സംസാരിക്കുന്നു. 5:15 തുടിതാണം, എസ് മുത്തുമണിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, എ ബഷീറ BVയും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യയ്ക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെറിൻ നൂറുദ്ദീനുമായി അഭിമുഖം. 8:00 സർഗകേരളം. ഇതിൽ പെരുമ്പടവം ശ്രീധരന്റെ കഥാകക്ഷി, സാവിത്രി രാജീവിന്റെ കവിതകൾ തോന്നിയാക്ഷരങ്ങൾ നായ, ചന്ദ്രമതിയുടെ കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കോയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആയിരം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളിപ്പദങ്ങൾ. കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

0: കേശസംരക്ഷണം ആയുർവേദത്തിൽ. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സമയം 6:15. ഇപ്പോൾ ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ റിജു ജോസഫ് പാടിയത് കേൾക്കാം. ആദ്യം സൂര്യനമസ്കാരം എന്നാരംഭിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് സെൻസസ് നടത്തുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരു അറിയിപ്പ് കൂടി ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാകുന്ന സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. SE.census.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 30 വിവരം സ്വയം നൽകാം. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തെ ഡോ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണ് ഇത്. ഇന്ത്യയും സ്ലോവാക്കിയയും തമ്മിൽ സമഗ്ര പങ്കാളിത്തത്തിന് ധാരണയായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വ്യാപാര പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ധാരണാപത്രം ഓൺലൈനായി ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായി US ഇറാനും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ജനീവയിലെ ചടങ്ങിലും ഒപ്പിടുന്നതോടെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കും. ഇറാനെതിരായ US നാവിക ഉപരോധവും അവസാനിപ്പിക്കും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ് വെർദയും ഗോൾ രഹിത സമനിലയിൽ കളി അവസാനിപ്പിച്ചു. നാളെയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം നടക്കുക.
1: ഇന്ന് മുതൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൽഫ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു.

0: രാജ്യത്തിന്റെ ജനസംഖ്യ അപ്ഡേറ്റ് ചെയ്യാനും ഭാവി വികസന പദ്ധതികൾ നിലവിലുള്ളതും കൃത്യവുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്നുണ്ട് എന്നുറപ്പാക്കാനും അവസരം നൽകുന്നതാണ് ഈ കണക്കെടുപ്പ്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. നഗരങ്ങൾ വികസിച്ചു, ഗ്രാമങ്ങൾ മാറി, കുടുംബങ്ങൾ ചെറുതായി, ആയുർദൈർഘ്യം വർദ്ധിച്ചു, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നാൽ ഒന്നര ദശാബ്ദമായി നയങ്ങൾ രൂപീകരിക്കുന്നവർ ഏറിയോ കുറഞ്ഞോ 2011 ശേഖരിച്ച ആ ഡാറ്റയെ ആശ്രയിച്ചു പോരുന്നു.
1: 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സെൻസസ് നമുക്ക് തരുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്.
0: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്.
1: പ്രത്യേകിച്ചും കേരളം മാതിരി ഒരു സംസ്ഥാനത്ത് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തും വരുന്ന മാറ്റങ്ങൾ, അവിടുത്തെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശത്തുണ്ടാവുന്ന പലതരത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്ന സെൻസസ് ഡാറ്റ മാത്രമാണ്. 2021 സെൻസസ് നടക്കാതിരുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഓതന്റിക് ഡാറ്റ ഇന്ന് അവൈലബിൾ അല്ല. അത് തീർച്ചയായും നമ്മുടെ നഗരവൽക്കരണവുമായിട്ടുള്ള നമ്മുടെ പ്രതികരണം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ അഡ്രസ് ചെയ്യാം, അതിന്റെ പലതരത്തിലുള്ള ചാലഞ്ചസ് അത് മറികടക്കുന്നതിനുള്ള ഒരു പര്യാപ്തത നമുക്ക് കുറവായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം സെക്കൻഡറി ഡാറ്റയും നഗരനായ കമ്മീഷൻ പോലും 2011 ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ വെച്ചുകൊണ്ടാണ് 2051 ഏതാണ്ട് 81% നഗരവൽക്കരിക്കപ്പെടും കേരളം എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഓരോ പ്രദേശത്തും 14 ജില്ലകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ് അതിന്റെ പാറ്റേണുകൾ. ഇതിന്റെ പാറ്റേണുകൾ കുറിച്ച് അറിയാൻ ഓരോ ജില്ലയിലും എങ്ങനെയാണ്, ഓരോ അർബൻ അഗ്ലോമറേഷനിലും അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയുന്നതിനും പിന്നീട് എന്ത് മാറ്റമുണ്ടായി എന്നറിയുന്നതിനും ഇനി എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് സമീപ ഭാവിയിൽ ഉണ്ടാവുക എന്നറിയുന്നതിനുമെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റ ആവശ്യമാണ്. സെൻസസിന്റെ അടുത്ത ഡാറ്റ വരുന്നതോടുകൂടി നമുക്ക് വളരെ വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ സ്പേഷ്യാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സെൻസസിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമുക്ക് കുറേ കൂടെ വ്യക്തമായി, കുറേം കൂടെ സുതാര്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
0: കേരള യൂണിവേഴ്സിറ്റി ഡെമോഗ്രഫി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ PS നായർ.
2: സെൻസസ് ഡേറ്റ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശേഖരിച്ചു തുടങ്ങിയത് 1881, അതായത് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. വലിയ ബ്രേക്ക് ഇല്ലാതെ നടന്നു വരികയായിരുന്നു. 10 വർഷത്തിലൊരിക്കലാണ്, വളരെ റെഗുലർ ആയിട്ട് നടന്നു വരികയായിരുന്നു. 2 പ്രാവശ്യമാണ് അതിന് ഭംഗം വന്നത്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് വന്നു. അത് 3-4 മാസത്തിന്റെ ഡിഫറൻസേ വന്നുള്ളൂ. 2 ഈ കോവിഡ് കാലത്ത് വന്നത്, അതായത് 2021 നടക്കാനുള്ള സെൻസസ് നടത്താൻ കഴിഞ്ഞില്ല. അതാണ് ഇപ്പം നമ്മൾ 2026 ഇപ്പം നടക്കാൻ പോകുന്നത്. 3 ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ജനനത്തിന്റെ കണക്കുകൾ, മരണത്തിന്റെ കണക്കുകൾ, കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷന്റെ കണക്കുകൾ, ഇവയെല്ലാം വരും. പിന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ, മതമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഇക്കണോമിക് ഡേറ്റയും ഉണ്ട്. നമ്മൾ ഓരോ കുടുംബത്തിലെയും ഓരോ കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി, ഒരു ഹൗസ് ഹോൾഡിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്.
0: സെൻസസ് ആസൂത്രണത്തിന്റെയും ഭരണത്തിന്റെയും നട്ടെല്ലാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ തുടങ്ങി ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാനം വരെ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ജനസംഖ്യാ വളർച്ച, സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കുടിയേറ്റ രീതികൾ, താമസ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പ്, തൊഴിൽ പ്രവണതകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവ മനസ്സിലാക്കാൻ സർക്കാരുകൾ ഈ കണക്കുകളെ ആശ്രയിക്കുന്നു.
3: പ്രധാനപ്പെട്ട സെൻസസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്.
0: CDS ഡയറക്ടർ പ്രൊഫസർ സി വീരമണി.
3: അതെങ്ങനെയാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം സെൻസസ് കൊണ്ടുള്ള. പിന്നെ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പല ക്ഷേമ പദ്ധതികളുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആസൂത്രണം ചെയ്യാം. സെൻസസ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാർ പണം ചെലവിടുമ്പോൾ എവിടെയാണ് അത് ചെലവിടേണ്ടത്, ഏത് ഭാഗത്താണ് ചെലവിടേണ്ടത്, ഏത് തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത്, ആശുപത്രിയാണോ, സ്കൂളാണോ, റോഡ്, പാലം, റെയിൽവേ എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എങ്ങനെ കാര്യമായിട്ട് നടത്താം എന്നുള്ളതിന് സെൻസസ് ഒരു പ്രധാന ഒരു ടൂളാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസം, അതിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, സാക്ഷരത, തൊഴിൽ രംഗത്തുള്ള മാറ്റങ്ങൾ, കുടിയേറ്റത്തിലുള്ള ട്രെൻഡുകൾ തുടങ്ങിയ അത്യാവശ്യ എല്ലാ വിവരങ്ങളും സെൻസസ് കൊണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ധനസഹായം, പല ക്ഷേമ പദ്ധതികൾക്കും ഗവൺമെന്റ് ധനസഹായം കൊടുക്കുമ്പോൾ അത് ആവശ്യാനുസരണത്തിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികവുമായിട്ടുള്ള വികസന

0: ജനസംഖ്യാ പ്രൊഫൈൽ കൃത്യമായ സെൻസസ് ഡാറ്റയെ അമൂല്യമാക്കുന്നു.
1: കേരളത്തിന് സാങ്കേതികമുള്ളത് ഈ മൈഗ്രേഷൻ ഡേറ്റയാണ്.
0: ഡോക്ടർ പി എസ് നായർ,
1: നമ്മുടെ മൈഗ്രേഷൻ ഡേറ്റ ഇത്രയും വ്യാപകമായ രീതിയിൽ കളക്ട് ചെയ്യുന്ന വേറൊരു ഏജൻസി ഇല്ല. 1971 ശേഷം നമുക്ക് ഈ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ വളരെ കൂടി. അതുവരെ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ 1971 ഈ ഗൾഫ് മൈഗ്രേഷന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ പൊതുവായ വികസനങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഇവിടെ ചെറുപ്പക്കാരുടെ ജനസംഖ്യ അനുഭവം കൂടുതലുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ലേബർ ഫോഴ്സിൽ അവരുടെ ഭാവം അല്ലെങ്കിൽ അവരുടെ കുറവ് വളരെ കൂടുതൽ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമൊക്കെ അതിന്റെ ഭാഗമാണ്. വളരെ കൂടുതലുണ്ട് നമുക്ക്, ഏകദേശം 10-20 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് നമ്മളെ കണക്ക് കൂട്ടൽ.
0: ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കേരള ചെയർപേഴ്സൺ ഡോക്ടർ എസ് ഇരുദയരാജൻ,
2: നമുക്കൊരു വലിയ ഒരു ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഉണ്ട്. അതെപ്പറ്റി നമുക്ക് ഒന്നും പറഞ്ഞുകൂടാ. ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ, ഇന്റർ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ, ഇന്റാ ഡിസ്ട്രിക്ട്, നമുക്കിത് ഒന്നും അറിഞ്ഞുകൂടാ. 2011 മേല കൊച്ചു കൊച്ചു സർവേ നടന്നിട്ടുണ്ടാലും സെൻസസ് വിൽ ഗിവ് യു ഓപ്പൺ അപ്പ്. ഇപ്പൊ എല്ലാ സൗത്തിലെല്ലാം നമുക്ക് ഇഷ്ടം പോലെ മൈഗ്രൻസ് പറയാണ്. ഇപ്പൊ കേരളത്തിലെ ആൾക്കാരെ പറയാണ് 20 ലക്ഷം ആൾക്കാർ ഉണ്ടെന്ന് പറയാണ്. നമുക്ക് ഒന്ന് അറിഞ്ഞുകൂടാ ഓവർ സ്റ്റേറ്റ്സിലേ കൂടെ നമുക്ക്. അപ്പൊ ഈ സെൻസസ് ഒരു നല്ല ഒരു പേജ് ഡേറ്റ. വാട്ട് ഈസ് ദ കറന്റ് സ്റ്റേറ്റസ്? ഇപ്പൊ അസ്സാമിലിരുന്ന് എത്ര ആൾക്കാർ കേരളത്തിൽ താമസിക്കാണ്, ആ ഡേറ്റ കിട്ടും. അതുപോലെ മലയാളി എത്ര ആൾക്കാരാണ് ഇപ്പൊ മുംബൈയിൽ താമസിക്കാണ്. പേസ് ആണ് പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഓൾസോ ലാംഗ്വേജ്. അപ്പൊ ദാറ്റ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ മൈഗ്രേഷൻ പാറ്റേൺ ആൻഡ് ലീഡ് ടു പോളിസി. ഇപ്പൊ നമ്മൾ വൺ കൺട്രി വൺ റേഷൻ കാർഡ് ഉണ്ട്. ഇപ്പൊ വൺ കൺട്രി വൺ റേഷൻ കാർഡ് ഇസ് എ പ്രോഗ്രാം, ഒരു പ്രോജക്ട്. ബട്ട് അത് എപ്പോഴും നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ 20 ലക്ഷം ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ എത്ര ലക്ഷം ആൾക്കാരാണ് നമ്മളിവിടെ റേഷൻ മേടിക്കുകയാണ്. അത് മേടിച്ചില്ലെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബ്ലം? അപ്പൊ നമുക്ക് ഈ ഡേറ്റ വിൽ ഹാവ് വെരി ഗ്രേറ്റ് ഇമ്പാക്ട് ഫോർ ദ കൺട്രി ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്.
0: പരമ്പരാഗത സെൻസസ് പ്രക്രിയയെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ നേരിട്ട് നൽകാൻ കഴിയുന്ന ഒരു ഓൺലൈൻ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയതുപോലെ വീടുകൾ സന്ദർശിച്ചുള്ള സ്ഥിരീകരണ പ്രക്രിയയ്ക്കൊപ്പം സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഇത്തവണ ലഭ്യമാണ്.
3: ഇപ്പോ ഭാരത സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്, കേരളത്തില് ജൂലൈ 1 മുതൽ 30 വരെയാണ് നടത്തുന്നത്.
0: സെൻസസ് ഓപ്പറേഷൻ കേരള ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ വി സി,
3: ഈ സെൻസസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് 2027 സെൻസസ്. എന്യൂമറേറ്റർമാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത്തവണ നമുക്കൊരു പുതിയ ഫെസിലിറ്റിയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഓരോ കുടുംബത്തിനും അവരുടെ വിവരങ്ങൾ സ്വയം നൽകാൻ ഒരു സെൽഫ് എനോമറേഷൻ പോർട്ടൽ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. sc.census.gov.in എന്നാണ് ആ പോർട്ടലിലേക്ക് കയറുന്നതിനുള്ള നമുക്ക് അതിന്റെ ID. June 16 മുതൽ 30 വരെയാണ് അതിന്റെ സമയം. അതായത് ഇന്നാണ് നമുക്ക് സെൽഫ് എനോമറേഷൻ നടത്താനുള്ള സമയം. അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നൽകേണ്ടത്. അപ്പൊ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗത്തിന് സ്വന്തം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് അവരുടെ വിവരങ്ങൾ, കുടുംബത്തിന് ആ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ അതെല്ലാം നൽകിക്കഴിഞ്ഞാൽ നമുക്കൊരു 11 അക്കമുള്ള സെൽഫ് എനോമറേഷൻ ID ജനറേറ്റ് ആകും. നമുക്കൊരു 29 questions ആണ് നമുക്കിതിൽ ഉള്ളിൽ കയറുമ്പോൾ സെൽഫ് എനോമറേഷൻ പോർട്ടൽ വഴി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഈ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ID നമ്മുടെ വീടുകളിൽ എനോമറേറ്റർമാർ ജൂലൈ 1 മുതൽ 30 വരെ വരും. അപ്പൊ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ സെൽഫ് എനോമറേഷൻ ചെയ്തിട്ടുള്ള വീടുകളാണെങ്കിൽ നമ്മൾ ഈ സെൽഫ് എനോമറേഷൻ ID അവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അവര് ആ സെൽഫ് എനോമറേഷൻ ID അവരുടെ മൊബൈൽ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡാറ്റ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഡാറ്റ അവർ വെരിഫൈ ചെയ്തിട്ടത് വാലിഡേറ്റ് ചെയ്യുകയും സെൻസസ് ഡാറ്റയിലേക്ക് ആഡ് ആവുകയും ചെയ്യും. സെൻസസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷനോ അതുപോലെ ഒമിഷനോ ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ പതിവായി താമസിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്.
0: സെൻസസിനെ പലപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രക്രിയ എന്നാണ് വിശേഷിപ്പിക്കാറെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. ഒരു സെൻസസ് ഷെഡ്യൂളിലെ ഓരോ എൻട്രിയും ഒരു കുടുംബം, ഒരു ഉപജീവന മാർഗം, ഒരു വീട്, ഒരു സ്വപ്നം അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നിവയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തിഗത വരകൾ ഒരുമിച്ച് വരുമ്പോൾ അവ രാജ്യത്തിന്റെ ഒരു സമഗ്രമായ ചിത്രം നൽകുന്നു. ആ ചിത്രം കൂടുതൽ കൃത്യമാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും കൂടുതൽ സജ്ജരായിരിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഇന്ന് തന്നെ പങ്കാളികളാകാം.
4: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ 6:30.
5: ഉമാങ് CIT സ്പോൺസർഡ് പരിപാടി.

0: തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
3: കേശസംരക്ഷണം ആയുർവേദത്തിൽ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ

0: പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 വർഷവും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം May 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ Group G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ Group H മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. Group G ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് 1 ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വല കാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായി. ഇടയായത്. ആദ്യ പകുതിയുടെ 19th മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65th മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്തിന് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ

0: തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. भारत स्लोवाकिया देशयोः सम्बन्धः समग्र सहभागित्वेन संवर्धितः अस्ति. ब्रातिस्लावा नगरे प्रधानमन्त्रिणा नरेन्द्र मोदिना तस्य स्लोवाकिया समकक्षीयेण रॉबर्ट फिको इत्यनेन सह वार्तालापस्य अनन्तरं श्रम प्रवास डिजिटल तंत्रज्ञान रक्षादिषु प्रमुखेषु क्षेत्रेषु सहकारं वर्धयितुं उभौ पक्षौ समग्र 11 सन्धिपत्रेषु हस्ताक्षरितवन्तौ. पश्चात् संयुक्त वार्ताहर सम्मेलनं संबोधयन् श्रीमोदी अवदत् यत् सम्बन्धानां उन्नतिः सह विश्वासानां प्राथमिकतानां भविष्यस्य च प्रतीकः अस्ति. कस्यापि भारतीय प्रधानमन्त्रिणः यूरोपीय राष्ट्रस्य प्रथमायां यात्रायां श्रीमोदी अवदत् यत् उभौ देशौ रक्षाक्षेत्रे सन्धिपत्रे हस्ताक्षरं कृतवन्तौ.
4: AI का भविष्य केवल इनोवेशन से नहीं बल्कि ट्रस्ट, रिस्पॉन्सिबिलिटी और ह्यूमन डिग्निटी पर आधारित होना चाहिए. रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. इस महत्वपूर्ण क्षेत्र में हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
3: स्लोवाकिया देशस्य राष्ट्रपतिना पीटर पेलेग्रेनी इत्यनेन स्लोवाकिया देशस्य सर्वोच्चं प्रशासकीय सम्मानं द ऑर्डर ऑफ द व्हाइट डबल क्रॉस फर्स्ट क्लास इति प्रधानमन्त्रिणं श्रीमोदिनं प्रदत्तम्. श्रीमोदी स्लोवाकिया देशस्य राष्ट्रपत्ये सर्वकाराय नागरिकेभ्यश्च विशिष्ट सम्मानाय कृतज्ञतां प्रकटितवान्. द्वयोः राष्ट्रयोः यात्रायाः तृतीये चरणे G7 शिखरसम्मेलने भागग्रहणाय प्रधानमन्त्री श्रीमोदी अद्य फ्रांसदेशस्य एवियन् नगरं सम्प्राप्स्यति. तस्य आगमनावधौ फ्रांसदेशस्य राष्ट्रपतिना इमैनुअल मैक्रों इत्यनेन औपचारिकरूपेण तस्य स्वागतं क्रियते. द्विपञ्चाशत्तमं G7 शिखर सम्मेलनं ह्यः एवियन नगरे समारब्धम् यत्र विश्वस्य प्रमुखानां अर्थव्यवस्थानां नेतारः प्रमुखेषु वैश्विक समाह्वानेषु विचार विनिमयं कुर्वन्ति। राष्ट्रपतिः मैक्रों वर्यः प्रमुख अन्तर्राष्ट्रिय समाह्वानान् निवारणाय संयुक्तरूपेण कार्याचरणस्य विषये कार्यरात्रिभोजस्य आयोजनम् अकरोत्। ततः पूर्वं सः अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्प, यूके देशस्य प्रधानमन्त्री कीर स्टार्मर इत्यादिभिः नेतृभिः सह G7 देशानां नेतृणाम् औपचारिकरूपेण स्वागतं विहितवान्। यूरोपीय आयोगस्य अध्यक्षा उर्सुला फोन डेर लेयेन, यूरोपीय परिषदः अध्यक्षः एंटोनियो कोस्टा च शिखर सम्मेलने भागं भजन्ति। केन्द्रीय वाणिज्य उद्योग मन्त्री पीयूष गोयलः ह्यः फ्रांस देशे मोनाको देशस्य राज्यमन्त्रिणा क्रिस्टोफ मिरमेंड, विदेश कार्य सहकार मन्त्रिणा इजाबेल बेरो आमादेई, वित्त अर्थव्यवस्था मन्त्रिणा फेडरिक कोटालोर्डा इत्येतैः सह मेलनं कृतवान्। सामाजिकान्तर्जालीय पटले श्रीगोयलः अवदत् यत् द्वैपाक्षिक व्यापारं सुदृढं कर्तुं नूतनान् निवेशावसरान् अन्वेष्टुं भारत मोनाको देशयोः मध्ये उपवेशनम् आर्थिक सहकारं सुदृढं कर्तुं च केन्द्रितम् आसीत्। संघलोक सेवा आयोगेन UPSC इत्यनेन अस्य वर्षस्य लोकसेवा प्राथमिक परीक्षायाः परिणामाः घोषिताः। UPSC ह्यः सूचितवान् यत् अस्मिन् वर्षे 1,000+ रिक्तस्थानेषु लोकसेवा मुख्यपरीक्षायाः कृते आहत्य 13,000+ अभ्यर्थिनः चिताः सन्ति। परीक्षार्थिनः UPSC इत्यस्य आधिकारिक वेबफलके upsc.gov.in इत्यत्र प्राथमिक परीक्षाफलं द्रष्टुं शक्नुवन्ति। इति वार्ताः।
5: ആകാശവാണി സമയം 7 മണി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകളോടെ പുലർവട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. പശ്ചിമതീര നെടിയൻ 50 രൂപ, കുള്ളൻ തൈകൾ 50 രൂപ, ശങ്കരയിനം തൈകൾ 125 രൂപ എന്നീ നിരക്കുകളിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഈ പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470159. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന 8-ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം 19-ാം മാസം മാറ്റിയതായി കുടപ്പനക്കുന്ന് ഗോരക്ഷാഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ അനിമൽ ഡിസീസ് കൺട്രോൾ

0: പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-276-2050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം 9383-47-0086, കൊല്ലം 9383-47-0318, ആലപ്പുഴ 9383-47-0561, കോട്ടയം 9383-47-0704, പത്തനംതിട്ട 9383-47-0499, ഇടുക്കി 9383-47-0821. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷ്യൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089-07-6698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം കൊച്ചുള്ളൂരിന് സമീപം പ്രവർത്തിക്കുന്ന അനന്തപുരി ജൈവകൃഷി പഠന കളരിയിലെ അടുത്ത ബാച്ചിലെ സൌജന്യ ക്ലാസ് ഈ മാസം 20-21 ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്നു. ജൈവരീതിയിൽ മണ്ണൊരുക്കൽ, ജൈവവള നിർമ്മാണം, രോഗകീട നിയന്ത്രണം എന്നിവ പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8848743-9446-07-8256. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനും വ്യവസായിയുമായിരുന്ന പ്രഫുല്ല ചന്ദ്ര റേ 1944 ജൂൺ 16 അന്തരിച്ചത്. 1895 അദ്ദേഹം മെർക്കുറസ് നൈട്രൈറ്റ് എന്ന സ്ഥിരതയുള്ള പുതിയ രാസസംയുക്തം കണ്ടെത്തി ലോകശ്രദ്ധ നേടി. ഇന്ത്യയിൽ ആധുനിക രസതന്ത്ര ഗവേഷണത്തിന് അടിത്തറയിടുകയും ഒരു വലിയ ശിഷ്യസമ്പത്തിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. പ്രശസ്ത ശാസ്ത്രജ്ഞരായ മേഘനാഥ് സാഹ, ശാന്തിസ്വരൂപ് ഭട്നാഗർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 1901 സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പ്രാചീന ഇന്ത്യയിലെ രസതന്ത്രത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് അദ്ദേഹമാണ്. ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തേഡ് ഭരണകൂടത്തിനെതിരെ 10,000 കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ നടത്തിയ സൊവേറ്റോ മാർച്ചിന് നേരെ പോലീസ് വെടിവെപ്പുണ്ടായത് 1976 ജൂൺ 16. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 16 ആഫ്രിക്കൻ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ആയി ആചരിക്കുന്നു. 1991 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി ആണ് ജൂൺ 16 ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. സൊവേറ്റോയിൽ ജീവൻ ബലി നൽകിയ കുട്ടികളുടെ ധീരതയെ അനുസ്മരിക്കാനും ആഫ്രിക്കയിലുടനീളമുള്ള കുട്ടികൾ നേരിടുന്ന വിദ്യാഭ്യാസ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും ഈ ദിവസം വിനിയോഗിക്കുന്നു. മലയാള സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ ശബ്ദഗാംഭീര്യത്തിലൂടെയും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടൻ സുകുമാരൻ

0: 1997 June 16 അന്തരിച്ചത്. 70s-ലും 80s-ലും മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്ന പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനുമായിരുന്ന ചിത്തരഞ്ജൻ ദാസ് അന്തരിച്ചത് 1925 June 16 1923-ൽ മോത്തിലാൽ നെഹ്റുവിനൊപ്പം ചേർന്ന് അദ്ദേഹം സ്വരാജ് പാർട്ടി സ്ഥാപിച്ചു. അലിപ്പൂർ ബോംബ് കേസിൽ അരവിന്ദ് ഘോഷിനു വേണ്ടി വാദിച്ചത് ചിത്തരഞ്ജൻ ദാസായിരുന്നു. ജനങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ ദേശബന്ധു എന്ന് വിളിച്ചു. ഭാരതത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ലോട്ടറി വകുപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചത് 1967 June 16 അന്നത്തെ ധനമന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാണ് ഈ വിപ്ലവകരമായ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. സ്വകാര്യ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാനും സർക്കാരിന് അധിക വരുമാനം കണ്ടെത്താനും ഇത് സഹായിച്ചു. കേരളത്തിന്റെ ഈ മാതൃക പിന്നീട് മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളും പിന്തുടരുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായി ഈ വകുപ്പ് മാറിയിരിക്കുന്നു. കേരള സർക്കാർ ചിട്ടി ഫണ്ടുകളെ നിയന്ത്രിക്കുന്നതിനായി KSFE രൂപീകരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചത് 1969 June 16 സ്വകാര്യ ബ്ലേഡ് കമ്പനികളുടെ ചൂഷണത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ജനങ്ങൾക്ക് സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതികളും വായ്പകളും നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ന് കേരളത്തിലുടനീളം ശാഖകളുള്ള വലിയൊരു ശൃംഖലയായി KSFE വളർന്നിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്ത കവിയും ചലച്ചിത്ര ഭക്തിഗാന രചയിതാവുമായ എസ് രമേശൻ നായർ അന്തരിച്ചത് 2021 June 16 ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിലൊന്നായ ഫോർഡ് മോട്ടോർ കമ്പനി ഹെൻറി ഫോർഡിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായത് 1903 June 16 അമേരിക്കയിലെ ഡെട്രോയിറ്റിലാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. അസംബ്ലി ലൈൻ സംവിധാനത്തിലൂടെ വലിയ തോതിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്ന രീതി ഇവർ വികസിപ്പിച്ചെടുത്തു. ഇത് സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ കാറുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ആയുരാരോഗ്യത്തിലെന്ന് തക്കാളിപ്പനി കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
5: തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നത് സാധാരണയായി കാണപ്പെടുന്നതും പകരുന്നതുമായ ഒരു വൈറൽ രോഗമാണ്. 5 താഴെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത് എങ്കിലും മുതിർന്നവരിലും വരാം. പ്രധാനമായും കോക്സാക്കി വൈറസ് A16 ആണ് കാരണമെങ്കിലും ചില എൻഡറോ വൈറസുകളും ഇതിന് കാരണമായേക്കാം. രോഗാണുബാധ ഉണ്ടായി 3 to 6 ശേഷമാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തക്കാളിപ്പനിയുടെ ആദ്യ ലക്ഷണം പനി, തൊണ്ടവേദന, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവയാണ്. ഇത് കാരണം കുട്ടികളിൽ നിർത്താതെയുള്ള കരച്ചിൽ ഉണ്ടാകാം. 1-2 ശേഷം വായിൽ വേദനയുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഇത് കാരണം ഭക്ഷണം കഴിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഒപ്പം കൈപ്പത്തികളിലും പാദത്തിനടിയിലും കൈകാൽ മുട്ടുകളിലും ഇരിപ്പിട ഭാഗങ്ങളിലും ചുവന്ന പാടുകളോ കുമിളകളോ ഉണ്ടാകുന്നു. ആദ്യ ആഴ്ചയിലാണ് രോഗം ഏറ്റവും കൂടുതൽ പകരുന്നത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് പകർച്ച സംഭവിക്കുന്നത്. വളരെ വേഗത്തിൽ പകരുന്ന ഈ അസുഖം രോഗബാധിതനായ കുട്ടിയുടെ ഉമ്മിനീർ, മൂക്കിലെ സ്രവം, കുമിളകൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ദ്രാവകത്തിലൂടെയൊക്കെ പകരുന്നു. കുട്ടിയെ തൊട്ടതിന് ശേഷവും ഡയപ്പർ മാറ്റിയ ശേഷവും കൈകൾ സോപ്പിട്ട് കുറഞ്ഞത് 30 എങ്കിലും നന്നായി കഴുകേണ്ടതാണ്. ഇത് മുതിർന്നവരിലേക്ക് അസുഖം പകരുന്നത് തടയും. കുട്ടി ഉപയോഗിച്ച വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും പ്രതലങ്ങളും മറ്റും പ്രത്യേകം അണുവിമുക്തമാക്കുക. ഇത് 5 പനിയോ ചിക്കൻ പോക്സോ അല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഫലങ്ങളും കഴിക്കാവുന്നതാണ്. എന്നാൽ വായിൽ വ്രണം ഉള്ളതിനാൽ എരിവ്,

0: സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള നാരങ്ങ, മുസമ്പി, ഓറഞ്ച് കൂടാതെ കോളകൾ, സോഡ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. തടിപ്പുകൾ മാറുന്നതും പനി മാറുന്നതും വരെ രോഗബാധിതരായ കുട്ടികളെ ഡേ കെയറിലോ സ്കൂളിലോ വിടാതെ വീട്ടിൽ ഇരുത്തുക. കുമിളകളുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിച്ച് ചെറു ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക. കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലെങ്കിലോ, ലക്ഷണങ്ങൾ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രതിരോധ ശക്തി കുറവാണെങ്കിലോ, കുട്ടിക്ക് അമിതമായ തളർച്ച, തലകറക്കം അല്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ ചികിത്സ തേടേണ്ടതാണ്. ഒന്നിലധികം വൈറസുകൾ ഇതിന് കാരണമാകുന്നതിനാൽ ഒരാൾക്ക് ഒന്നിലധികം തവണ ഈ രോഗം വരാം. തക്കാളിപ്പനി കണ്ട് ഭയപ്പെടേണ്ടതില്ല. പകരം കുട്ടികൾക്ക് കൃത്യമായ ചികിത്സയും വിശ്രമവും ഭക്ഷണവും നൽകി കരുതലോടെ ഇരിക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തും.
1: ആയുരാരോഗ്യത്തിൽ എന്ന് തക്കാളിപ്പനി കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തൊഴിൽ ദർശനം.
3: ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുണ്ട്. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം. പ്രായം 26 വയസ്സ്. കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 50 രൂപ, മറ്റുള്ളവർക്ക് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iisc.ac.in/careers/regular-positions. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iisc.ac.in/careers/regular-positions. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 36 ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. തസ്തികകളും ഒഴിവും. പ്രോജക്ട് എഞ്ചിനീയർ MNP, ഇലക്ട്രിക്കൽ മെയിന്റനൻസ് 2, ടെക്നീഷ്യൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ 21, യാർഡ് ഓപ്പറേഷൻ സൂപ്പർവൈസർ 1, ഷണ്ടിംഗ് ഓപ്പറേറ്റർ 12. യോഗ്യത: 10ാം ക്ലാസ് ITI ബിരുദം. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം ടെക്നീഷ്യൻ, ഷണ്ടിംഗ് ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് 50 വയസ്സും മറ്റ് തസ്തികകളിലേക്ക് 55 വയസ്സും. ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് വാക്കിൻ ഇന്റർവ്യൂ നടക്കുക. പ്രോജക്ട് എഞ്ചിനീയർ, യാർഡ് ഓപ്പറേഷൻ സൂപ്പർവൈസർ, ഷണ്ടിംഗ് ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് June 22, ടെക്നീഷ്യൻ തസ്തികയിലേക്ക് June 23 വാക്കിൻ ഇന്റർവ്യൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kongan-railway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kongan-railway.com. കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. E2, E3, E4 ഗ്രേഡുകളിൽ പെടുന്ന തസ്തികകളിലാണ് ഒഴിവ്. ബിരുദം, ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ കേഡറുകളിലായി 70 ഒഴിവുണ്ട്. വിഷയങ്ങൾ അല്ലെങ്കിൽ കേഡറുകളും ഒഴിവും. മൈനിംഗ് 12, ജിയോളജി 5, എൻവയോൺമെന്റ് മാനേജ്മെന്റ് 3, സേഫ്റ്റി ആൻഡ് ഫയർ സർവീസ് 4, കോൺസെൻട്രേറ്റർ മിനറൽ പ്രോസസിംഗ് 3, ഇലക്ട്രിക്കൽ 9, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 8, സിവിൽ 3, സിസ്റ്റംസ് 1, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് 3, HR 4, ഫിനാൻസ് 7, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് 4. യോഗ്യത: ബിരുദം. പ്രായം E2 ഗ്രേഡിൽ 40 വയസ്സും E3 ഗ്രേഡിൽ 42 വയസ്സും E4 ഗ്രേഡിൽ 47 വയസ്സ് എന്നിങ്ങനെയാണ്. അപേക്ഷാ ഫീസ് 500 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://hindustancopper.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://hindustancopper.com. ബീഹാറിലെ ബോധ്ഗയയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. എസ്റ്റേറ്റ് കം പ്രോജക്ട് ഓഫീസർ 1, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 4, അഡ്മിനിസ്ട്രേഷൻ 1, പ്രോഗ്രാംസ് 1, പർച്ചേസ് 1, ഇന്റർനാഷണൽ റിലേഷൻസ് 1, ഫൈനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ 1, ലീഗൽ ഓഫീസർ 1, അസിസ്റ്റന്റ് സ്റ്റുഡന്റ് കൌൺസിലർ 1, ഓഫീസ് അസിസ്റ്റന്റ് 1, ITI ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 1, ജൂനിയർ അസിസ്റ്റന്റ് 1, നഴ്സിംഗ് സ്റ്റാഫ് വനിത 1, അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimbg.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimbg.ac.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 23.
2: തൊഴിൽ ദർശനം.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: കേശസംരക്ഷണം ആയുർവേദത്തിൽ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
6: പുലർവെട്ടത്തിൽ ഇനി സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
1: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീകോ പ്രതികരിച്ചു.
3: I congratulate you to the results

0: which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
1: ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AI ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
1: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: നാലും എട്ടും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

0: കെസി സച്ചിൻ അറിയിച്ചു.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
3: കടത്തനാട്ട് മാധവിയമ്മ. മാലതി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കടത്തനാട്ട് മാധവിയമ്മ 1909 ജൂൺ 15 ജനിച്ചു. കടത്തനാട്ട് കൃഷ്ണവാര്യരായിരുന്നു ആദ്യ ഗുരു. ചെറുപ്പത്തിലെ കവിതാ രചനയോട് താൽപര്യം കാട്ടിയിരുന്നു. പലവട്ടം സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനങ്ങളിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച അവരുടെ മിക്ക കവിതകളും നാടൻ പാട്ടിന്റെ താളത്തിലുള്ളതാണ്. കണിക്കൊന്ന, കാവ്യോപഹാരം, ഗ്രാമശ്രീകൾ, തച്ചോളി ഉദയനൻ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1996 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1999 ഡിസംബർ 24 കടത്തനാട്ട് മാധവിയമ്മ അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് കടത്തനാട്ട് മാധവിയമ്മയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
4: എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാതെണ്ടിരുന്നത് അന്നത്തെ ആ തറവാടുത്തത്തിൻ്റെ ഒരു വശം. പിന്നെ ഞാൻ അന്ന് എൻ്റെ ഈ കവിതാവാസനയെല്ലാം കണ്ടപ്പോൾ അച്ഛന് വളരെ സന്തോഷം. എന്നാൽ കടത്തനാട്ട് കൃഷ്ണവാര്യൻ കവിയും മഹാപണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ കീഴിൽ 8 ഞാൻ പഠിച്ചു. അതാണ് എൻ്റെ വിദ്യാഭ്യാസം. കൂട്ടുകുടുംബമാണ് അന്ന്. ഏതാണ്ട് തിരുവോത്തെന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തറവാടാണ്. അതിൻ്റെ ഒരു താവഴിയുണ്ട് പുല്ലഞ്ചേരി. അവിടെ അച്ഛനും ഞങ്ങൾ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം കൂടി താമസമായിരുന്നു. ഞാൻ ഈ കവിത എഴുതുന്നല്ലാണ്ട് വിശേഷിച്ചെനിക്ക് ഒന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം. കവിത കുറച്ച് എഴുതിയിട്ടുണ്ട്. അതെന്തോ എൻ്റെ അച്ഛൻ്റെ വാസന കിട്ടി.
5: ആദ്യം പബ്ലിഷ് ചെയ്ത കവിത ഏതായിരുന്നു?
4: കൃഷ്ണാർജുന.
5: കൃഷ്ണാർജുന. അത് ഏതിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത്?
4: കവനകൗമുദി എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു മാസിക ഉണ്ട്. അന്ന് PV കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ പത്രാധിപര്.
5: അന്നൊക്കെ ഒരു കവിത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം കിട്ടുമായിരുന്നു?
4: അന്ന് 5 rupees.
5: ഈ കവിത എഴുതാനായിട്ട് ഇരിക്കുകയാണോ പതിവ്? അല്ല, ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആശയം ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് അതിനെ പറ്റി എഴുതണം തോന്നുന്നു?
4: കവിത എഴുതാനായിട്ട് ഇരിക്കുന്ന പതിവേ എനിക്കില്ല. എനിക്ക്

0: ഇവരമ്പിൻ കുതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കടത്തനാട്ട് മാധവിയമ്മയുടെ ശബ്ദം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: 1896 ഡിസംബറിലാണ് ഗാന്ധിജി ഭാര്യയെയും മക്കളെയും കൂട്ടി നേറ്റാളിലേക്ക് പുറപ്പെട്ടത്. കുടുംബത്തോടുകൂടിയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. കപ്പൽ വഴിക്കെങ്ങും നിൽക്കാതെ ബോംബെയിൽ നിന്ന് നേരിട്ട് നേറ്റാളിലേക്കാണ് പോയത്. അതുകൊണ്ട് യാത്രയ്ക്ക് 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. നേറ്റാളിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അത് കപ്പലിനെ വല്ലാതെ ഇളക്കി മറിച്ചിരുന്നു. കരയ്ക്കിറങ്ങുമ്പോൾ ഗാന്ധിക്ക് അനുഭവപ്പെടാൻ പോകുന്ന എതിർപ്പിന്റെ ഒരു സൂചനയായിരുന്നു അതെന്ന് പിന്നീടാണ് ഗാന്ധിക്ക് മനസ്സിലായത്. December 19 കപ്പൽ ഡർബാനിലെത്തി. ബോംബെയിൽ നിന്ന് പുറപ്പെട്ട മറ്റേ കപ്പലും അന്ന് തന്നെ അവിടെ എത്തി. ഡർബാനിലെ വെള്ളക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന 2 കപ്പലുകളും മടക്കി അയക്കുവാനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളക്കാരുടെ വിരോധം കേന്ദ്രീകരിച്ചിരുന്നത് ഗാന്ധിയിലായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. നേറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഗാന്ധി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയാണ് ഒന്ന്. നേറ്റാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനായി 2 കപ്പൽ നിറയെ ഇന്ത്യക്കാരെ ഗാന്ധി ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് അവർക്കുണ്ടായ ധാരണയാണ് മറ്റൊന്ന്. ഈ ഭീഷണിക്കൊന്നും വഴിപ്പെടുവാൻ അബ്ദുള്ള കമ്പനിക്കാർ തയ്യാറായില്ല. അബ്ദുൾ കരീം ഹാജി ആദം സേട്ടുവായിരുന്നു കമ്പനിയുടെ മാനേജർ. എന്തുവന്നാലും യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുവാൻ തന്നെ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ 2 ആരോപണങ്ങൾക്കും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി വികൃത രൂപത്തിൽ നേറ്റാളിലെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഗാന്ധിയോട് വെള്ളക്കാർക്കുള്ള വിരോധം കൊണ്ട് മാത്രമായിരുന്നു. നേറ്റാളിൽ അദ്ദേഹം അതിനു മുമ്പ് പല അവസരങ്ങളിലും ചൂണ്ടിക്കാണിച്ച അനീതികളെ ഇന്ത്യയിലും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയുടെ ചുരുക്കം വസ്തുനിഷ്ഠമായി പറയുകയേ ഗാന്ധി ഇന്ത്യയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നുള്ളൂ. ആ കപ്പലിൽ വന്നിരുന്ന ഇന്ത്യക്കാരെ ഡർബാനിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണെന്നുള്ള ആരോപണവും ശരിയല്ല. അവരെ ആരെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയവുമില്ലായിരുന്നു. അവരുടെ കപ്പലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന കപ്പലും ഒന്നിച്ച് ഡർബാനിൽ എത്തിയെന്ന് മാത്രം.
1: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: എന്തോ ഒരു ശൂന്യത, ഒരു ഉത്സാഹവും തോന്നുന്നില്ല. പ്രകാശേട്ടൻ പോയതിൻ്റെ ആവും. അവിടെ എത്തിയിട്ട് വിളിച്ചോ അനുചേച്ചി.
1: വിളിച്ചാ നിന്നോട് പറയത്തില്ലേ, വിളിച്ചില്ല. എത്തിയൊന്ന് സെറ്റിലായിട്ടേ വിളിക്കൂ. അമ്മയും അച്ഛനെയും വിളിച്ചു കാണും.
0: നിങ്ങൾ തമ്മിലായിരുന്നു വലിയ അടുപ്പം അല്ലേ? ഏറ്റവും കൂടുതൽ വഴക്കും നിങ്ങൾ തമ്മിലാ.
1: പ്രകാശേട്ടനും ഞാനും തമ്മി കാര്യം

0: പ്രായവ്യത്യാസമില്ല, ഏറിയാൽ 2 വയസ്സ് വ്യത്യാസം. അഭിരാമിയും പ്രകാശേട്ടനും തമ്മിലും അത്ര വ്യത്യാസമേ ഉള്ളൂ. അന്നപൂർണ ചേച്ചിയുമായി ഞങ്ങൾക്കെല്ലാം നല്ല പ്രായവ്യത്യാസമുണ്ട്.
1: അഭിചേച്ചിയെ അനുചേച്ചി പേരാണ് വിളിക്കുന്നത്, ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തമ്മിൽ അത്ര അടുപ്പവുമില്ല അല്ലേ?
0: അഭിരാമിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി എന്ന് വിളിക്കും, എന്തെങ്കിലും കാര്യം സാധിക്കേണ്ടപ്പോൾ. അടുപ്പക്കുറവൊന്നുമില്ല, ഞങ്ങൾ 3 പേരുമാണ് കൂട്ട്. അന്നപൂർണ ചേച്ചി ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആണ്.
1: അഭിചേച്ചി കൂടുതൽ കാലവും പഠിത്തത്തിന് വെളിയിലായിരുന്നല്ലോ. ഞാൻ വന്നതിന് ശേഷം ആകെ ഒരു 3 കൊല്ലമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
0: അപ്പോ നിനക്കാളെ വലിയ പിടിയില്ല, അതൊരാശ്വാസമാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരൊറ്റ മണിക്കൂർ മതി ആളെ കയ്യിലെടുക്കാൻ.
1: എന്റെ ചേച്ചി, ഞാനൊരു പാവമല്ലേ? പണിക്കരി സാറും അമ്മയുമാണ് എന്റെ ദൈവങ്ങൾ, അത് കഴിഞ്ഞ് മറ്റാരും ഉള്ളു.
0: വലിയ സെന്റിമെന്റ്സ് വേണ്ട കുട്ടപ്പായി, ഞങ്ങളൊക്കെ ഉപദൈവങ്ങളാണല്ലോ. ദൈവങ്ങളുടെ അനുഗ്രഹത്തിനായി ഉപദൈവങ്ങളെ കുറിച്ചുള്ള വാർത്തകള് അവിടെ എത്തിക്കലാണല്ലോ നിന്റെ പ്രാർത്ഥന.
1: അത് പിന്നെ എന്നും അമ്മയെ വിളിക്കണം. അപ്പോ അന്നന്നത്തെ വിശേഷങ്ങൾ അമ്മ ചോദിക്കും. പറയാതെ പറ്റുമോ? ഞാൻ സത്യം മാത്രം പറയും.
0: ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ അനിയാ, അഭിരാമി എപ്പോ പുറത്തോട്ട് വരും? ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല മുറി നീ അവൾക്ക് കൊടുത്തു അല്ലേ?
1: വിശാലമായ മുറികളിൽ കഴിയുന്നവർക്ക് പൊതുവെ കാഴ്ചപ്പാട് വിശാലമാകും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതാണ് ആ മുറി കൊടുത്തത്. മനസ്സൊന്ന് വിശാലമായിക്കോട്ടെ,
0: കാത്തിരുന്ന് കാണാം. എന്തായാലും അനാമികയും പ്രകാശമല്ല അഭിരാമി, അതോർത്താൽ നല്ലത്.
2: അഭിരാമിമാട് ഇന്നലെ എത്തിയല്ലേ കൂട്ടപ്പായി? രാവിലെ വന്ന് കാണണമെന്ന് പണിക്കര് സാറ് വിളിച്ചു പറഞ്ഞിരുന്നു.
1: ആ ഫാദർ ഇരിക്കെ, ചേച്ചി തയ്യാറാവുന്നു, ഉടനെ വരും. ഇന്ന് തന്നെ ചാർജ് എടുക്കും എന്നാണ് തോന്നുന്നത്. അനാമിക ചേച്ചിയുമായി കാര്യമായി എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു.
2: അത് വേണമല്ലോ. ഈ സൊസൈറ്റിയുടെ കീഴിൽ ഏതാണ്ട് 10 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയല്ലേ? എല്ലാം വലിയ സംരംഭങ്ങൾ. ഈ നാടിൻ്റെ അഭിവൃദ്ധി തന്നെ ഈ സൊസൈറ്റിയെ ആശ്രയിച്ചല്ലേ?
1: പണിക്കര് സാറ് പറയാറുള്ളത് ഈ സൊസൈറ്റി താനേ വളർന്നു എന്നാണ്. അത്ര വിപുലമാക്കാൻ പരിപാടി ഉണ്ടായിരുന്നില്ല സാറിന്.
2: പലതും അങ്ങനെയാണ് കുട്ടപ്പായി. നന്മയുടെ വൃക്ഷമല്ലേ, വളരട്ടെ. അതിന് പറ്റിയ ഭരണാധികാരികൾ വരണം.
1: അഭിചേച്ചി അതിന് പറ്റിയ ആളാണ്. പറഞ്ഞു കേട്ടത് സകലതും ഓടി നടന്ന് നോക്കിക്കൊള്ളുമെന്നാണ്.
2: അന്നപൂർണയെപ്പോലെ കർക്കശക്കാരിയാണോ? അന്നപൂർണ നന്മയുള്ള കർക്കശക്കാരിയായിരുന്നു.
1: ഇതിപ്പം ഒന്നും പറയാൻ വയ്യ. എനിക്കാകെ 3 കൊല്ലത്തെ അടുപ്പമേ ഉള്ളൂ. സ്നേഹമാണ്, പക്ഷേ ഒരു പിടി തരില്ല.
2: ഓ, കൗണ്ടറും ബേബി ടീച്ചറും വരുന്നുണ്ട് കേട്ടോ. വരൂ രണ്ടാളും. നമസ്കാരം.
3: നമസ്കാരം ഫാദർ.
1: ആ നിങ്ങളൊക്കെ ഇരിക്കേ, അഭിരാമി ചേച്ചി ഉടനെ വരും. ചായ ഇടാൻ കത്രീന ചേട്ടത്തിയോട് പറയട്ടെ.
2: 10 എത്തണമെന്നാണ് എന്നോട് പണിക്കര് സാറ് പറഞ്ഞത്. 10
3: എല്ലാവർക്കും നമസ്കാരം. ഫാദറിനെ മാത്രമേ അറിയാതെയുള്ളൂ. കൗണ്ടറെ ബാംഗ്ലൂരിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. ബേബി, നിനക്കൊരു മാറ്റമില്ലല്ലോ.
2: പണിക്കര് സാർ എന്നോട് മാഡത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 1 റാങ്ക് വാങ്ങിയ ആളാണെന്നാ പറഞ്ഞത്.
4: പണ്ടേ പഠിക്കാൻ നല്ല മിടുക്കിയാണ്, പഠിച്ചതെല്ലാം വിദേശത്താണ് അല്ലേ അഭി? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
5: പഠിത്തവർക്ക് മേൽ ഞാൻ ரொம்ப മര്യാദ വെച്ചിരിക്കേൻ മാഡം.
3: പറഞ്ഞു പറഞ്ഞ് എന്നെ മഹതിയാക്കൂ എല്ലാരും കൂടി. അല്ല, വീട്ടിലാർക്കാ പഠിപ്പില്ലാത്തത്? അനാമികയ്ക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്. അന്നപൂർണ ചേച്ചിയും എം എ ഇംഗ്ലീഷാണ്. പിന്നെ പ്രകാശൻ ഇല്ലാത്ത ഡിഗ്രിയില്ല. പിന്നെ എന്താ?
2: പണിക്കര് സാർ ഭാഗ്യവാനാണ്. മക്കള് വിദ്യാസമ്പന്നരാവുന്നതിലും വലിയ നേട്ടം രക്ഷിതാക്കൾക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ ചാർജ് എടുക്കുന്നുണ്ടോ?
4: ഇറങ്ങി വരവ് കണ്ടിട്ട് ഇന്ന് തന്നെ ചാർജ് എടുക്കുമെന്നാണ് തോന്നുന്നത്.
5: മുഹൂർത്തവും മറ്റും പാർക്ക് വേണ്ടമ്മ മാഡം, അത് തന്നെ നല്ലത്.
3: ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ മാത്രം സമയം നോക്കിയാൽ മതിയെന്നാണ് എന്റെ വിശ്വാസം. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നല്ല മുഹൂർത്തം.
2: അതൊരു നല്ല ചിന്തയാണ്. നേരെ ഓഫീസിലേക്ക് പോവുകയാണോ?
4: കുട്ടപ്പായി വണ്ടി എടുക്കാൻ പോയതാണോ? ഞാനും വരാം അഭി കൂടെ.
5: നമ്മ എല്ലാ പേരും വരുവോ? സംഗതിയെ കൊണ്ടാട വേണ്ടമ്മ.
3: അതെ, നിങ്ങളെല്ലാം വേണം കൂടെ. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും. പിന്നെ ഞാൻ കാർ എടുക്കുന്നില്ല, നടന്നാണ് പോകുന്നത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം.
4: നാടിന് കാര്യമായ മാറ്റമൊന്നും ഇല്ല അഭി. പുതിയ ചില കെട്ടിടങ്ങൾ വന്നു, ചില കടകൾ പുതുതായി തുടങ്ങി.
2: മാഡം വന്നു വന്ന് എല്ലാവരും ഒന്ന് അറിയുകയും ചെയ്യും. അതും വേണ്ടതു തന്നെ.
5: അപ്പോ ഇറങ്ങലാമോ മാഡം? ഇതൊരു നല്ല തുടക്കമായി ഇരിക്കട്ടുമേ.
3: ആയിക്കോട്ടെ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. കേരള വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയോടനുബന്ധിച്ചുള്ള KCB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായി ഇന്ന് രാവിലെ 11 മണി മുതൽ 1 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. അതിനാൽ കോർപ്പറേഷനിലെ പേരുക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം എന്നീ ജലസംഭരണികളിൽ നിന്ന് വിതരണം നടത്തുന്ന പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടും. കേരള സർവകലാശാല 17 മുതൽ തുടങ്ങാനിരുന്ന രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജൂൺ 22 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശന ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗിന്റെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് സെന്ററുകളിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0471 247 7270 നമ്പർ ഒരിക്കൽ കൂടി 0471 247 7270. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഇക്കോ ടൂറിസം ഇന്നലെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശനവേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 30 വൈകുന്നേരം 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. 0471 241 8317 7970 730 9940 അല്ലെങ്കിൽ 9744900536 നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0471 241 8317 മറ്റൊരു നമ്പർ 7907370940 ഇനി ഒരു നമ്പർ കൂടി പറയാം. 9744900536 സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BASLP, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഒക്യുപേഷണൽ തെറാപ്പി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി ടെക്നോളജി, BSc ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc പ്രോസ്തെറ്റിക്സ് ആന്റ് ഓർത്തോട്ടിക്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. പുതിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം ലഭിക്കുന്ന പ്രകാരം പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതാണ്. LBA സെന്റർ ഡയറക്ടറുടെ lbacenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ June 11 to June 30 ഉടുക്കാവുന്നതാണ്. ജനറൽ SC BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി 2026 July 2 പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. BSc നഴ്സിംഗിനും BASLP, BSc പ്രോസ്തെറ്റിക്സ് ആന്റ് ഓർത്തോട്ടിക്സ് ഇവ ഒഴികെയുള്ള മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ +2 ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസായിരിക്കണം എന്ന നിബന്ധനയ്ക്ക് വിധേയനമായി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോന്നും പ്രത്യേകം പാസായിരിക്കണം. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനി ശംഖുപുഷ്പം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: substitutes under the intense heat. Saudi Arabia and Uruguay also drew 1-1 in their opening match of Group H in Miami Stadium in the US this morning. Abdullah Al-Amri scored on a rebound in the 41st minute for Saudi Arabia, and Uruguay's Maxi Araujo responded with an equalizer in the 80th minute. And now, for a look at today's newspapers, it's over to Subhadra Ramachandran.
1: Thank you, Sunil. The peace deal between US and Iran is prominently noted on the front pages of dailies. US and Iran reach deal to end war, reopen Hormuz, headlines the Indian Express. US-Iran strike tentative peace deal as Israel refuses land pullback, reads the headline in the Statesman. Prime Minister Modi will lead the main event of the International Day of Yoga 2026 celebrations in Kolkata on June 21, writes the Asian Age. In its editorial piece title Label Truth, the Tribune argues that FSSAI's action against misleading food labels is necessary but only a first step. And that is back to you, Sunil.
0: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Slovakia confers its highest honor, Order of the White Double Cross, first class, on Prime Minister Narendra Modi. Prime Minister Modi to participate in G7 summit in Avignon, France today to hold bilateral meetings with Prime Ministers of Canada and UK and UAE President. And in football, Cape Verde stunned Spain in scoreless draw at FIFA World Cup. Belgium also settled for 1-1 draw with Egypt. And with that, we end the morning news. Have a nice day.
2: Akashavani Samayam 8 mani kazhinja 30 minute.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: അങ്ങനെ വരട്ടെ, കള്ളനെ പിടികിട്ടി. ഒരു ചെറിയ അലർച്ചയോടെ ഭാർഗവിയമ്മ കടായ കവച്ച് കടന്നിങ്ങോട്ട് വന്നു. വിശ്വനാഥൻ ഞെട്ടിപ്പോയി. അവൻ ആ വിറകുപുരയ്ക്കടുത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. ഒരു കിലുക്കാമ്പെട്ടി ഉരുട്ടിയ മാതിരിയാണ് ആ വരവ്. നടത്തത്തിനൊപ്പം ചറുപിറുന്നനെയുള്ള ശകാരവും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയാ പഠിക്കുന്നതല്ലേ? നന്ന് മകൻ്റെ വളർച്ച. ഈ പ്രദേശത്ത് വളരെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടും കളവും കവർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നിൽക്കവിടെ അവർ വിശ്വനാഥൻ്റെ കൈ കടന്നു പിടിച്ചു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയാ പഠിക്കുന്നതല്ലേ? നന്ന് മകൻ്റെ വളർച്ച. ഈ പ്രദേശത്ത് വളരെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടും കളവും കവർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നിൽക്കവിടെ അവർ വിശ്വനാഥൻ്റെ കൈ കടന്നു പിടിച്ചു. ആ കയ്യിൽ ഒരു കോഴിമുട്ടയുണ്ട്. ആ 6 വയസ്സുകാരൻ അന്തം വിട്ട് നിന്നുപോയി. ചിലങ്കകളും കുടമണികളുമായി ഒരു ഒറ്റക്കാളവണ്ടി ഓടി വന്ന് മേലേക്ക് കയറിയ പോലുള്ള ഒരു അനുഭവമായിരുന്നു അത്. ഭാർഗവിയമ്മ അവനെ പിടിച്ചു വലിച്ച് അടുക്കളയുടെ അടുത്തേക്ക് ചെന്ന് ഒരലർച്ച. മാധവിയമ്മേ! എന്തേ? മാധവിയമ്മ പുളി തിരുമ്മിപ്പിഴിയുന്ന ഒരു മരവിയുമായി വെളിയിലേക്ക് വന്നു. നോക്കിൻ, കണ്ണുമിഴിച്ചു നോക്കിൻ! ഭാർഗവിയമ്മ അലറി. മാധവിയമ്മ സൂക്ഷിച്ചു നോക്കി. ഒരു കോഴിമുട്ടയുമായി വിശ്വനാഥൻ അടുത്തു നിൽക്കുന്നു. എന്താ കഥ? ഈ നാട്ടിൽ മനുഷ്യർക്ക് പുലരണ്ടേ? ഇങ്ങനെ തുടങ്ങിയാൽ അയൽപ്പക്കാർ ഓടേണ്ടി വരില്ലേ? നിങ്ങൾ കലിതുള്ളാതെ കാര്യം പറയിൻ. മാധവിയമ്മ മരവി താഴത്തു വെച്ച് കയ്യിൽ നിന്ന് പൊളിങ്ങച്ചണ്ടി തട്ടിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാനായതുകൊണ്ട് കലിതുള്ളുന്നേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ കൊന്നു കുഴിച്ചു മൂടി മീതെ വാഴക്കന്ന് നട്ടു. ആ, എന്തുണ്ടായി? മാധവിയമ്മയ്ക്കും കലി വരുന്നുണ്ടായിരുന്നു. 5 കോഴിമുട്ടയായി കാണാതെ വരുന്നു. ഇത് 6-ാമത്തേതാണ്. എത്ര സഹിക്കാം? അവൻ അകത്ത് കടന്ന് എടുത്തുകൊണ്ട് വന്നതാ? എന്തിന്? കോഴി വന്ന് മുട്ടയിടുന്നത് നിങ്ങളുടെ വിറകുപരിയിലാണ്. അതാണെങ്കിൽ ഒരസത്ത് കോഴിയും. നിൽക്കട്ടെ, അതിനെ ഇറച്ചിയാക്കിയിട്ട് ഇനിയൊരു കാര്യം. മാധവിയമ്മയ്ക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി. അവർ കൈ മുണ്ടിൽ തുടച്ച് വിശ്വനാഥനെ ഇങ്ങോട്ട് പിടിച്ചും തിരിച്ചും മറിച്ചും ഒരെട്ടു പൂശ്. അവൻ കോഴിമുട്ട താഴ്ത്തിട്ട് അകരാനും തുടങ്ങി. അയ്യോ എൻ്റെ അമ്മേ, എന്നെ തല്ലല്ലേ! ഇനി കക്കുവോ? ഞാൻ കട്ടതല്ല. അയ്യോ! അടിയും കരച്ചിലും ഇടകലർന്നങ്ങനെ പൊങ്ങി. ബാലാമണി വന്ന് ഒന്നേന്തി നോക്കി. രൗദ്രഭീമനെപ്പോലെ നിൽക്കുന്ന അമ്മയെ കണ്ട് അടുക്കളയിലേക്ക് തലവലിച്ചു. രാധ ഓടി വന്ന് ഇടയിൽ കടന്നു നിന്നു.

0: അവൾക്കും കിട്ടി രണ്ട്. അയ്യോ എന്റെ അമ്മേ, അവൾ നിലവിളിയോടെ പിന്മാറി. ഇത്രയുമായപ്പോൾ ഭാർഗവിയമ്മ തന്നെ ചെന്നു പിടിച്ചു. എന്ത് കഥയില്ലായ്മയാണ് ഈ കാട്ടുന്നത്! ഞങ്ങൾക്കത്രയേ കഥയുള്ളൂ. നിങ്ങൾ അറിവുള്ളവരാണല്ലോ. എന്റെ കുട്ടിയെ തല്ലാൻ നിങ്ങളുടെ ചീട്ട് വേണോ?
1: ഇതിനെ തുടർന്ന് നല്ലൊരു കലഹം തന്നെ നടന്നു. രണ്ടു കൂട്ടരും വായ കൂട്ടാതെ സംസാരിച്ചു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി ഇപ്പോൾ സ്മൃതിമധുരം. ഇന്ന് June 16. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത സംവിധായകനായ PG വിശ്വംഭരന്റെയും പ്രമുഖ നടൻ സുകുമാരന്റെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഇന്ന് സ്മൃതിമധുരത്തിൽ ഈ കലാകാരന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുകുമാരൻ അഭിനയിച്ച ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സ്മൃതി മധുരത്തിൽ ഇനി PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം ശങ്കർ ഗണേഷ്, പാടിയത് PJ ചന്ദ്രൻ, ജോളി എബ്രഹാം, വാണി ജയറാം എന്നിവർ.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
5: ഇന്നീ പരിപാടിയിൽ വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
6: ഒരു വൃക്ഷം അഥവാ മരം പോലെ ശരീരത്തിന് സ്ഥിരത്വവും ബാലൻസും കൊണ്ടുവരുന്ന യോഗാസനമാണിത്. യോഗയിലെ ബാലൻസിംഗ് ആസനങ്ങളിൽ ഒന്നായ വൃക്ഷാസനം ഒരു പ്രോപ്രിയോസെപ്ഷൻ പുനരധിവാസ വ്യായാമമായും ഉപയോഗിച്ചു വരുന്നു. അതായത് പ്രോപ്രിയോസെപ്ഷൻ എന്നാൽ ശരീരത്തിന്റെ സ്ഥാനം, ചലനം, ചുറ്റുപാടുകളോടുള്ള പൊരുത്തപ്പെടൽ എന്നിവ മനസ്സിലാക്കാനുള്ള സ്വാഭാവികമായ ഒരു കഴിവാണ്. ഇത് മസിലുകൾ, ജോയിന്റ്, ടെൻഡൻ മുതലായവയിലെ ചില പ്രത്യേക റിസപ്റ്ററുകളുടെ സഹായത്തോടെയാണ് ഉണ്ടാകുന്നത്. ഇത് ചില ഇഞ്ചുറികൾ, ക്ഷതങ്ങൾ മുതലായവയാൽ നഷ്ടപ്പെടുമ്പോൾ അവയെ തിരിച്ച് എടുക്കുന്നതിനായി ഒരു പുനരധിവാസ വ്യായാമമായി വൃക്ഷാസനം ശീലിച്ചു വരുന്നു. വൃക്ഷാസനം ശരീരത്തിന്റെ സ്ഥിരതയെ തരുന്നതിനൊപ്പം നാഡീപേശി സംബന്ധമായ സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ്. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം സമസ്ഥിതിയിൽ കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വെച്ച് നിവർന്ന് നേരെ നിൽക്കുക. ദീർഘശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകാൽ ഉയർത്തി മുട്ടുമടക്കി വലത് കാൽപാദം അഥവാ ഉള്ളംകാൽ ഇടത് കാലിന്റെ തുടയുടെ ഉൾവശത്തായി വരത്തക്ക രീതിയിൽ വയ്ക്കുക. ഉപ്പൂറ്റി പെരിനിയം ഭാഗത്തോട് ചേർന്നിരിക്കണം. ശരീരം സ്ഥിരമായി വച്ചതിനു ശേഷം വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്കുയർത്തി നമസ്കാരമുദ്രയിൽ കൊണ്ടുവരാം. ഇതല്ലെങ്കിൽ കൈകൾ നെഞ്ചിനു മുമ്പിൽ നമസ്കാരമുദ്രയിൽ വയ്ക്കാം. നമ്മുടെ ദൃഷ്ടി മുന്നിൽ സ്ഥിരമായ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. സ്വാഭാവികമായ മൃദുശ്വാസം ഈ സ്ഥിതിയിൽ എടുത്തുവിടുക. 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ നിലയിൽ തുടരാം. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ റിലാക്സ് ചെയ്യുകയും വലത് കാൽ താഴെ വച്ച് വിശ്രമിക്കുകയും ചെയ്യാം. ഇനി ഇതേ രീതിയിൽ ഇടത് കാലുകൊണ്ടും ആവർത്തിക്കാം. വൃക്ഷാസനം കാലുകളിലെ, പ്രത്യേകിച്ച് തുട, കണങ്കാൽ, മുട്ട് മസിലുകളെയും ലിഗമെന്റുകളെയും ബലപ്പെടുത്താനും പോസ്ചർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ന്യൂറോമസ്കുലാർ കോർഡിനേഷൻ അഥവാ നാഡീപേശി സംബന്ധമായ ഏകോപനത്തിനും ശരീരത്തിന് സ്ഥിരതയും ബലവും നൽകാനും സഹായിക്കുന്ന യോഗാസനമാണിത്. മാനസികമായി ഏകാഗ്രത, ശ്രദ്ധ എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. തുടക്കത്തിൽ ബാലൻസ് ലഭിക്കാത്തവർക്ക് ഭിത്തിയുടെ സപ്പോർട്ടോടുകൂടി നിന്ന് ചെയ്യാവുന്നതാണ്. കാൽപാദം മുട്ടിനു മുകളിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരം വശങ്ങളിലേക്ക് ചെരിയാതെ നിവർന്നു നിൽക്കുകയും വേണം. വെർട്ടിഗോ അഥവാ ബാലൻസിന്റെ പ്രശ്നങ്ങളുള്ളവർ, മുട്ടിനും ഇടുപ്പിനും രോഗാവസ്ഥകളുള്ളവർ, ക്ഷതമോ സർജറിയോ കഴിഞ്ഞവർ, ആർത്രൈറ്റിസ് രോഗം മുതലായവയിൽ വിദഗ്ധ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക.
5: വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
7: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
8: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
7: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗരന്റെ സംഗീതത്തിൽ ശ്രീനിവാസ് പാടിയ ഗാനം, ചിത്രം എഴുപുന്ന തരകൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ്. വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിനായി

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറ തിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായണൻ.

0: എല്ലാവർക്കും നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മധുവന്തി നാരായൺ ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എല്ലാവരും പെട്ടെന്ന് വിളിക്കുക, നമ്മൾക്ക് വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ പങ്കുവെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വിളിച്ച് പറയുക, ഉടനെ ഫോൺ എടുത്ത് വിളിക്കൂ. ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് പ്രജീഷ് എന്നാണ്.
0: പ്രജീഷ്,
1: രാമൻകുളങ്ങരയിൽ നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇപ്പൊ നമുക്കിവിടെ മഴയാണ്.
0: എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുവാണോ?
1: ആ, ഞാൻ ഡ്രൈവറാണ്.
0: ഓക്കെ,
1: വണ്ടിയിൽ ഇരുന്ന് കേൾക്കാറുണ്ട്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, ബ്രദർ.
0: ബ്രദർ, ഓക്കെ.
1: മാഡം, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത സിനിമ ഏതാണ്?
0: ലേറ്റസ്റ്റ് ആയിട്ട് ബൊഗെയിൻവില്ലയാണ് ഇറങ്ങിയ പാട്ട്.
1: ഞാൻ ഫിലിമൊക്കെ ഒരുപാട് കാണുന്നതാണ്.
0: കാണാറുണ്ട്. ശരി.
1: ഇപ്പൊ ദൃശ്യം 3 വരെ കണ്ട് നിർത്തിയിട്ടുണ്ട്. ബൊഗെയിൻവില്ല, കുഞ്ചൊക്കെ ബോബിന്റെ?
0: അതെ അതെ അതെ,
1: ജ്യോതിർമയി.
0: അതെ അതെ,
1: ഞാൻ കണ്ടു. അതിലെ അതിലെ പാട്ട് എനിക്കറിയാം,
0: മറവികളെ.
1: അതെ അതെ അതെ
0: അതെ, ആ പാട്ടാണ് റീസെന്റ്ലി പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന് രണ്ടെണ്ണം
1: പ്രോജക്ടുകൾ ഉണ്ടോ?
0: പുതിയ പ്രോജക്ട്സ് പാടിയിട്ടുണ്ട്. ഒരു മഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ ഫിലിമാണത്. ഒരു തിയേറ്റർ റിലീസ് അങ്ങനെ ഉള്ളൊരു പടമല്ല, ബട്ട് മഡ് ഫിഷ് എന്നാണ് മൂവിയുടെ നെയിം. അതിലൊരു സോങ് വരുന്നുണ്ട്, അതിന്റെ ടൈറ്റിൽ സോങ്. ഏത് പാട്ടാണ് കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്?
0: എന്ന് നിന്റെ മൊയ്തീനില്, അത് എന്റെ സിസ്റ്റർ ആണ് പാടിയിട്ടുള്ളത്. അതെ, മധുശ്രീ ആണ് പാടിയിരിക്കുന്നത്.
1: മധുശ്രീ?
0: അതെ അതെ അതെ,
1: പ്രിയമുള്ളവനെ.
0: അതെ അതെ, പ്രിയമുള്ളവനെ പാടിയത്.
1: രണ്ടുപേരെയും പേര് രമേശ് സാറിന്റെ?
0: അതെ, മക്കളാണ്
1: രണ്ടുപേരും. അതെ, ഓക്കെ.
0: അതെ അതെ, ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇടയ്ക്കും വരാറുണ്ട്, പല പല പരിപാടികൾക്കായിട്ടാണെന്നേ ഉള്ളൂ.
1: എനിക്ക് ഇന്ന് വേണ്ട ഗാനം ജീതു ജോസഫിന്റെ പുതിയ ഫിലിമിലെ പാട്ടുണ്ടല്ലോ.
0: അതെ,
1: ദൃശ്യം
0: 3 ശരി, ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം.
1: ഓട്ടോടുന്ന എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം, സ്റ്റാൻഡിൽ നമ്മൾ ഇത് കേൾക്കാറുണ്ട്. സുഹൃത്തുക്കളെല്ലാം,
0: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി, അതെ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. സോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: മുന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ
1: മാഡം, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ് വിളിക്കണേ?
1: ഞാൻ നിതിർമല നിന്ന് അജിതയാണ്.
2: ഓക്കെ അജിത, എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ?
1: ഞാൻ വർക്ക് ചെയ്യായിരുന്നു മാഡം. ഈ മെയ് 30 ആയപ്പോ കാലാവധി കഴിഞ്ഞു, പിരിഞ്ഞു. ഇപ്പം വീട്ടില് ആണ്.
2: ഓക്കെ.
1: ഞാൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്.
2: പക്ഷേ
1: പാട്ടിനൊക്കെ വിളിക്കുക 2.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തു.
2: ഓക്കെ.
1: വീട്ടിലെനിക്ക് 20-ഉം 28-ഉം വയസ്സ് പ്രായമുള്ള 2 ആൺമക്കളും ഞാനും ഉണ്ട്.
2: ഭർത്താവ്
1: മരിച്ചു 2 വർഷം കഴിഞ്ഞു.
2: ഓക്കെ.
1: അങ്ങനെ റേഡിയോ ഒക്കെ കേട്ടു കഴിയുന്നു.
2: ഓക്കെ.
1: ടിവി ഇല്ല. സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ തന്നെയാണ് ഒരു
2: ആശ്വാസം ഉള്ളത്.
1: അതെ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?
2: തീർച്ചയായിട്ടും പാടിത്തരാം.
1: വേണ്ടത് 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം എന്നുള്ള പാട്ടാണ്.
2: ഓക്കെ.
1: എനിക്ക് പാടി തരേണ്ടത്.
2: ഓക്കെ.

0: ഹലോ മാഡം, നന്നായിരുന്നു.
1: താങ്ക് യു,
0: വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. മാഡം നന്നായി പാടുകയും ചെയ്തു.
1: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ.
0: ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്.
1: ഓക്കെ, ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
0: പാട്ട് പുഷ്പാഞ്ജലി എന്ന സിനിമയിലെ യേശുദാസ് പാടിയ ദുഃഖമേ പുലർകാല വന്ദനം, ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം, ആ പാട്ടാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും വെച്ചുതരാം. ഓക്കെ, താങ്ക് യു ചേച്ചി.
0: ശരി മാഡം.

0: നമസ്കാരം, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മൈലത്ത് നിന്നാണ്. എന്റെ പേര് ഫാത്തിമ എന്നാണ്.
0: ഫാത്തിമ മാഡം എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് ഇപ്പം മോൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്.
0: ഓക്കെ.
1: മോൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ആയൂര്.
0: ഓക്കെ, ആയൂര് എഞ്ചിനീയറിംഗ് കോളേജ്. ശരി, ഒരു മോനാണുള്ളത് അല്ലേ?
1: ആ, ഒരു മോനേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. മാഡം പാട്ടൊക്കെ പാടുവോ?
1: ഞാൻ

0: പാട്ട് ചെറുതായിട്ടൊക്കെയൊന്ന് ട്രൈ ചെയ്യും. എനിക്കിന്ന് വേണ്ട പാട്ട് എന്ന് ഞാൻ പാടാം. കേശ്മർ സിനിമയ്ക്കകത്തുള്ള മറ്റേ പാൽനില പുഞ്ചിരി എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് വേണ്ടത്.
1: ആ പാട്ടാണ് വേണ്ടത്, പാൽനില പുഞ്ചിരി. ശരി.
0: അത് പണ്ടത്തെ ഒരു ആൽബം ഗാനമായിരുന്നു, അതിപ്പം സിനിമയ്ക്കകത്ത്
1: ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: അതെ അതെ.
1: പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
0: വിശേഷങ്ങളിൽ ഇങ്ങനൊക്കെ പോകുന്നു.
1: വേറെ എന്തൊക്കെയാ ഹോബീസ്, എന്തെങ്കിലും ഉണ്ടോ വേറെ?
0: റേഡിയോ കേൾക്കും, പടമൊക്കെ വരയ്ക്കാറുണ്ട്.
1: പടം വരയ്ക്കാറുണ്ട്.
0: അതെ അതെ.
1: ഓക്കെ. അപ്പൊ മൊത്തത്തിലൊരു കലാകാരി അല്ലേ?
0: അല്ല, പക്ഷേ കലാകാരി ഒന്നും അല്ല, എന്നാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
1: ഓക്കെ.
0: ഞാൻ ഈ പാട്ടെന്ന് പാടാം?
1: ആ പാടിക്കോളൂ.
0: പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പൂമകൾ പാത്തിമാ.
1: കുഴപ്പമില്ല, അടുത്തവണ
0: ഒരു ഗാനം പാടാവോ?
1: തീർച്ചയായിട്ടും പാടിത്തരാം. എന്താ, എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടുണ്ടോ? അതോ ഞാൻ ഒരു പഴയ പാട്ട് പാടട്ടെ?
0: പാടിക്കോളൂ.
1: പഴയ പാട്ട് പാടിത്തരാം.

0: മനുഷ്യമായി പാടിയിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാനിപ്പം ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഒരു മാപ്പിള സോങ്സിന്റെ ഒക്കെ ഉള്ള ഒരു ഇതുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പണ്ടത്തെ
1: ഗാനമായിരുന്നു.
0: എന്തായാലും സിനിമയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം കേട്ടോ. പാൽനില പുഞ്ചിരി എന്ന് പറയുന്ന പാട്ട് ആ ചേച്ചിക്ക് വേണ്ടി വെച്ചായിരുന്നായിരിക്കും. ഓക്കെ, താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
0: ഓക്കെ.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, നമസ്കാരം, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: വലിയ സന്തോഷം കിട്ടിയതിലൊന്ന് സംസാരിക്കാനും ഭയങ്കര സന്തോഷം.
1: ഓ, ആരായി വിളിക്കുന്നേ?
2: എന്റെ പേര് വത്സലകുമാരി എന്നാണ്. ഞാൻ പട്ടണത്തിന്റെ കടമ്പനത്തേന്ന് വിളിക്കുന്നു.
1: ഓക്കെ, ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് പിന്നെ രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവുണ്ട്, ഇന്ന് വേളയിൽ ജോലിയാ, പിന്നെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ മൊമല്ലൂര് താമസിക്കുന്നു. രണ്ട് നോക്കാം.
1: ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
2: ശരി, ഭയങ്കര സന്തോഷം. വീടെവിടാ?
1: വീട് തിരുവനന്തപുരത്ത്.
2: ഓഹോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനുജത്തിയുണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡുണ്ട്, പിന്നെ എനിക്കൊരു കുഞ്ഞ് വാവയുണ്ട്, 2 വയസ്സുള്ളൊരു മോനുണ്ട്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എങ്ങനെയാ, പാട്ടൊക്കെ എപ്പോഴും കേൾക്കുവോ?
2: ഓ, അന്നു അന്നു റേഡിയോ എന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ റേഡിയോട് ഭയങ്കര ഇതാ. എനിക്കും അതുപോലെ, രാവിലെ എണീച്ച ഉടനെ എന്റെ ഭർത്താവ് അങ്ങനെ റേഡിയോ വെക്കും.
1: ആണോ?
2: പിന്നെ എനിക്ക് ഏത് സമയത്ത് ഞാനും കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ് പഴയ പല പാട്ടുകളും. പിന്നെ എന്തെല്ലാം നല്ല അറിവുകളും കാര്യമൊക്കെ എന്റെ റേഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
1: അതെ അതെ. അപ്പൊ എപ്പോഴും മുടങ്ങാതെ കേൾക്കുക. ഇപ്പം ആന്റിക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് പഴയ പാട്ടിനോടായ ഇഷ്ടം. പിന്നെ അയ്യപ്പന്റെ ഒരു പാട്ട് മതി.
1: അയ്യപ്പന്റെ പാട്ട് വേണം അല്ലേ? തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
2: ഓ, എനിക്കും സംസാരിക്കാൻ പറ്റുന്നു, ഭയങ്കര സന്തോഷമായി.
1: ഓ, ആയിക്കോട്ടെ.
2: സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
1: ഇർഷാദ്.
0: ഇർഷാദ്, ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പരവൂർ.
0: പരവൂർ, ഓക്കെ. എന്ത് ചെയ്യുന്നു സർ?
1: മീൻ്റെ കച്ചവടം.
0: ഓക്കെ. ആ അപ്പൊ ഇപ്പം മഴ ഇച്ചിരി പ്രശ്നമാണോ?
1: കാലാവസ്ഥ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു പ്രതികൂലവുമല്ല അനുകൂലമല്ലാത്തൊരു
0: കാലാവസ്ഥ ഒരു പ്രശ്നം. സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാൻ വിവാഹിതരാണ്. എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, മോനും രണ്ട് മോളും. എന്റെ ഭാര്യ സ്ഥലം, അവരുടെ സ്ഥലം
0: ആലപ്പുഴയാണ്.
1: മോളെ പേര് ഫാത്തിമ, ഒരു മോളെ പേര് ഹാജറ.
0: അപ്പൊ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളെ വെള്ളരിപ്രാവിലെ 17-ന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ,
0: 17-ന്റെ പൊങ്കരളിൽ അല്ലേ? പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? ഇതല്ലേ പാട്ട്? അതെ. ഈ പാട്ട് തീർച്ചയായിട്ടും സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചു തരുകയാണ് കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: മൂത്ത ആള് ടെക്നോ പാർക്കിലെ ഡ്രൈവറാണ്, രണ്ടാമത്തെ ആള് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്.
1: ഓക്കെ.
0: ഇളയ മോനും ഒരു മോനുണ്ട്, മൂത്ത മോനും ഒരു മോളുണ്ട്.
1: ഓക്കെ. അപ്പം കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരിക്കുവാണ് അല്ലേ?
0: ആ, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്.
1: ഓക്കെ.
0: ഇപ്പൊ ചോദിച്ച പാട്ട് മിടുമിടുക്കിയില് യേശുദാസും
1: അകലെ അകലെ നീലാകാശം തീർച്ചയായിട്ടും പ്രിയഗീതത്തിലൂടെ അത് വെച്ചു തരും കേട്ടോ. ഈ പാട്ട് എന്റെ വീട് കരമനയാണ്.
0: ഓ, അത് ശരി. കരമന എന്റെ കൂടെ ഒരുപാട് പേര് ജോലിക്കോട്ടെ.
1: ആണോ?
0: ഓക്കെ. അവസാനം പാടിയ പാട്ടൊന്ന് രണ്ടുപേരും പാടി കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കാം.
0: ആ, പാടണം.

സകലം. പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനായി S. ജാനകി പാടിയത്, രചന P. ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം

0: വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം, അത്രയും ലോഡ്, 1 ലക്ഷം, 10,000 മുകളിൽ, 1 ലക്ഷത്തിന് മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പോൾ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിൻ്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം, എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം, എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ശർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും, പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്. അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം, അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും, ഏർജും, ടെനസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5

0: കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല, മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയും ഒക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ശിഗല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കറ്റ് വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണം കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗല്ല ഈ ആന്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട് ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത്

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് പന്തളം വി ഗണേഷ് പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ഐമനം കെ കെ സജീവ് കുമാർ. ആദ്യം നാട്ടരാഗത്തിൽ പാഹി നിഖില ജനനി എന്നാരംഭിക്കുന്നു ആദിതാളം ഇരയമ്മൻ തമ്പി രചിച്ചത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ July 1 മുതൽ 30 വരെയാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.CE.NSUS.GOV.IN എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
4: ആകാശവാണി.
5: ഹരിതവാണി.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം. രചന സി റഹീം. അങ്ങാടിക്കുരുവി.

0: മനുഷ്യരെ ചുറ്റിപ്പറ്റി കഴിയുന്ന പക്ഷികളിലൊന്നാണ് അങ്ങാടിക്കുരുവി. ഭാരതത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ സംസ്ഥാന പക്ഷി എന്ന ബഹുമതിയും ഇവയ്ക്കുണ്ട്. ചന്തക്കുരുവി, അന്നക്കിളി, വീട്ടുകുരുവി, ഇറക്കിളി, നാരായണക്കിളി, ദിക്കർ ചൊല്ലിക്കിളി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു.
1: നമ്മുടെ പട്ടണങ്ങളെയും ചന്തകളെയും കിളി ഒച്ചകൊണ്ട് സദാ മുഖരിതമാക്കുന്ന അങ്ങാടിക്കുരുവികളെ കാണാത്തവർ കുറവായിരിക്കും. ചെറുകൂട്ടമായും വലിയ കൂട്ടമായും ഇവ ചന്തകളിൽ ഇരിപ്പുണ്ടാകും. കൂടെ കൂടെ കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരച്ചില്ലയിൽ നിന്നോ താഴേക്കിറങ്ങി നിലത്തുനിന്ന് ആഹാരം തേടുന്നതാണ് ഇവയുടെ രീതി. പലചരക്ക് കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ധാന്യങ്ങളും ചന്ത പരിസരത്ത് നിലത്ത് പൊഴിഞ്ഞു വീണുകിടക്കുന്ന ധാന്യങ്ങളും ഇവ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം.
0: കച്ചവടക്കാർക്കും ഇവയുടെ കിലുകിലേയുള്ള ചിലക്കലും ചുറുചുറുക്കോടെയുള്ള പറക്കലും മനുഷ്യരോടുള്ള ഭയമില്ലായ്മയും വളരെ ഇഷ്ടമാണ്. ചന്തക്കുരുവികളോടുള്ള ഈ സ്നേഹം കൊണ്ടുകൂടിയാകണം പഴയ കാലത്ത് കച്ചവടക്കാരിൽ ചിലരെങ്കിലും അവയ്ക്ക് കൂടൊരുക്കാനായി ചെറിയ ഒരു കലം കടയുടെ ഏതെങ്കിലും ഒരു കോണിൽ വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ചുവരുകളിലുള്ള ചെറുമാളത്തിലോ കച്ചവടക്കാർ വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കലത്തിലോ വൈക്കോൽ കഷ്ണങ്ങളും കീറത്തുണിയും നൂലും പഞ്ഞിയും കടലാസും ചക്കിരിയും രോമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചാണ് കൂടൊരുക്കം.
1: ഭംഗിയുള്ള ചെറിയൊരു പക്ഷിയാണിത്. ആറ്റക്കുരുവിയുടെ വലിപ്പമേ ഉള്ളൂ. രൂപത്തിൽ അവയോട് നല്ല സാമ്യവുമുണ്ട്. ആൺപക്ഷിക്ക് മുഖവും തൊണ്ടയും മാറിടവും കറുപ്പാണ്. കവിളിൽ വലിയ വെള്ള അടയാളം കാണാം. രണ്ട് വെളുത്ത പക്ഷരേഖകൾ തെളിഞ്ഞു കാണാനാകും. ചാരം പൂശിയ തലയാണ്. അടിവശം ഇളം ചാര നിറമാണ്. പിടയുടെ ഉപരിഭാഗമെല്ലാം നേർത്ത തവിട്ട് നിറം. വിളർത്ത പുരികം. പൂവനെ അപേക്ഷിച്ച് പിടയ്ക്ക് സൗമ്യമായ നിറമാണ്. പൂവനുള്ളതുപോലെ കറുത്ത നിറമോ തൂവെള്ള നിറമോ പിടയുടെ ദേഹത്തെവിടെയും തെളിഞ്ഞു കാണില്ല. മങ്ങിയ തവിട്ട് നിറവും മങ്ങിയ വെള്ളയുമാണ് ഇവയ്ക്കുള്ളത്.
0: വീട്ടിലെ മുതിർന്നവർ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും സദാ ദൈവനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങാടിക്കുരുവികളും അവരെ പോലെയാണ്, എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നാരായണക്കിളി എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ ദിക്കർ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലും പതിവാണ്. ദൈവസ്തുതിയാണ് ദിക്കർ. ഇത് ശ്രദ്ധിച്ചിട്ട് ഇവയെ ദിക്കർ ചൊല്ലിക്കിളിയെന്നും വിളിക്കാറുണ്ട്.

0: മനുഷ്യർ തിങ്ങിക്കഴിയുന്ന തെരുവുകളിലും ചന്തകളിലും അങ്ങാടികളിലുമാണ് ഇവയെ കൂടുതലായി കാണാനാവുക. അതിനാൽ ഇവയെ ചന്തക്കുരുവിയെന്നും അങ്ങാടിക്കുരുവിയെന്നും വിളിക്കുന്നു. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെ കുറവാണ്. വീടിനുള്ളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നുകയറി കൂടൊരുക്കാൻ മടിയില്ലാത്ത കിളികളാണ് ഇവ. ഇവയുടെ ഈ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് വീട്ടുകുരുവി എന്ന പേര് വീണത്. ഇറയത്ത് എപ്പോഴും കറങ്ങി നടക്കുന്നതിനാൽ ഇറക്കിളിയെന്നും പേര് വീണു. അരി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഇവയെ ധാരാളമായി കണ്ടുവരുന്നതിനാൽ അന്നക്കിളിയെന്നും അരിക്കിളിയെന്നുമെല്ലാം പേര് കൊടുത്തു. നഗരങ്ങളിലെ അരി ഗോഡൗണിൻ്റെ പരിസരത്ത് ഇവയുടെ ചെറു കൂട്ടങ്ങളെ കാണാതിരിക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്തും ബസ് സ്റ്റാൻഡുകളിലും ഇവയെ സാധാരണ കാണാനാകും. അവിടങ്ങളിൽ ചീ ചീ ചിർ ചിർ എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഇവ പാറി കളിക്കുന്നുണ്ടാകും.
1: ഒരു കാലത്ത് കേരളത്തിൽ വളരെ സ്ഥിരവുമായി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി.
2: പക്ഷി നിരീക്ഷകനും ഗവേഷകനും പരിസ്ഥിതി എഴുത്തുകാരനുമായ സി സുശാന്ത്.
1: ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺപക്ഷിയുടെ പൂവിന്റെ നെറ്റിയിൽ ചാരനിറത്തിലുള്ളതും തൊണ്ടയിലും മാറിടത്തിനു മുകളിലും കറുത്ത നിറവും കഴുത്തിൽ ചെങ്കൽ നിറവും മേൽമുതുകിൽ കാപ്പി നിറവുമാണ്. പെൺപക്ഷിക്ക് ആകെ മങ്ങിയ നിറമാണ്. അടിഭാഗം മുഷിഞ്ഞ വെള്ള നിറവുമാണ്. അവർക്ക് കൺപുരികം ഇളം മഞ്ഞ നിറത്തിലും ശരീരത്തിനടിവശത്ത് ചാരനിറത്തിൽ കടന്ന വെള്ളവർണ്ണവുമാണ്. മനുഷ്യവാസമുള്ളിടത്തും കൃഷിയിടങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. മിക്കവാറും ഇണകളായിട്ടാണ് കാണുക. ചിലപ്പോൾ ചെറു സംഘങ്ങളായിട്ടും ഇവയെ കാണാറുണ്ട്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു 1990 മധ്യകാലം വരെ വളരെ സുലഭമായി നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും വാണിജ്യ സ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും വലിയ ഗോഡൗണും കരികിലുമൊക്കെ ഇവയുടെ വൻ സംഘങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ അന്നത്തെ ഇലക്ട്രിക് ബൾബിൻ്റെ അതിനകത്ത് കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ കടകൾക്കകത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കോമൺ ബേർഡായിരുന്നു അങ്ങാടിക്കുരുവി. 2000s തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രസരണികൾ അതുപോലെ മൊബൈൽ ടവറുകൾ ഇവയൊക്കെ വന്നതിന് ശേഷം ഇവയുടെ സന്നദ്ധത്തിൽ കുറച്ച് അധികം കുറവുള്ളതായി കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതി ചാക്കുകൾ ലോറികളിൽ കയറ്റുന്ന ചാക്കുകളെല്ലാം ചണച്ചാക്കുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാന്യങ്ങൾ കടയിലൊക്കെ ഇറക്കുമ്പോൾ അരിയൊക്കെ പൊഴിഞ്ഞു വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് ഒരു കാരണമായി കരുതുന്നു. റേഡിയേഷൻ ഇവയുടെ പ്രജനനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലും അതുപോലെ ലഡാക്കിൽ പോലും ഇവയുടെ വൻ സംഘങ്ങളെ കണ്ടിട്ടുണ്ട്, വലിയ സംഘങ്ങളായി. പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കട ഉടമസ്ഥന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ അങ്ങാടിക്കുരുവികൾക്കും അതോടൊപ്പം അങ്ങാടിക്കുരുവികളുടെ കുടുംബത്തിൽപ്പെട്ട സ്പാരോകൾക്കും അതുപോലെ മുനിയകൾക്കും എല്ലാം ധാരാളം ധാന്യങ്ങൾ വിതറി കൊടുക്കുന്ന കാണാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അതുപോലൊരിത് നമ്മുടെ നാട്ടിൽ കാണാറില്ല. പക്ഷേ അടുത്തിടയ്ക്ക് ലോകാങ്ങാടി ദിനം ആചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങാടിക്കുരുവികൾക്ക് കൂടെ വെച്ച് കൊടുക്കുകയും മൺപാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവയുടെ ആഹാരങ്ങൾ നോക്കുന്നതിന് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ആഹാരം വെച്ച് കൊടുക്കുകയും അവയെ ശ്രദ്ധിക്കുന്നതിന് അവിടുത്തെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ശ്രമിക്കാറുമുണ്ടെന്ന് അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ പ്രകൃതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇവയ്ക്കും എന്നും നിലനിൽക്കണം. അങ്ങാടിക്കുരുവികൾ, ഈ ചെറിയ കുരുവികൾ, ചിരിച്ചിരു എന്ന് വിളിക്കുന്ന ചെറിയ കുരുവികൾ നിലനിന്നേ മതിയാകുള്ളൂ.
2: ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കാണാറുള്ള പക്ഷി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവയാണ് ഇവയെന്നാണ് പ്രകൃതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ പലായനങ്ങൾക്കൊപ്പം ഈ ചെറുകിളിയും ഉണ്ടായിരുന്നു. അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഹൗസ് പാരോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. പാസർ ഡൊമസ്റ്റിക്കസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം.
0: ഈ ചെറുകുരുവി ഉയരത്തിൽ പറക്കാറില്ല. പരമാവധി 150 മീറ്ററിനകത്തുള്ള പറക്കലേ ഉള്ളൂ. വർഷം തോറും 6-7 തവണ ഇവ കൂടൊരുക്കാറുണ്ട്. 3-4 മുട്ടകളെങ്കിലും ഓരോ തവണയും ഇടാറുണ്ട്. 2 ആഴ്ചക്കാലമാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ എണ്ണം പെരുകുന്നില്ല. ഈ അടുത്ത കാലത്തായി ആശങ്കയുണ്ടാക്കും വിധം അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറയുകയാണ്. നഗര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി 2011 മുതൽ March 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിച്ചു വരുന്നു.
2: നേച്ചർ ഫോർ എവർ എന്ന സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. ഇതേ വർഷം തന്നെ കേരളത്തിൽ റൈറ്റേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ് ഫോറം തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി നൽകി അവയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. വനം വകുപ്പ് ഈ സംരംഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിക്കുരുവികൾ നമ്മുടെ ചന്തകളിലെ രോഗം പരത്തുന്ന പലജാതി കീടങ്ങളെയും പുഴുക്കളെയും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യർക്ക് വരാതെ കാക്കുന്നവരാണിവർ. മുതിർന്ന പക്ഷികൾക്ക് ധാന്യത്തോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇവ പ്രാണികളെയും കൃമികളെയും പുൽച്ചാടുകളെയും എല്ലാം പിടിച്ചുകൊടുക്കും.
0: ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെയും ചന്തയുടെയും പഴയ സ്വഭാവം മാറിയത് ഇവയ്ക്ക് വിനയായി തീർന്നു. ധാന്യങ്ങൾ ചാക്കുകളിൽ തുറന്നു വച്ചിരുന്ന രീതിയൊക്കെ മാറി. പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറി. ധാന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് വച്ചിരിക്കുന്നത്. ഓടിട്ടതും ഓലമേഞ്ഞതുമായ കടകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടമായി മാറി. ഇതോടെ ഇവയ്ക്ക് കൂടൊരുക്കാനുള്ള സൗകര്യങ്ങളും തീറ്റ കിട്ടാനുള്ള അവസരങ്ങളും ഇല്ലാതെയായി. കാലാവസ്ഥാ വ്യതിയാനവും മൊബൈൽ ടവറുകളുടെ വ്യാപനവുമെല്ലാം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
2: എന്തായാലും നാട് പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന സഹജീവികൾക്ക് കൂടി പരിഗണന ഉണ്ടാകണം. നഗരം വികസിക്കുമ്പോൾ ചെറുകുളങ്ങളും കാവുകളും സംരക്ഷിക്കപ്പെടണം. ചന്തകളിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടി കഴിയാൻ കൂടുകൾ സ്ഥാപിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ സഹജീവികളെ ആട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. അവയൊക്കെ നമ്മെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളാണ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി, കവിതാലാപനം കുരീപ്പുഴ സജീവ്, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗജകേസരി യോഗം എന്ന ചിത്രത്തിനായി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനമാണ് സംഗീതം ജോൺസൺ, ഗായകർ ഉണ്ണിമേനോനും സുജാതയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:30 കൂട്ടുകാരിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി, സമയം 11:30.
1: കൂട്ടുകാരി.
2: സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമ്പത്തിക ശാക്തീകരണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പോഷകാഹാരം, സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ട്

0: ഈ പദ്ധതികൾ സമൂഹത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് തുടർന്നുള്ള ഭാഗം ഇന്ന് കേൾക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ.
1: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വളരെ മികച്ച രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ആദ്യത്തെ കുട്ടിക്ക് 5000 രൂപയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അതിന് 6000 രൂപയും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ആദ്യ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത് ഡിജിറ്റലായിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഈ പദ്ധതി അംഗൻവാടികളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അംഗൻവാടികളിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നടപ്പിലാക്കി തരുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് പോഷൻ ട്രാക്കർ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ അംഗൻവാടി വർക്കേഴ്സിനും അംഗൻവാടി ഹെൽപ്പേഴ്സിനും പോഷൻ ട്രാക്കർ ആപ്പിന്റെ പരിശീലനമെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ആ സ്കീം നമുക്ക് 180 ദിവസം LMB ഉണ്ടായിരിക്കണം. മദറിന്റെ ഒരു ആധാർ കാർഡ് നമ്മൾ കൊടുക്കണം. MCP കാർഡ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് MCP കാർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. LMB ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് നടപ്പിലാക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത്. നമുക്ക് അതുപോലെ തന്നെ ക്രഷിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അംഗൻവാടി കം ക്രഷ് എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് അംഗൻവാടി കം ക്രഷ് നടപ്പിലാക്കുന്നത്. അത് നമ്മുടെ നിലവിലുള്ള പഴയ ക്രഷുകളും എല്ലാം ചേർന്നിട്ടാണ് ഈ അംഗൻവാടി കം ക്രഷ് നടപ്പിലാക്കുന്നത്. പിന്നെ ഈ ബെനിഫിഷ്യറിയുടെ രജിസ്ട്രേഷനാണ് നമ്മൾ നിലവില് കുറച്ച് ബുദ്ധിമുട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പോഷൻ ട്രാക്കർ ആപ്പ് വഴിയുമൊക്കെ നമുക്ക് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഗൈഡൻസും അംഗൻവാടികൾ വഴിയും ICDS സൂപ്പർവൈസർ വഴിയും CDP വഴിയും നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ സുകന്യ സമൃദ്ധി യോജന പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി നമുക്ക് നേരിട്ട് തന്നെ ചെന്നു കഴിഞ്ഞാൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന അതിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതാണ്. നമുക്ക് നേരിട്ട് പോസ്റ്റ് ഓഫീസുമായി പോയി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അംഗൻവാടി പ്രവർത്തകർ വേണ്ട സഹായങ്ങൾ എല്ലാം ഈ സുകന്യ സമൃദ്ധി യോജന പദ്ധതി എടുക്കുന്നതിനു വേണ്ടി സഹായം നൽകുന്നതാണ്. അതിനുവേണ്ടിയും രക്ഷകർത്താവിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ ഉണ്ടായിരിക്കണം. വനിതാ ശിശുവികസന വകുപ്പും പോസ്റ്റ് ഓഫീസും ഒക്കെ ചേർന്നിട്ടാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. NBS വാത്സല്യ എന്ന് പറയുന്ന ഒരു സ്കീം കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഒരു പെൻഷൻ അക്കൗണ്ട് നമ്മൾ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. അതിന്റെ രക്ഷകർത്താക്കള് ഇതിന്റെ NBS അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയും അവർക്ക് 18 വയസ്സ് കഴിഞ്ഞതിനു ശേഷം ഈ NBS വാത്സല്യ എന്ന് പറയുന്ന പെൻഷൻ അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീമാണ് NBS വാത്സല്യ. മിനിമം നമുക്കൊരു 1000 രൂപയും മാക്സിമം 2 ലക്ഷം രൂപയും ആണ് ഈ NBS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി പ്രകാരവും ലഭിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നമ്മളുടെ ചൈൽഡ് സെക്സ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയ സ്കീം ബെനിഫിറ്റ്സുമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ കൊണ്ട് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മഹിളാ സമാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. മഹിളാ സമാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടിയും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും പാൻ കാർഡും ഫോട്ടോയും ഒക്കെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഉജ്ജ്വല യോജന എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള LPG കണക്ഷനാണ്. BPL കുടുംബത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ആണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. 1-8-1 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ ചെയ്യും. വൺ സ്റ്റോപ്പ് സെന്ററിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസ് എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല എങ്കിലും നമുക്ക് ഓൺസ്റ്റോപ്പ് സെന്ററിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിന്റെയും വക്കീലിന്റെയും കൗൺസിലറുടെയും ഒക്കെ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 181 എന്ന് പറയുന്ന ഒരു വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അത് സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലും 181 എന്ന് പറയുന്ന വിമൻ ഹെൽപ്പ് ലൈനിന്റെ സേവനം ലഭിക്കുന്നുണ്ട്. അതുപോലെ 1098 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതും മറ്റുമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1091 അല്ലെങ്കിൽ 112 എന്നീ ഈ രണ്ട് നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാലും എമർജൻസി ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ലഭിക്കുന്നുണ്ട്. RBSK എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമും നമ്മളുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. RBSKയുടെ സ്ക്രീനിങ് എല്ലാ അംഗൻവാടികളിലും വന്ന് അവർ നേരിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മളുടെ 0 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ ആ സ്ക്രീനിങ് ചെയ്യുന്നത്. കുട്ടികൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേസ് കണ്ടെത്തുകയും എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്ന് അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള റെഫറൽ സർവീസും സേവനങ്ങളും ഒക്കെ ആരോഗ്യവകുപ്പുമായി ചേർന്നിട്ട് RBSK സ്ക്രീനിങ് വഴി നടപ്പിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമും നടപ്പിലാക്കുന്നുണ്ട്. അത് അംഗൻവാടികൾ വഴിയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇമ്മ്യൂണൈസേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ പറയുന്ന ഏത് പദ്ധതികളിലും നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വനിതാ ശിശു വികസന വകുപ്പ്, പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ, അംഗൻവാടി വർക്കർമാര്, അംഗൻവാടി ഹെൽപ്പർമാര്, ICDS സൂപ്പർവൈസർ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ പ്രവർത്തനമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് ആവശ്യമുള്ള ഡിജിറ്റലായിട്ടുള്ള രജിസ്ട്രേഷനും അതുപോലെ തന്നെ ബാക്കി നമുക്ക് വേണ്ടയുള്ള സേവനങ്ങളും ഇവരുടെ എല്ലാ നേതൃത്വത്തിലും നമുക്ക് നൽകുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം അടുത്തുള്ള അംഗൻവാടികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്പിലേക്ക് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആധാർ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നാലും അതുപോലെ തന്നെ MCP കാർഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നാലും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനും ഇവയെല്ലാം നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെ അനിവാര്യമായതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഇവയെല്ലാം ചേർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഈ കാർഡുകൾ എടുക്കുന്നതിനു വേണ്ടിയുള്ള സഹായവും നമ്മുടെ അംഗൻവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്.
2: തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3061 അംഗൻവാടികളുണ്ട്. കൂടാതെ 24 ശിശു വികസന പദ്ധതി ഓഫീസുകളുണ്ട്. എല്ലാ ബ്ലോക്കിലും നമുക്ക് ICDSന്റെ ഓഫീസുകളുണ്ട്. ഇപ്പൊ ഈ ഒരു ശൃംഖലയിലൂടെയാണ് മിഷൻ സക്ഷം അംഗൻവാടി പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നത്. ജില്ലാതലത്തിൽ അത് സൂപ്പർവൈസറും മോണിറ്ററിംഗ് ചെയ്യുന്നതിനാണ് ജില്ലാതല ICDSന്റെ പ്രോഗ്രാം ഓഫീസറും ഉണ്ട്. അംഗൻവാടി വഴി നൽകുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അംഗൻവാടികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് സപ്ലിമെന്ററി പോഷകാഹാരം, പ്രീ സ്കൂൾ അനൌപചാരിക വിദ്യാഭ്യാസം, പോഷകാഹാര ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധം, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ, ഇങ്ങനെ 6 സേവനങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കും അമ്മമാർക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും ഈ രീതിയിലുള്ള സേവനങ്ങളാണ് അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്താൽ ലഭ്യമാവുക.
1: നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 3 പദ്ധതികളും മിഷൻ ശക്തി, മിഷൻ വാത്സല്യ, മിഷൻ പോഷൻ 2.0, ഈ പറഞ്ഞ എല്ലാ പദ്ധതികൾക്കും നമുക്ക് ആധാർ എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന സ്കീമുകളെല്ലാം നമ്മൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഫീസും നമ്മൾ ഈടാക്കുന്നില്ല. പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അംഗൻവാടിക്കാർ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഡിജിറ്റലായിട്ട് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഒരു തടസ്സവും നമുക്ക് നേരിടുന്നില്ല. ഇവയ്ക്കൊന്നും ഒരു ഫീസും നമുക്ക് ആവശ്യമില്ല. ഓരോന്നിനും ചില സമയക്രമങ്ങൾ പറയുന്നുണ്ട്. ഈ 3 പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ 181 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം. പരാതികൾ മാത്രമല്ല, നമുക്കിതുമായി ബന്ധപ്പെട്ട എന്ത് സഹായത്തിനും വേണമെങ്കിൽ 181 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്.
2: മിഷൻ വാത്സല്യ, മിഷൻ ശക്തി, മിഷൻ പോഷൻ 2. അപ്പൊ ഈ 3 ഗണത്തിലായിട്ടാണ് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ കേന്ദ്ര ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ.

0: നീംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ സ്കീമിന് അപ്ലൈ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കേരളത്തിലാണെങ്കിൽ WCD കേരള എന്ന വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കീംസും സ്കീംസിന്റെ മാനദണ്ഡങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള, ഓൺലൈനായിട്ടാണ് എല്ലാ സ്കീംസിനും അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എല്ലാം തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.
1: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ.

കൂട്ടുകാരി. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495965341, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിനായി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നീ എന്റെ ലഹരി എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനം. ജി ദേവരാജന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസും പി മാധുരിയും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര വി എസുമായി സെവിൽ ജിഗാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാറിവാന്യൂസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ.

0: അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ?
1: ഇപ്പം നിലവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കാഴ്ചാപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചാപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമവുമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലും ഒക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങൾ, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: സെൽഫ് ഡിഫൻസ് ടെക്നിക്സിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചപരിമിതരാകുമ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ, നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ.
0: ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ?
1: കാണിക്കേണ്ടതാണ്, നമുക്കത് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാള് നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാമല്ലോ. അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം. വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കത്രിക ലോക്ക് എന്ന് പറയും, കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ടെക്നിക്സുകൾ.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ. എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്?
1: ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പം അതിൽ എൻ്റെ കൂടെ അനുഭവങ്ങളെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പം അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആളുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് നിൽക്കും, എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിൻ്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നു, ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും, ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങളുണ്ടാവും ചില മനുഷ്യരുടെ. അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും, അപ്പം അതിൻ്റെ വേരിയേഷൻ. പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കുക. അപ്പം ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
0: ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്?
1: എൻ്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പം അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെയും, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പം അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എൻ്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നത്. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അമ്മയില്ലാണ്ടായപ്പോൾ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാൽ ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്, എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ അങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ചാൽ അവളെങ്ങനെയാണ്

0: ചെയ്യാം, അത് അവള് ചെയ്തോളും, അവള് നിന്നോളും എന്നുള്ളൊരു ഉറപ്പ്
1: ധൈര്യം
0: മറ്റാരെക്കാളും എന്റെ അച്ഛന് ഉണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് എന്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ, അച്ഛന്റെ ആ ഒരു ഉറപ്പാണ്.
1: അതിലെ ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? ഇങ്ങോട്ടെ പോയ
0: ഉണ്ട്. ആദ്യമായിട്ട് ഞാന് പി ജി കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വല്യച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്ന് അവിടെ നിന്ന് തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടെ നിന്ന് കയറ്റി തന്നു. ഞാനപ്പോൾ ഇവിടെയുള്ള ആരെ അറിയിച്ചില്ല, ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പൊ ആള് എന്നെ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയില് എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര.
1: അതിനുശേഷം ഇപ്പൊ
0: സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽവണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും, വേർ ഇസ് മൈ ട്രെയിൻ നോക്കി, ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള
1: യാത്രയ്ക്ക്
0: ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആളുകളോട് ചോദിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ, രാത്രിയൊക്കെ ആവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും. അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി പോവും.
1: രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്?
0: ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂർ പോകണമെങ്കിലും, പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും
0: ഗ്രൂപ്പായിട്ടാണ് പോവാ? അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്ലേയേഴ്സ് എല്ലാവരും കാഴ്ചാപരിമിതരായിരിക്കും, കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക.
1: പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ?
0: എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എന്റെ വീടിന്റെ അടുത്തുള്ള പുത്തൂർ എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വീടിന്റെ അടുത്ത് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം പി ജി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ.
1: ഈ ഒരു ജേണിയിലെ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുള്ള ഒരു വ്യക്തി എന്ന് ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം?
0: അച്ഛൻ.
1: അച്ഛൻ, അച്ഛന്റെ പേരെന്താണ്?
0: ശിവദാസൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്.
1: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് 7ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം, അങ്ങനെ എന്തെങ്കിലും?
0: ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവുമായിരുന്നു.
1: ബുദ്ധിമുട്ട് പെട്ടെന്ന്
0: വന്നതാണ്, തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിനു ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന്
1: മനസ്സിലാക്കുന്നത്.
0: അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്, ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ എന്നെ പോലെയുള്ള ആളുകൾ, അതും ജന്മനാ കാഴ്ചയില്ലാത്തവര്, പകുതിക്കുന്ന കാഴ്ച പോയവര് ഒക്കെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ 5ാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എന്റെ ട്രീറ്റ്മെന്റുകളും മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു
1: കോൺഫിഡൻസ് ഒക്കെ വന്നു.
0: അതിന് അവിടെ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നംകുളത്തെ എച്ച് എം ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിനോട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്ക് നിന്ന് കാഴ്ച പോയതല്ലേ, അപ്പോൾ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞത്, ഞാനിപ്പോൾ അതിന് മറുപടി പറയില്ല, ഇവിടെ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത് കാഴ്ചയുള്ളവര് എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷെ എല്ലാവരും അങ്ങനെയാകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ച ഒരിടം എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പി എച്ച് ഡി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാ പി എച്ച് ഡി ചെയ്യുന്നത്?
0: സാഹിത്യ വിമർശനവും ഭൗമത്വ പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി?
0: ഞാന് കോഴിക്കോട്

0: ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കൂടെയാണ് പി എച്ച് ഡി ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭൗതിക പരിണാമവും ആദ്യകാല മലയാള നോവലുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എൻ്റെ ടോപ്പിക്ക്. നമുക്ക് പഴയകാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല, ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പം ഈ റിസർച്ചിൻ്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്, അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ അതിന് വേണ്ടുന്നൊരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്?
0: മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയയിൽ.
1: പി ജി
0: ത്തോടെ എടുത്തതാ. പി ജിയും മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
2: അധ്യാപികയായ ഹീര വി എസുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനമാണ്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസ് പാടിയത്. ചിത്രം കൺമഷി.

ആകാശവാണി. ഇപ്പോൾ ദിവ്യശ്രീ എം പി പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം മധു അഞ്ചൽ. ആദ്യം നളിനങ്ങൾ നീരാടും പൊയ്കയിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന ഡോക്ടർ ശുഭ.

ദിവ്യശ്രീ എം പി പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം മധു അഞ്ചൽ, കീബോർഡ് വിനയൻ, തബല ബാലുകൃഷ്ണ, ഗിറ്റാർ നന്ദകുമാർ, റിഥം ഷിജു.

0: സമയം 12 മണി കഴിഞ്ഞ് 59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്രസംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടികയിൽ 103 പേരാണുള്ളത്. നിപ്പ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ്പ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചെമ്പൻ, കുഞ്ഞുവരിയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും

0: സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21-നാണ് യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 വർഷത്തെ നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: 3 വർഷം മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 ഗ്രാമിന്റെ 2 ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 രൂപ ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 രൂപ എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 ഗ്രാമിന്റെ സിംഗിൾ പാക്കറ്റിന് 150 രൂപ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 രൂപ നൽകാനും കോടതി വിധിച്ചു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621-ലും നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രി സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ, സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 June 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 മണിവരെ തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പാഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: കേശസംരക്ഷണം ആയുർവേദത്തിൽ, ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
1: ആയുർവേദ ശാസ്ത്രപ്രകാരം കേശസംരക്ഷണം ശരീരത്തിന്റെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യം അഥവാ ശരിയായ ജനറൽ ഹെൽത്ത് എന്നത് ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥിധാതുവിന്റെ ശരിയായ പോഷണം കേശ ആരോഗ്യത്തെ നിർണയിക്കുന്നു. ശരീരത്തിന്റെ

രക്തക്കുറവും ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ചിലതരം ഔഷധങ്ങളുടെ ഉപയോഗവും ഹോർമോൺ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം, പുരുഷന്മാരിലുണ്ടാകുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള അവസ്ഥകളും പോഷകാഹാരക്കുറവും മുടികൊഴിച്ചിലിനും അകാലനരയ്ക്കും മുടിയുടെ ബലം കുറയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഇന്ദ്രിയങ്ങളുടെ അതിപ്രവൃത്തി, അതായത് ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവയിലൂടെ സ്ക്രീൻ ടൈം കൂട്ടി കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുക, അമിതമായി ഇയർപോഡുകൾ ഉപയോഗിക്കുക, അമിതമായി എരിവ്, പുളി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഡൈകൾ, വീര്യം കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാമ്പൂകൾ, ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അമിതമായ UV റേഡിയേഷൻസ്, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം, ചിലതരം കെമിക്കൽ എക്സ്പോഷറുകൾ, ഉദാഹരണത്തിന് ഡൈ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വെള്ളത്തിന്റെ ഗുണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉഷ്ണക്കാറ്റ് അഥവാ പൊടിക്കാറ്റ് ഒക്കെ സ്കാൽപ്പിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടി തലമുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നു. കൂടാതെ ചിലതരം രോഗങ്ങളായ സ്കാൽപ് സോറിയാസിസ്, താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കാൽപ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സീമ, അലോപേഷ്യ അഥവാ വട്ടത്തിൽ മുടികൊഴിച്ചിൽ ഒക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ടൈഫോയിഡ്, ഡെങ്കി ഫീവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും പോസ്റ്റ് സിംറ്റംസായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. അശാസ്ത്രീയമായ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഉദാഹരണത്തിന് അമിതമായി ചൂട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ട്രീറ്റ്മെന്റുകൾ, ഹാർഷ് വാഷിംഗ്, വിഗറ സ്ക്രബിംഗ്, ബ്രഷിംഗ്, മാനസിക പിരിമുറുക്കം കാരണം ചിലർ മുടി പിടിച്ച് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രാക്ഷൻ അലോപേഷ്യ തുടങ്ങിയവയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആയുർവേദ രീതിയ മുടികൊഴിച്ചിൽ തടയുന്നതിന് പോഷക സമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ച് ഡയറ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ ഇ, സി, ഡി, വൈറ്റമിൻ B6, B12, കാൽഷ്യം, അയൺ, സിങ്ക്, ഫെറിട്ടിൻ, സെലിനിയം, ഫോളിക് ആസിഡ് എന്നീ മൈക്രോന്യൂട്രിയൻസ് ആവശ്യത്തിന് അടങ്ങിയവയും ആയിരിക്കണം. കൂടാതെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ശരിയായ ഉറക്കവും മാനസിക സംഘർഷങ്ങൾ കുറച്ചും ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചും കൃത്യമായ വ്യായാമം ശീലിച്ചും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കേശസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ വരണ്ടതും പഴകിയതുമായ ഭക്ഷണം, ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുന്നവ, അതേപോലെ വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണത്തിന് പാലും മത്സ്യവും ഒരുമിച്ച് കഴിക്കുക, പുളിപ്പുള്ള ഫ്രൂട്ട്സും മധുരമുള്ള പാലും ചേർത്തുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കുകൾ, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യവും ശരിയായ മുടിവളർച്ചയ്ക്കും നരവരാതിരിക്കുന്നതിനും കാരണമാണ്. അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണചര്യയും രസായന ഗുണമുള്ള ഔഷധങ്ങളും ശീലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നെല്ലിക്ക, എള്ള് എന്നിവയുടെ വിധിപ്രകാരമുള്ള സേവിക്കൽ തലമുടി വളരുന്നതിന് ഫലപ്രദമാണ്. ശരിയായ ദിനചര്യയും ഋതുചര്യയും പാലിക്കുന്നതിലൂടെ കേശസംരക്ഷണം സാധ്യമാകുന്നു. പ്രധാനമായും മൂർദ്ധതൈലം അഥവാ തലയിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ എണ്ണ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പാദങ്ങളിലും ചെവിക്കിരുവശങ്ങളിലും എണ്ണ പുരട്ടേണ്ടതുണ്ട്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന ചികിത്സയും കേശസംരക്ഷണത്തിന് ഏറെ സഹായകമാകുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചാവണം തലയ്ക്കുള്ള എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. കഴിയുന്നതും വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം എണ്ണ സെലക്ട് ചെയ്ത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ മാത്രം സ്കാൽപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. ദിവസവും സോപ്പും ഷാമ്പുവും യൂസ് ചെയ്യുന്നവർ അവ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനസ് കൂടുതലില്ലാത്തവർക്ക് പയറുപൊടിയും ഉപയോഗിക്കാം. ഇന്ന് സമൂഹത്തിൽ പലരും ശാസ്ത്രീയമല്ലാത്ത ഔഷധക്കൂട്ടുകളൊക്കെ തന്നെ പരീക്ഷിക്കാറുണ്ട്. എടുത്തു പറയട്ടെ, എന്തിന് കറ്റാർ വാഴ ഉപയോഗിച്ച് വരെ എണ്ണ കാച്ചി തലയിൽ തേച്ച് തലനീരിറക്കവും ശ്വാസകോശ രോഗങ്ങളും ഒക്കെയായി നിരവധി രോഗികളാണ് നമ്മുടെ ഒപികളിൽ എത്തുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എവിടെയും കറ്റാർ വാഴ മുടി വളരുവാനായി വിധിക്കുന്നില്ല. അനുബന്ധ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് സേകം അഥവാ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള തലകഴുകൽ, രോഗാനുസരണം തലപൊതിച്ചിൽ അഥവാ ഔഷധങ്ങൾ അരച്ചു പുരട്ടൽ, ഇവയൊക്കെയാണ് ആയുർവേദ ചികിത്സാരീതികൾ. കൂടാതെ ഇന്ന് ആയുർവേദ കോസ്മറ്റോളജിയിലൂടെയും നമുക്ക് ഏറെ ഗുണങ്ങൾ കണ്ടെത്താനാകും. ധൂപനം അഥവാ എള്ളുപോലുള്ള ഔഷധ ഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലമുടിക്ക് പുകയെ

0: കേൾക്കുന്നതും ഒരു പരമ്പരാഗതമായ ചികിത്സാ രീതിയാണ്. കൂടാതെ വൈദ്യനിർദ്ദേശ പ്രകാരമുള്ള രസായന ഔഷധങ്ങളുടെ ഉപയോഗം അഥവാ ആയുർവേദിക് ഇന്റേണൽ മെഡിസിൻസ് ഏറെ പ്രയോജനപ്രദമാണ്. യോഗയ്ക്കും പ്രാണായാമത്തിനും കേശാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ദിനവുമുള്ള പ്രാണായാമത്തിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും രക്തചംക്രമണം കൂടുകയും സ്രോതോശുദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് നാഡിശുദ്ധി പ്രാണായാമമാണ്. തലയിലേക്ക് രക്തചംക്രമണം കൂടത്തക്ക തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിംഗ് ആസനാസായിട്ടുള്ള പാദഹസ്താസനം, ത്രികോണാസനം, അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിലുള്ള ശീർഷാസനം, സർവാംഗാസനം, സിറ്റിംഗ് സീരീസിലുള്ള പശ്ചിമോത്താനാസനം, ജാനുശീർഷാസനം, അതേപോലെ സുപ്പൈൻ പൊസിഷനിൽ തന്നെയുള്ള വിപരീതകരണീ മുദ്ര ഒക്കെ തന്നെ കൂടുതൽ ഫലപ്രാപ്തി കണ്ടുവരുന്നു. ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കേശ സംരക്ഷണത്തിന് ഏറെ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറയെ പ്രോട്ടീൻ, കാൽഷ്യം സപ്ലിമെന്റ്സും ഒപ്പം ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സുമാണ്, അല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണ മാത്രമല്ല.
1: കേശ സംരക്ഷണം ആയുർവേദത്തിൽ ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനെ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർനെ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാഓ കെ നൈതിക സാഹസ് കെ സാത്ത് യുവാഓ മേ ആകാംക്ഷി യുവാഓ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർന ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകേ സേ ഹം ഭാരത് കോ ബദൽ സക്തേ ഹേ.
1: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: 2 ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2 ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും.

0: ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
1: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ശ്രോതാക്കളെ, മലയാളത്തിന്റെ പ്രിയ നടൻ സത്യന്റെ ചരമവാർഷിക ദിനമായിരുന്നു ഇന്നലെ. അദ്ദേഹം അഭിനയിച്ച ഒരു ചിത്രത്തിലെ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ മഞ്ഞണിപ്പൂനിലാവ് ആരംഭിക്കാം. യക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ലീലയും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം ലേഡീസ് ഹോസ്റ്റൽ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ. ചിത്രം ഉത്സവം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ചുമടുതാങ്ങി എന്ന ചിത്രത്തിനുവേണ്ടി ജാനകിയും സംഘവും പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന്, യേശുദാസും എൽ ആർ ഈശ്വരിയും ആലപിച്ച ഗാനം. ചിത്രം ഉല്ലാസയാത്ര.

ഒരു അറിയിപ്പ്. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. നിഴലാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മണിയറ എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ അടുത്തത്. യേശുദാസും അമ്പിളിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.

0: യേശുദാസ് പാടിയ അയ്യപ്പഭക്തി ഗാനങ്ങൾ ഇന്നത്തെ സെയിൽസിനിടെ മാത്രമേ കാണൂ. ഇന്ന് തന്നെ ഓർഡർ അയക്കണം.
1: ഓർഡർ അയച്ചാലും കാസറ്റ് വരെ മൂന്നാല് ദിവസം പിടിക്കില്ലേ? അതുവരെ മിണ്ടാതിരിക്കാനാണോ ഭാവം?
0: ഇന്നലെ ഇന്നുമായി പ്രതീക്ഷിക്കാത്ത സെയിൽസ് ആയിരുന്നു. ഓർഡറോടൊപ്പം അവർക്കൊരു ചെക്ക് അയക്കണമായിരുന്നു. ചെക്ക് ഒപ്പിടാൻ ഇക്ക ഇന്നലെ ഇല്ലായിരുന്നല്ലോ.
2: നീ പിണങ്ങുന്ന എനിക്കിഷ്ടമാണ്. അപ്പോൾ മാത്രമാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നത്.
3: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസ് ആലപിച്ച ഗാനം ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിലേത്.

യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി. സംഗീതം ഇളയരാജ. ചിത്രം സന്ധ്യയ്ക്കു വിരിഞ്ഞ പൂവ്.

ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ഇളയരാജ. യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം പിൻനിലാവ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ചിത്രം വീണ്ടും പ്രഭാതം.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ആർ കെ ശേഖർ ഈണം നൽകി, പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. ചിത്രം മിസ് മേരി.

0: മഞ്ഞണിപ്പൂനിലാവ് സമാപിച്ചു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിൻ്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പൊതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിൻ്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിനു ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിൻ്റെ ജനവാതിലുകളെല്ലാം ഇന്ന് തുറക്കാൻ പോവുകയാണ്.
3: അതല്ല പണം, ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
4: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
3: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
4: അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
3: എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
4: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!
3: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ സോണിയ? അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
4: കുറ്റസമ്മതം
3: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
4: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
3: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
4: ഇല്ല നിക്കോ, ഇല്ല.
3: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു, എന്റെ വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
4: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
3: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
4: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
3: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
4: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
3: അതെ, അതുതന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയൻ ആകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
4: നിക്കോ, ഇല്ല. പറയൂ, മുഴുവനും പറയൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
3: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ? അത് ആലോചിച്ചു നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
4: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്ന് പറയൂ. ഉദാഹരണം വേണ്ട.
3: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എൻ്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
4: അതുപോരെ.
3: ഒരു കുടുംബത്തെ സമാധാനത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു. സ്വതന്ത്രമായൊരു ജീവിതം. അതെ, അത്രമാത്രമേ കരുതിയുള്ളൂ.
4: കള്ളം, അതല്ല കാര്യം. വേറെന്തോ ഉണ്ട്.
3: വെറുമൊരു കൃമിയെയാണ് ഞാൻ കൊന്നത്. സോണിയ, ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
4: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
3: അതും എനിക്കറിയാം. അവരൊരു കൃമി മാത്രമല്ലെന്ന്, മറ്റ് പല കാരണങ്ങളും അതിനുണ്ട്. സോണിയ, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
4: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
3: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവനാരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: സംഗീത സരണി മൃദംഗപാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, ദേവാനന്ദും ദിവ്യ എസ് മേനോനും പാടിയത്. ചിത്രം ഇവൻ മര്യാദരാമൻ.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, 9495659631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഉണ്ണിമേനോൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ, ചിത്രം ബ്യൂട്ടിഫുൾ.

വസന്തമാളിക എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

റഫീഖ് അഹമ്മദ് വരികളെഴുതി രഘു ദീക്ഷിത് ഈണം പകർന്ന് ബെന്നി ദയാലും രഘു ദീക്ഷിത്തും ആലപിച്ച ഗാനം ചിത്രം കൂടെ.

0: ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി, സമയം 4 മണി.
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം എം കെ ദിലീപ്.
3: പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർമൊഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: താങ്കളൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായൊരു ബാക്ക്ഗ്രൗണ്ട്, താങ്കളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കലാണ് വർക്ക് ചെയ്തിരുന്ന മേഖല. വളരെ വർഷങ്ങളോളം BSSC താങ്കൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ കല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പലപ്പോഴും കലയുടെയൊക്കെ ഒരു വിത്ത് പാകപ്പെടുന്നത് ഒരു കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, സ്റ്റേജ്, ഈ തട്ട് എന്ന് നമ്മൾ പറയുന്ന അതിനോടുള്ളൊരു ഫാസിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: കലയുമായിട്ടുള്ള ബന്ധം വളരെ കുഞ്ഞു നാൾ മുതൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെന്നുള്ളതാണ്. എന്നെ വളർത്തിയത് സുഗതകുമാരിയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നതും. എൻ്റെ വീട് തൊട്ടടുത്ത വീടാണ്. എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ വളരുന്നതിൽ. അങ്ങനെയാണ് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ഞാൻ മലയാളിയായി വളർന്നതും. ഈ കവിതയിലും കഥയിലും ഒക്കെ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത് അവിടെയാണ്. ആനന്ദക്കുട്ടൻ സാർ അവിടെയാണ്, സുരേന്ദ്രൻ സാർ അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ അവിടെ ജി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വരുമായിരുന്നു, കള്ളിച്ചെല്ലം എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്.
3: ശരിയായ സ്ഥലത്ത് വീണൊരു വിത്താണ്,
4: അതാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കലാകാരനായി എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്താൽ അവർ തമ്മിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് അവരുടെ പരസ്പരം ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ചികഞ്ഞെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിരിച്ച് നിൽക്കും, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കുന്ന അവസ്ഥയിലുള്ള മനസ്സായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പേര് കുടുംബശ്രീകളാണ്.
3: പെട്ടെന്ന് ഈ പറഞ്ഞതിൽ താങ്കളുടെ ഒരു പുസ്തകമാണ് മുറിവുകൾ, അതിലേക്ക് വന്നാൽ ഈ പറഞ്ഞ മനുഷ്യരുടെ മുറിവുകളുണ്ട് നമ്മളെല്ലാവരും. ഒരുപക്ഷെ താങ്കൾ ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന മനുഷ്യർ പലർക്കും സുപരിചിതരായിരിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സോണിൽ നിന്ന് താങ്കൾ അവരുടെ അനുഭവങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തിൻ്റെ എന്തെങ്കിലും വിത്തുകൾ ചെറുപ്പകാലത്ത്?
4: എഴുത്തിൻ്റെ എൻ്റെ സൂതകുമാരി എന്ന് പറയുന്ന എൻ്റെ സൂതചേച്ചി, സൂതകുമാരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു കവിയാകണം എന്നുള്ളതാണ്. അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടത് എൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കുന്നു. ഞാൻ ഒരിക്കലും കവിതയെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ കഥയാണ്, എനിക്ക് MT ബഷീറും മറ്റുള്ളവരും ഒക്കെയായിരുന്നു എന്നെ നയിച്ചിരുന്നത്. ആ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ കവിത എന്ന ആ ഫീൽഡിലോട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ കവിതയുടെ

0: ഗുണവും അർത്ഥവും അർത്ഥതലങ്ങളും അന്തരാർത്ഥങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
1: ഇതിൽ പലതും കഥകളിലും താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്.
0: എൻ്റെ ഭാഷ കുറെ നോക്കിക്കഴിഞ്ഞാൽ അത്
1: അതിൻ്റെ ഒരു താളാത്മകതയുണ്ട്.
0: സംസാരം എന്ന് പറയുമ്പോൾ പറയാണ് നിങ്ങൾ പോകൂ എന്ന് പറയും, പക്ഷെ സുധീചേച്ചി പറയുന്ന പോവുക എന്ന് പറയും. ഞാനും അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് MT വാസുദേവൻ നായർ എന്ന കഥാകാരൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ.
1: ഈ കഥാകാരനും ഈ മനുഷ്യനും,
0: ഒരു കഥാകാരനും ഒരു മനുഷ്യനും. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴും ഒരു സ്വപ്നമാണ്. എപ്പോഴും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. സുഗതകുമാരിയുണ്ട്, ഇവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അവർ ഐ വാസ് വെരി ഡിയർ ടു ദെം. അപ്പോൾ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യം പറഞ്ഞാലേ, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ഓക്സിജൻ വേണ്ടി വന്നു ശ്വസിക്കാനായിട്ട്, അല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് വേറെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് കത്തെഴുതുമായിരുന്നു. ആ കത്തെഴുതിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്സിജൻ എന്നാൽ പ്രാണവായു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എഴുതിയ വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. സിലിണ്ടറിൽ അടച്ച പ്രാണവായു എല്ലാ ആഴ്ചയിലും എത്തിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടെ ആരാധകർ നിരവധിയുണ്ട്, എഴുത്തുകാരാണെങ്കിൽ നിരവധിയുണ്ട് ഉദയപൂരും കോഴിക്കോടുമായിട്ട്. പക്ഷെ എൻ്റെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം എനിക്കൊരു വരം തന്നത്, ഒരു കഥാകാരനും മറ്റൊരാളോട് പറയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്, നീല വെളിച്ചം. ഞാനത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് അവതരിപ്പിച്ചു. അത് പലവണ്ണമെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഷീർ സാറ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ നീല വെളിച്ചത്തിനൊരു രണ്ടാം ഭാഗം എഴുതാൻ പറഞ്ഞു. മറ്റൊരാൾ എഴുതിയ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ എഴുതണം. അതാണ്, അതും മറ്റൊരു അനുഗ്രഹമായിട്ട്. അതാണ് ആ സ്നേഹബന്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെയും എൻ്റെ വളർത്തമ്മയായിട്ടുള്ള സുഹൃത്തുമാരുടെയും ചിന്തകൾ ഒരുപോലെ ആയിരിക്കും, സംശയമില്ല. ഇപ്പം ഞാൻ ഐ എം വെരി കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഇയാൾ വളർത്തിയതും അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ പാകിയതും കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുന്നു.
1: നമ്മളിവിടെ MDയിലേക്ക് വരികയാണെങ്കിൽ, MD എന്ന കഥാകാരൻ താങ്കളെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. MDയുടെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി താങ്കൾ ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ താങ്കളുടെ തുടർച്ച എന്നൊരു സ്റ്റേജ്, അതിനെക്കുറിച്ച്.
0: തുടക്കം എന്നാണ് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതിൻ്റെ തുടർച്ചയാണ് തുടർച്ച. അപ്പോൾ അതിൽ എൻ്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ് എനിക്കുള്ളത്. വെളിച്ചപ്പാടും അമ്മും, പിന്നീട് പോസ്റ്റ്മാൻ, ഉപദേശി, ചായക്കടക്കാരൻ നാണു നായർ, സഹായി രാവണിയായർ, ഇതൊക്കെ എൻ്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. അപ്പം എൻ്റെ ചായക്കടകൾ കഥകൾ എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ഉണ്ട്. അതിലെല്ലാം ഇവർ തന്നെയാണ് കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ MT ഇതെല്ലാം രചിച്ചിട്ട് ഏകദേശം 50-60 വർഷം കഴിഞ്ഞു. അപ്പോൾ MTക്ക് തന്നെ അറിയില്ല ഇവർ ഏത് എന്ത് ചെയ്യാണ് ഇപ്പോഴെന്ന്. അപ്പം ഞാൻ ഇമാജിൻ ചെയ്തു, കൂന്തുണ്ണി മകൻ അപ്പുണ്ണി ഇപ്പം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥയിലെ വെളിച്ചപ്പാട് ഇപ്പോൾ വയസ്സായി മകനായിരിക്കും ഇപ്പോൾ വെളിച്ചപ്പാട് അമ്പലത്തിലെ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ എടുത്തത്.
1: എൻ്റെ ഒരു സീക്വൽ എന്നൊക്കെ പറയാം.
0: ആ സീക്വൽ, അത് എൻ്റെ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ കാണുകയും സമാനമായ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്യും. അതാണ് ഈ തുടർച്ച എന്നുള്ള ഓപ്പണർ. ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിൻ്റെ അത്രയുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ചെയ്തത്. ദാറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ്. എൻ്റെ അടുത്ത് അന്നൊരു റിവ്യൂവിൽ എഴുതിയിരുന്നത്, ഒരു നാടകം കാണാനായിട്ട് ഇത്രയും ക്യൂ കാണുന്നത് ആദ്യമായിട്ടാണ്, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ. രാഘവ് തിയേറ്ററിനകത്താണ് ചെയ്ത്. അങ്ങനെ ഒരെണ്ണം അത് സിനിമയ്ക്കുണ്ടാവും. അമിതാഭ് ബച്ചൻ്റെയോ മോഹൻലാലിൻ്റെയൊക്കെ സിനിമ വന്ന, മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വന്നാൽ അതുണ്ടാവും. പക്ഷെ ഒരു നാടകം കാണാനതുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പരിചിതമാണ് MTയുടെ കഥാപാത്രങ്ങൾ സാധാരണ ആൾക്കാരിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഒരു കവിത പിറക്കുകയുള്ളൂ, സന്തോഷത്തിൽ നിന്ന് ഒരു കവിതയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ദുഃഖം വരുമ്പോഴേ അത് നമ്മൾ കണ്ണീരാക്കി മാറ്റിക്കളയാതെ വാക്കുകളാക്കണം. ഇപ്പോൾ എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ഞാൻ കരയും. അപ്പോൾ എൻ്റെ ഈ വികാരം പകുതി കണ്ണീരിലൂടെ ചോർന്ന് പോയി കഴിഞ്ഞു, പിന്നെ ഞാൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കരയാതെ ആ വികാരത്തെ വാക്കുകളാക്കിയാൽ അതിൻ്റെ മുഴുവൻ
1: പൂർണ്ണത
0: ആ വാക്കുകളുണ്ടാകും. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവം എന്തെങ്കിലും ദുഃഖം തന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടുമാകാം, കാരണം ഹീ ഈസ് കണ്ടീഷനിങ് യു.
1: പരിവപ്പെടുത്തുകയാണ്.
0: പരിവപ്പെടുത്തുകയാണ് വലിയൊരു കാര്യം ഏൽപ്പിക്കാനായിട്ട്.

0: അപ്പൊ ഈ എം ടിയുടെ കാര്യം നോക്കിക്കൊള്ളൂ, അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ കൂടി മാത്രമല്ലേ കഥകൾ രചിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹം അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു കാലത്ത്, അത് അദ്ദേഹം വാക്കുകളാക്കി ഒട്ടും ചോർന്നു പോകാതെ. ഇപ്പൊ പലരും ചോദിക്കില്ലേ എം ടി എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന്. അദ്ദേഹത്തിന് ചിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ഞാനും എം ടിയും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ പെട്ടിയും പിടിച്ച് നടക്കും. അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേകം അറേഞ്ച്മെൻറ്റ് ഊണിനുണ്ടായിരുന്നു, നേരത്തെ റിസർവ് ചെയ്തിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കില്ല, അദ്ദേഹം അവിടെ ഇരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പെട്ടിയും പിടിച്ച് മാറി നിന്നു ഊണ് കഴിക്കുന്ന തീരാനായി. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം കൈ കഴുകുന്ന ഒരു ലൈൻ പൈപ്പുണ്ട്, ആ ലൈൻ പൈപ്പിൻ്റെ അവിടെ പോയി. എന്നിട്ട് കൈ കഴുകിയപ്പോൾ ഞാൻ തോർത്ത് അവിടെ ഉണ്ടായിരുന്നു, അടുത്ത് കൈ കൊടുത്ത് കഥിച്ചു തിരികെ എൻ്റെ തന്നെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ കൈ കഴുകാൻ വന്ന ഒരാൾ എം ടിയോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും എം ടി ഒന്ന് ചിരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അദ്ദേഹം ആ ചോദിച്ച ആളിൻ്റെ മുഖത്തല്ല നോക്കിയത്, എൻ്റെ മുഖത്താണ് നോക്കിയത് ദേഷ്യത്തോടെ. ഒന്നും പറയാതെ അദ്ദേഹം നടന്നു കുറേ ദൂരം പോയപ്പം എൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിച്ചു, അതെ ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ, ഈ വെറുതെ ഒരു കാരണവുമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ, ചിരി വരേണ്ടത് ഉള്ളിൽ നിന്നല്ലേ. ഇതാണ് ഇത് നമ്മൾ വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാൻ പറ്റും.
1: ഇത്തരത്തിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമാണ് ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. താങ്കൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സാംസ്കാരിക നയരൂപീകരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ഇപ്പൊ നമുക്ക് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ ഗ്ലോബലി അംഗീകരിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ ആർട്ട് ഫോംസിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ മഹാസ്വപ്നമാണ്, ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ. ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഇന്റഗ്രേഷൻ എന്നുള്ളത് കലയിൽ കൂടി മാത്രമേ നേടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ ബ്യൂറോക്രാസി എന്നൊക്കെ പറയുന്ന അതിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു ഇന്റഗ്രേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാടകങ്ങളെല്ലാം സ്റ്റേജ് ഷോസ് നോക്കിയാൽ ഈ ഒരു ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രണാമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഈ പ്രണാമം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പാട്ട് മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടിനെ 2 മണിക്കൂർ വലിച്ചു നീട്ടി അതിൽ വിഷ്വൽസ് കൊടുത്ത് അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോ കമൻട്രി നോ കോമ്പിയർ നത്തിങ് ഇതിലിങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണാമം. ഇപ്പോൾ തെയ്യം കലാകാരൻ, തെയ്യം കലാകാരൻ ഈ തീയുടെ മുകളിൽ കൂടി നടന്നും തുള്ളിയും എല്ലാം പോകുന്നു. വെളിച്ചപ്പാടാണെങ്കിൽ ഇതേ തീക്കനലിൽ കൂടി നടന്നുകൊണ്ട് പള്ളിവാളി കൊണ്ട് വെട്ടി വെട്ടി ഭൂമിയിൽ ചോര സമർപ്പിക്കുന്നു. അപ്പം ഇത് കുറേ മുമ്പേ ഇരിക്കുന്ന കുറേ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ആ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ല, ഈ നാടിൽ ആ വസൂരി ഉണ്ടാകരുത്, രോഗമുണ്ടാവരുത്, ഈ നാട്ടിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ.
1: ഒരു സമർപ്പണം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് താങ്കളുടെ നാടകങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിന്റെ ഒരു സ്റ്റേജ് ക്രാഫ്റ്റ്, നമ്മൾ പൊതുവെ നാടകങ്ങൾ ഒരു വലിയ വെളിച്ചവും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മിനിമലിസം എന്നൊക്കെ പറയാവുന്ന കോൺസെപ്റ്റുകളാണ് താങ്കളുടെ നാടകത്തിൻ്റെയൊക്കെ സ്റ്റേജ് ക്രാഫ്റ്റുകളിലുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ലോക നാടകവേദികളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ, അപ്പം അത്തരത്തിലുള്ള ലോക നാടകവേദി താങ്കളുടെ ഈ ഒരു ക്രാഫ്റ്റിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: എന്നെ ഒരു ലോക നാടകവും സ്വാധീനിച്ചിട്ടില്ല. എന്നെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ചുറ്റും നടക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്, കുറേ ആൾക്കാരാണ്, എന്നെ മനസ്സിനെ വേദനിപ്പിച്ച കുറേ സംഭവങ്ങളാണ്, ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പോൾ എല്ലാ നാടകങ്ങളും നോക്കിയറിയാം, എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. എൻ്റെ നാടകങ്ങൾ ഇതുവരെ ഒരു നാടകത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ സൗണ്ട് ആയിരിക്കും, ദൂരെ പശുവിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നതോ അങ്ങനെയുള്ളതല്ലാതെ എൻ്റെ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ഒരു നാടകത്തിലും. കാരണം അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫീൽ എന്നുള്ളത് ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാൻ ഒരു അരങ്ങേറ്റം, ഒരു വളരെ പണക്കാരൻ്റെ മകളായ ഒരു പെൺകുട്ടിയുടെ അരങ്ങേറ്റം, ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഞാൻ പോയി അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു, ഈ കുട്ടിയെ തരക്കേടില്ലാത്ത വിധം അവതരിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ

0: കുട്ടിയുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇവർ ഈ കല്യാണം പോലെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ് മുണ്ട് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക് സ്നാക്ക് എല്ലാം കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിയിരുത്തും. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സമച്ചോസ് ഡിന്നർ. വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഉണ്ടാവും. അങ്ങനെ ഒരു പാർട്ടിയിൽ ചെന്ന് അപ്പം ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ കുട്ടിയോടൊപ്പം പഠിക്കുന്ന 4-5 കുട്ടികൾ അവരെ കണ്ടറിയാം, അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, ഇപ്പം ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയേക്കാൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിൻ്റെ അരങ്ങേറ്റത്തിന് എന്നെ വിളിക്കുമോ, ഞാൻ വരും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, ഇത് നെഞ്ചിൽ കൊണ്ടു കയറുന്ന അമ്പുകളാണ് അവളുടെ ആ വാക്കുകൾ. അവൾ ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അവളുടെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകൾക്ക് ഇതുപോലുള്ളൊരു അരങ്ങേറ്റം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ നിന്നാണ് ഈ ഗണേശം എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായത്. എനിക്കൊരു ആഗ്രഹം തോന്നി, വീട്ടിൻ്റെ പുറയിൽ കുറച്ച് സ്ഥലമുണ്ട്, ഗണേശം എന്ന തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇതിന് പറ്റിയ ഒരു തിയേറ്റർ കെട്ടുക, എന്നിട്ട് കലാകാരന്മാർക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാം, വിതൗട്ട് ഗിവിങ് എനി മണി ദേ ക്യാൻ ഗോ ബാക്ക്.
1: അപ്പോൾ ഈ നമ്മൾ വീണ്ടും താങ്കളിപ്പോൾ സൂചിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന് ഇത് തുടർച്ചയായിട്ട് പറയുകയാണ്, താങ്കളുടെ അനുഭവ കുറിപ്പുകളിൽ ഒപ്പം നാടകങ്ങളിൽ ഒക്കെ തന്നെ സ്ത്രീകളുടേതായ ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും അവർ നേരിടേണ്ടി വരുന്ന നിസ്സഹായത, ഇതിലൊക്കെ തന്നെ താങ്കൾ ദൃക്സാക്ഷിയായിട്ടുള്ള അനുഭവങ്ങൾ, ആ ഒരു മേഖല, ആ കണ്ണീര് മുഴുവനായി അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരീക്ഷണത്തെക്കുറിച്ച്
0: ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പേരാണ് സ്ത്രീ പർവ്വം. ഞാൻ ഈ ചെയ്തിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ഏടുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത്, എൻ്റെ അച്ഛൻ 1989 36 വർഷം മുമ്പാണ് മരിച്ചത്. അന്ന് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, ഹോസ്പിറ്റൽ റൂമാണ്. അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം ഉണ്ടായി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പകുതി വോളിൻ്റെ മുകളിൽ വെള്ള താഴെ പച്ച പെയിൻ്റാണ്. അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ തൊട്ടടുത്തിരിക്കുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൽ ചാരി അമ്മ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇനി അധികം നേരം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെ, ബന്ധുക്കളെന്ന് പറയുന്ന കുറേ പേരെ വരാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു ആശ്വാസത്തിന്, അമ്മ കരയുന്നില്ല, സ്ത്രീകൾ വരുമ്പോൾ പിന്നെ കരയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബന്ധുക്കളെ വിളിച്ചു. ആ സ്ത്രീകളെ വിളിച്ച്, അതിലൊരു സ്ത്രീയാണ് ആദ്യം വന്ന സ്ത്രീ, ഒരു 50-60 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ. ആദ്യം ആ സ്ത്രീ ചെയ്തത് എൻ്റെ അമ്മയുടെ നെറ്റിയിൽ പൊട്ടു മാച്ചിളഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ലേ, പക്ഷേ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ വിധവയാണ്, അപ്പോൾ വെള്ളയും വെള്ളയും കൊടുക്കണം എന്നൊക്കെ നിയമം. അപ്പം ഞാൻ പറഞ്ഞ അതൊന്നും നിവൃത്തിയില്ല. അപ്പോൾ ഓരോ സ്ത്രീകളും ഒന്ന് നിർബന്ധിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെ അമ്മയെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പൊട്ടുതൊട്ട് കളർ സാരി കൊടുത്താണ് അവസാനം വരെ ജീവിച്ചത്. പക്ഷേ അമ്മ വിധവയാണ് എന്നുള്ളൊരു ബോധ്യം ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കല്യാണം വിളിക്കാൻ വന്നാൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ കല്യാണം അറിയിക്കാൻ വരുന്നവരാണ്, ക്ഷണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു അനുഭവം കൂടെ ഉണ്ടായി. ട്രിവാൻഡ്രം ക്ലബിൽ ഒരു കല്യാണത്തിന് പോയി, നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, വളരെ യങ്ങാണ്. ബട്ട് ഷീ ഈസ് വെരി വൈബ്രൻറ്റ്, തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. ഞാനും വിചാരിച്ചു, എന്തായാലും ദൈവം അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവസാനം കല്യാണത്തിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പം അവരിൽ താലി കെട്ടി ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടുന്നത്, അവിടെ ചെന്ന് നിന്നു. അപ്പം മറ്റേ ആൾക്കാരുടെ ഭാര്യ പറഞ്ഞ്, പോകാൻ പറഞ്ഞ് അവിടെ നിന്ന്, നിങ്ങൾ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവരെത്രത്തോളം സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നു, അതുപോലെ മുഖം താഴ്ത്തി അവൾ ഈ ക്രൗഡിനിടയിൽ കൂടെ എവിടെയോ പോയി. അപ്പോൾ എൻ്റെ ഈ സ്ത്രീപർവം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കഥയും അങ്ങനെയുള്ള വിധവകളെക്കുറിച്ചാണ്. അതുപോലെ ഈ നാടകം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ദുർഗ ഹൈസ്കൂളിലാണ് നമ്മൾ നടത്തിയത്. ദുർഗ ഹൈസ്കൂളിലും ഞങ്ങൾ പോകുന്നത് വെള്ളി, ശനി, ഞായർ 3 ദിവസമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച 2 ഷോ, ശനിയാഴ്ച 2 ഷോ, ഞായറാഴ്ച 2 ഷോ, പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി വരും, ഓഫീസിൽ പോകണം അടുത്ത ദിവസം, ASRI പോകേണ്ടതാണ്.

0: അപ്പൊ ഈ അവതരിപ്പിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തു, ഒരു പെൺകുട്ടി 21 22 വയസ്സ് കാണും, ആ പെൺകുട്ടി വെള്ളയും വെള്ളയുമായിട്ടിരിക്കുന്നത്, അവൾ ക്യൂവിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ അവൾക്ക് മുഖത്ത് സന്തോഷമില്ല, സങ്കടമില്ല, ഒരു നിർവികാരതയാണ്. അവൾ വന്ന് ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കണ്ടു. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പുണ്ട് അടുത്ത ഷോയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പുള്ളി നേരെ ക്യൂവിൻ്റെ പുറകെ പോയി നിന്നു അടുത്ത ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. ആളിൻ്റെ അടുത്ത ദിവസം വന്ന് സെക്കൻഡ് ഡേ സാറ്റർഡേ അവളിത് കണ്ടു, 3 തവണ കണ്ടു കഴിഞ്ഞു. ആ ഗ്യാപ്പിൽ അവൾ എൻ്റെ ക്യാബിനിലോട്ട്, ഞാനാണ് കൈകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ക്യാബിനിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഈ വിധവകളെ കുറിച്ച് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി, ഇത്രയൊന്നും അല്ല ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾ തന്നെ പറഞ്ഞു, അവൾ കുറേ നാളായിട്ടൊരു പുരുഷനെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഉള്ള പ്രണയമായതുകൊണ്ട് 18 വയസ്സ് കഴിയണം കല്യാണം കഴിക്കണേ. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, രണ്ട് മതത്തിൽ പെട്ട ആൾക്കാരാണ്. ആൻഡ് ഷീ ഗോട്ട് കൺസീവ്ഡ്. ഗർഭിണിയായിരിക്കുമ്പം ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നു. രണ്ട് വീട്ടുകാരുമില്ല, ആരുമില്ല, ഈ കുഞ്ഞ് മാത്രം. അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ക്രൂരമായ ചോദ്യമാണ്, അവളുടെ അടുത്ത് ചോദിച്ചു, യു ആർ യങ് യു ആർ ബ്യൂട്ടിഫുൾ, വൈ ഡോണ്ട് യു ട്രൈ ടു ഹാവ് അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായി, ആ മനുഷ്യൻ മരിച്ചു എന്നത് എല്ലാവരും പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അയാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഭർത്താവ് കൂടെയുള്ള ഒരാൾ എങ്ങനെ വിധവയാകും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവ് കൂടെയുള്ള പലരും വിധവകളാണ്, അവരുടെ മനസ്സിൽ ഭർത്താവില്ല, നിങ്ങളാണ് യഥാർത്ഥ സുമംഗലി എന്ന് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷോയ്ക്കും വന്നു. അന്ന് വന്നത് കളർ സാരി കൊടുത്ത് പൂ വച്ച് വളയിട്ട് മാലയിട്ട് ആണ് വന്നത്. അപ്പോൾ ഒരു നാടകത്തിന് എന്ത് മാറ്റം, അല്ലെങ്കിൽ ഒരു വരിക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നാൽ, താങ്കളുടെ ഒരു നാടകം മയിൽവിലാസമാണ് എൻ്റെ സിനിമയായിട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റും തിരക്കഥയും താങ്കളുടേതായിരുന്നു. അത് കൈകാര്യം ചെയ്ത വിഷയം ഒരു പ്രത്യേക വിഷയമാണ്, നമ്മൾ സിനിമകളിൽ അധികം കാണാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രത്യേക പരിതസ്ഥിതി നടക്കുന്ന. അപ്പോൾ സിനിമ എന്ന ഇതിലേക്ക് മേൽവിലാസം എന്ന നാടകം പരച്ച് നടപ്പെടുമ്പോൾ ആ ഒരു മീഡിയത്തിലുണ്ടായ മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്?
0: ഈ രാംദാസ് എന്ന് പറഞ്ഞൊരു നല്ല ഡയറക്ടറാണ്
1: മാധവ്
0: രാംദാസ്. അദ്ദേഹമാണ് ഈ സിനിമ വേണം, സിനിമ ആക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വ്യത്യാസം വരുത്തരുത് എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഈ പറഞ്ഞ വിരഹം എന്ന് പറഞ്ഞത് ഈ പ്രണയിതാക്കൾക്ക് മാത്രമല്ലല്ലോ, അല്ലാതെയും വിരഹം ഉണ്ടാവില്ലോ, അച്ഛനും മകക്കും ഇതുണ്ടാകാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിരഹം പോലെ ഒരു അവസ്ഥ ഞാനും എൻ്റെ മകളുമായിട്ടുണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്നെ കാണാനും എനിക്ക് അവളെ കാണാനും വയ്യാത്ത അവസ്ഥ, ഞങ്ങൾ രണ്ടുപേരും വെരി വെരി ക്ലോസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എഴുതിയതാണ് മേൽവിലാസം. മേൽവിലാസം ഒരു അച്ഛൻ്റെയും കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മകളെയും കുറിച്ചുള്ളതാണ്, അവസാനം കാണുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. നാടകം തന്നെ ആയിരിക്കണം, അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. ക്യാമറ ഈ ഒരു മുറിക്ക് പുറത്ത് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. അത് ഇന്ത്യൻ പനോരമയിലൊക്കെ എടുത്ത് നാഷണൽ അവാർഡിനൊക്കെ അങ്ങനെയുള്ളൊരു ഒരു ശ്രദ്ധ നേടിയ ഒരിതായി. രണ്ടെണ്ണം കൂടെ സിനിമയാകുന്നുണ്ട്, ഒന്ന് ദീർഘചതുരം, പിന്നെ ഒന്ന് ഈ തുടർച്ച തന്നെ. തുടർച്ച കുറച്ച് വലിയ ക്യാൻവാസ് ചെയ്യണം, അത് രാംദാസ് തന്നെ ചെയ്യാനാണ്, മറ്റേ വി കെ പ്രകാശാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ വർക്ക് നടക്കുന്നു.
1: അതുപോലെ ഉസ്താദ് സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്.
0: അതെ അതെ, ഞാൻ ഒരു പ്രോഗ്രാമിൽ താളം മാത്രം, അതായത് സക്കീർ ഹുസൈൻ്റെ താളവും ശോഭനയുടെ നൃത്തവും, വേറെ ആരുമില്ല, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തു. എന്നിട്ട് കുറേയൊക്കെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് അംജദ് അലിഖാൻ്റെ അടുത്താണ് കൂടുതൽ അടുപ്പം. ശോഭന ഡാൻസ് ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അത് എഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേരും നമ്മൾ ഫോണിൽ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു, ഇത് നമുക്ക് സൂര്യയിൽ അവതരിപ്പിക്കാം. സക്കീർ ഹുസൈൻ പ്ലേയിങ് തബല, ശോഭന പെർഫോമിങ് ഓൺ സ്റ്റേജ് ഭരതനാട്യം, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യാൻ, 2 പേർ മാത്രം, ജുഗൽബന്ദി പോലെ. അപ്പോഴാണ് മരിച്ചത്. അതാണ് ദാറ്റ് ഈസ് അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയത്, എൻ അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്.
1: താങ്കളുടെ മക്കളുടെ പേര് സീത എന്നും ലക്ഷ്മൺ എന്നുമാണ്, ഈ ഒരു പേരുകളിലേക്ക് എത്തുന്നത്
0: എങ്ങനെയാണ്? സീത ഒരിക്കലും ലക്ഷ്മണനെ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ടില്ല, അനുജ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാമായണത്തിൽ അറിയാം, പേര് വിളിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മണനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മുഖം കണ്ടിട്ടില്ല, കാൽപാദങ്ങളിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം അനിയനും ചേച്ചിയും ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ രീതിയിലാണ് സീതയും ലക്ഷ്മണനും എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം.
1: നമ്മൾ വീണ്ടും സൂര്യയിലേക്ക് വന്നാൽ 1977 സൂര്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പുറത്തു പോകുന്ന കുട്ടികൾക്ക് അറിയാം, ഈ വോളണ്ടിയറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയൊക്കെ, ഇപ്പോൾ വിദേശ പഠനത്തിന് പോകുന്നവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ വോളണ്ടിയറിങ് എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് സൂര്യ കൂടുതലായി 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആശയം തുടക്കം മുതലേ അത് വന്നതിനെക്കുറിച്ച്, ആ ഒരു ആശയത്തിൽ ഊന്നി ഇപ്പോഴും തുടർന്നു പോകുന്നതിനെ കുറിച്ച് കൂടി.
0: സൂര്യ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ഒന്ന് ഈ ടിക്കറ്റഡ് ഷോസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളത്. ആര് ഇതിനകത്ത് വർക്ക് ചെയ്താലും ഇറ്റ് ഷുഡ് ബി എ വോളണ്ടറി സർവീസ്. നമ്മളിപ്പം ഭരതനാട്യത്തിന് വേണ്ടിയിട്ടോ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ പൂരക്കളിക്കോ തെയ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മാത്രം കരുതുന്നവർ വന്നാൽ മതി, ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ എടുക്കില്ല. അടുത്ത കൊല്ലം 50-ാമത്തെ വർഷമാണ് സൂര്യയുടെ. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും, അവർ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എനിക്ക് ഹോളിഡേ ആണ്, ഞാൻ എൻ്റെ കാറും ഡ്രൈവറെയും വിട്ടുതരാം, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കണ്ട, എൻ്റെ കാർ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഞാൻ ISRO ജോലി ചെയ്യുമ്പം നമ്മുടെ സൂര്യയുടെ ടൈം 6:45 ആണ്, കാരണം 5:30 അവിടെ നിന്ന് വരാൻ പറ്റും ബസ്സിൽ. ഇവിടെ വരുമ്പോൾ ഒരു 6:45, 6:30 ആവും. വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഉടനെ സൂര്യയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്, എല്ലാ പ്രോഗ്രാമും സൂര്യയുടെ 6:30 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാഗോർ തിയേറ്ററിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ക്യൂ ഉണ്ടാവും അകത്ത് കയറാനായിട്ട്. ആൾക്കാർ കയറുമ്പോൾ ചിലർ മുന്നോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഓഫീസിൽ നേരെ വരികയല്ലേ, ഒന്നും കഴിച്ച് കാണില്ല എന്ന് പറഞ്ഞിട്ട് വടയോ അവർ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും നമ്മുടെ തരും. ഇതൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സ്ട്രെങ്ത്, എനർജി, മോട്ടിവേഷൻ ഒക്കെ തരുന്നതല്ലേ, അതാണ്. പിന്നെ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു.
1: താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചോദ്യം. സൂര്യ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്നതിനപ്പുറത്തേക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമായി അവരുടെ കാലശേഷവും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എന്ത് ഡിസൈനാണ് താങ്കൾ എന്ന എഞ്ചിനീയർ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്?
0: എഞ്ചിനീയർ എന്നുള്ള രീതിയിലല്ല, ഒരു കലാസ്വാദകൻ എന്ന രീതിയിൽ ഐ ഹാവ് എ സെക്കൻഡ് ലൈൻ ഓഫ് പീപ്പിൾ. ആ ലൈനിൻ്റെ പേരാണ് സൂര്യകിരൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഐ എം ട്രെയിനിങ് ദ യങ്സ്റ്റേഴ്സ്. 6:30 പ്രോഗ്രാമിന് ഞാൻ 6:40 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് സൂര്യകിരണിലെ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിലും പരിപാടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ദം. അതുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
1: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി, സുദീർഘമായ താങ്കളുടെ ഒരു ജീവിതം അതിൻ്റെ ഒരു നേർചിത്രം തന്നെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി.
0: സന്തോഷം. താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം MK ദിലീപ്.
3: നേർമൊഴി സമാപിക്കുന്നു.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 10 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496593631. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496593631. അതിഥി ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ മഴവില്ല്. അള്ളിത്തന്ത വാനം എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം. ശങ്കർ മഹാദേവനും സുജാതയും പാടിയത്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495653 9495653 ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഴവില്ലിൽ ഇനി ഹരിഹരൻ ആലപിച്ച തമിഴ് ഗാനം, ചിത്രം കാതൽ കവിതയെ.

0: തുടിതാളത്തിൽ ചെണ്ടമേളം അവതരിപ്പിച്ചത് എസ് മുത്തുമണിയും സംഘവും. പങ്കെടുത്തവർ വിനു വി, ബേബി, സാജു, ദേവകുമാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി സ്പൈസ്.
1: ഹലോ ലിസ്ണേഴ്സ്, ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി വിത്ത് യു ഗൈസ്. ദിസ് ഇസ് ചേതൻ ഓൺ സ്പൈസ്, ദ വോയിസ് ഓഫ് ഹോപ്പ്. ടുഡേസ് ടോപ്പിക് ഇസ് ഫുൾ ഓഫ് ആക്ഷൻ, സോ പമ്പ് അപ് ദി അഡ്രിനലിൻ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ റെഡി ഫോർ ദി ആക്ഷൻ. Yes, I'm asking you to get up from that comfy sofa and start doing something which will bring results. If not now, but sometime in the future. Is that too much to ask or wait for? Are you thinking, why should I wait for sometime in the future? I can get instant gratification by doing so many things right now. Yes, indeed, you can. But let me tell you that gratification is momentary. It's fleeting. I don't blame you for wanting immediate results. After all, we live in a quick fix society where we need instant gratification for everything. In this program, I am trying

0: സ്പോൺസർ പരിപാടി സ്പൈസ് ആണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: 1896 ഡിസംബറിലാണ് ഗാന്ധിജി ഭാര്യയെയും മക്കളെയും കൂട്ടി നേറ്റാളിലേക്ക് പുറപ്പെട്ടത്. കുടുംബത്തോടുകൂടിയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. കപ്പൽ വഴിക്കെങ്ങും നിൽക്കാതെ ബോംബെയിൽ നിന്ന് നേരിട്ട് നേറ്റാളിലേക്കാണ് പോയത്. അതുകൊണ്ട് യാത്രയ്ക്ക് 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. നേറ്റാളിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അത് കപ്പലിനെ വല്ലാതെ ഇളക്കി മറിച്ചിരുന്നു. കരയ്ക്കിറങ്ങുമ്പോൾ ഗാന്ധിക്ക് അനുഭവപ്പെടാൻ പോകുന്ന എതിർപ്പിന്റെ ഒരു സൂചനയായിരുന്നു അതെന്ന് പിന്നീടാണ്

അന്തിക്ക് മനസ്സിലായത്. ഡിസംബർ 19 കപ്പൽ ഡർബാനിലെത്തി. ബോംബെയിൽ നിന്ന് പുറപ്പെട്ട മറ്റേ കപ്പലും അന്ന് തന്നെ അവിടെ എത്തി. ഡർബാനിലെ വെള്ളക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന രണ്ട് കപ്പലുകളും മടക്കി അയക്കുവാനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളക്കാരുടെ വിരോധം കേന്ദ്രീകരിച്ചിരുന്നത് ഗാന്ധിയിലായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഗാന്ധി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയാണ് ഒന്ന്. നെറ്റാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനായി രണ്ട് കപ്പൽ നിറയെ ഇന്ത്യക്കാരെ ഗാന്ധി ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് അവർക്കുണ്ടായ ധാരണയാണ് മറ്റൊന്ന്. ഈ ഭീഷണിക്കൊന്നും വഴിപ്പെടുവാൻ അബ്ദുള്ള കമ്പനിക്കാർ തയ്യാറായില്ല. അബ്ദുൾ കരീം ഹാജി ആദം സേട്ടുവായിരുന്നു കമ്പനിയുടെ മാനേജർ. എന്തുവന്നാലും യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുവാൻ തന്നെ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ രണ്ട് ആരോപണങ്ങൾക്കും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി വികൃത രൂപത്തിൽ നേറ്റാളിലെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഗാന്ധിയോട് വെള്ളക്കാർക്കുള്ള വിരോധം കൊണ്ട് മാത്രമായിരുന്നു. നേറ്റാളിൽ അദ്ദേഹം അതിനു മുമ്പ് പല അവസരങ്ങളിലും

0: അവരുടെ കപ്പലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന കപ്പലും ഒന്നിച്ച് ഡർബാനിലെത്തിയെന്ന് മാത്രം.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943 1 9 4 5 6 3 1 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. അതിരില്ല മതിഹിൻ തീരം അകതാരിൽ തീർത്തു എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കിഴങ്ങ് വർഗ്ഗവിളകളിൽ 12 വർഷത്തെ ഗവേഷണം പ്രത്യേക പരിപാടി, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യയ്ക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെറിൻ നൂറുദ്ദീനുമായി അഭിമുഖം. 8:00 സർഗകേരളം, പെരുമ്പടവം ശ്രീധരന്റെ കഥ കക്ഷി, സാവിത്രി രാജീവന്റെ കവിതകൾ തോന്യാക്ഷരം നായ, ചന്ദ്രമതിയുടെ കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളിപ്പദങ്ങൾ, കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:50 സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, ചെങ്ങമ്പുഴയുടെ എന്റെ സഖി എന്ന കവിത, ആലാപനം ദിവ്യ ജെ ആർ. 6:15 ഉദയഗീതം, ദീപ്തി ഭല്ലയും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:25 വാർത്തകൾ. 7:35 പുലർവട്ടം തുടരുന്നു. ഇതിൽ കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 51. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ RS ജയലക്ഷ്മി വീണയിൽ വായിച്ച കൃതികൾ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, റാണാ ഭുവൻ പാടുന്നു, രചന അഞ്ചൽ ദേവരാജൻ, MK ദിലീപ്, സംഗീതം B പ്രകാശ്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മൈഗ്രെയിനും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഷാജി M സ്റ്റാൻലി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്രഗാനങ്ങൾ.

ലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല്. 5 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം. കലാപീഠം സനിൽ അവതരിപ്പിച്ച സോപാന സംഗീതം. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ അഞ്ജന എസും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിയിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 26.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 27.2°C. അറിയിപ്പ് സമാപിക്കുന്നു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക്

0: നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രോവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi has arrived in the French city of Avignon on a two-day visit to participate in the G7 summit, which got underway yesterday. After arrival in Avignon, the Prime Minister, in a social media post, said that he is looking forward to engaging with world leaders and exchanging views on key global issues. He added that India remains committed to advancing collective efforts for a more sustainable and prosperous planet. Our correspondent Ankit Kumar, who is covering the Prime Minister's G7 visit, joins us live from Avignon for the latest updates. Ankit, what significance does this G7 summit hold for India?
4: Yes, Saira, it's really, really significant. The Prime Minister will attend a key G7 working session in some time. The focus of this session is on the forging new partnerships and rebuilding international solidarity. The Prime Minister will be sitting down with G7 leaders, partner nations and top officials from the World Bank and the African Development Bank. See, India's regular presence at this summit is highly significant. India has truly emerged as a major global power. Today, the entire world is looking toward New Delhi for real solution to complex crisis. Sarai, if you see, India is now actively setting the global agenda to resolve these problems. This massive shift is a direct result of Prime Minister's strong diplomacy and his excellent personal rapport with world leaders. Saira.
3: Well, thank you so much, Ankit, for that update. Moving on the sidelines of the summit, Prime Minister Modi is scheduled to hold bilateral meetings with Canadian Prime Minister Mark Carney, United Kingdom Prime Minister Keir Starmer, and President of the UAE Sheikh Mohammed bin Zayed Al Nahyan. Later tonight, he will attend a gala dinner hosted by French President Emmanuel Macron. A key engagement during the visit will be PM Modi's meeting with US President Donald Trump tomorrow. The two leaders are expected to discuss ways to further strengthen bilateral cooperation across sectors. Prime Minister Modi will reach Paris tomorrow evening as part of his visit to France. US allies at the Group of Seven summit of major industrialized nations worked today to push the war in Ukraine back up the agenda of President Donald Trump after more than 4 years of the conflict. Host President Emmanuel Macron of France said he'll seek to persuade Mr. Trump to continue supporting Ukraine and increase pressure on Russia to help reach a peace agreement. As the US under Mr. Trump has cut back aid to Ukraine, France and its European allies are now the biggest providers of military and financial support to Kyiv. Ukrainian President Volodymyr Zelensky also joined G7 leaders for a morning working session, but talks wrapped quickly as leaders gathered for just 75 minutes. Back home, Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today held a high-level agriculture review meeting in New Delhi and conducted a detailed review of preparations across the country for the Kharif 2026 season. The Agriculture Ministry said in a statement that in the context of possible El Nino conditions, he placed special emphasis on increasing cotton production, achieving self-reliance in pulses, and advanced contingency plans for low-rainfall districts. He gave a clear message that protecting farmers' interests is the government's top priority under the guidance of Prime Minister Narendra Modi. Ahead of the re-examination of National Eligibility Cum Entrance Test or NEET UG 2026, which is scheduled for 21st of June, the government has restricted online messaging and social media app Telegram till the 22nd of this month. The National Testing Agency or NTA has welcomed the decision. In a statement, the NTA said that the platform has also been directed to disable the message editing feature for already posted messages until the 30th of this month. Extending the rally for a third consecutive session, domestic benchmark equity indices ended today's trade with gains of more than 0.5%. Sensex jumped 544 points to close at 76,808, while Nifty rose 135 points to settle at 23,989. And in women's hockey, India has stormed into the semi-finals of the FIH Hockey Nations Cup in Auckland, New Zealand. India defeated Japan in their second Pool A match. And that is the end of this news bulletin.
5: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
6: കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോട്ട് പറഞ്ഞു. കാസർഗോട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കൽ, എൻഡോസൾഫാൻ മേഖലയിലെ ഇടപെടലുകൾ, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്തു തീർക്കാമെന്നും കാസർഗോഡിന്റെ മുഖം മാറ്റാനുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ MLA മാരായ എ കെ അഷറഫ്, കല്ലട്ട മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KCB യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. വൈദ്യുതി മുടക്കത്തിന് പുറമെ വോൾട്ടേജ് ക്ഷാമവും മലബാറിലെ ചില ഭാഗങ്ങളിലുണ്ട്. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ് മാധ്യമങ്ങൾ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോട്ട് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. മഴക്കാലത്ത് രാത്രികളിൽ ഒരു അധിക ലൈൻ

കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതി കേന്ദ്രവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 800,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രോഗികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷം ഉറപ്പാക്കിയാണ് ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സീവേജ് പ്ലാന്റ് എന്നിവ പുതുതായി തുടങ്ങാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കല്ലട്ര മാഹിൻ MLA അറിയിച്ചു. പ്രതിമാസ അവലോകനത്തിനായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയപ്പോഴാണ് MLA ഇക്കാര്യം പറഞ്ഞത്. അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ന്യൂറോ വിഭാഗത്തിന്റെ സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പൂർണ്ണ സജ്ജമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാസർകോട്ടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും

0: ലഘുലേഖ വിതരണം, കൊതുക് കൂത്താടി നിരീക്ഷണം, ഉറവിട നശീകരണം എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടംവയൽ, നെല്ലിക്കാട്ട്, കാഞ്ഞിരവയൽ, മാങ്ങോട്, കോട്ടച്ചേരി കുന്നുമ്മൽ, അതിയാമ്പൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലത ബാലകൃഷ്ണൻ നിർവഹിച്ചു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കരണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും

0: സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി, 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്, കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ്സുടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഭയത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടി

0: വരും. എന്നാൽ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഭയത്തിനെ മറികടന്ന് മുന്നോട്ട് നടക്കേണ്ടി വരും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യമാണ്, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഒരു റേഡിയോ റിപ്പോർട്ടാണ്. കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI സംയുക്തമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച വാർത്താ ശില്പശാല ഇക്കഴിഞ്ഞ 12-ാം തീയതി CTCRIയിൽ നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു:
2: പ്രൊഡക്ടിവിറ്റി, സാങ്കേതിക വിദ്യയുടെ വ്യാപനം വളരെ നല്ല നിലയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭക്ഷ്യോൽപാദനം വളരെ കൂടുകയും നമ്മൾ പലതിൻ്റെ കാര്യത്തിലും, നെല്ലിൻ്റെ കാര്യത്തിലായാലും പാലിൻ്റെയും പച്ചക്കറികളുടെ ഒക്കെ കാര്യത്തിൽ ലോകത്ത് 1-ാമത്തെ 2-ാമത്തെ രാജ്യമാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ വളരെ ഒരു മറ്റ് പല മേഖലകളും വികസനത്തിൻ്റെ ഇൻഡെക്സും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു 4.4% ഗ്രോത്ത് റേറ്റ് ആവറേജ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖല കുറച്ചുകൂടെ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, റിസീലിയൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറ്റ് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ കാർഷിക മേഖലയുടെ നേട്ടമാണ്. അഗ്രികൾച്ചർ ഈസ് ബിക്കമിങ് ക്ലൈമറ്റ് റിസീലിയൻറ്റ്. അതിന് നമുക്ക് വളരെ വ്യക്തമായ ഡേറ്റയുണ്ട്. ക്ലൈമറ്റ് റെസീലിയൻറ്റ് 2020-21 ഒരു നോർമൽ വെതർ ഇയർ ആയിരുന്നു. നമ്മൾ ഓരോ വർഷത്തെയും വെതർ ഇയർ, ജൂലൈ ടു ജൂൺ ആണ് വെതർ ഇയർ. ആ വെതർ ഇയർ നോർമൽ എന്ന് പറയണമെങ്കിൽ റെയിൻഫോൾ ഇത്ര കിട്ടണമെന്നൊക്കെയുണ്ട്, ഇത്രയും കുറയാൻ പാടില്ല, ഇത്രയും കൂടാനും പാടില്ല. ഒരു നോർമൽ ഇയറിലാണ് നമുക്ക് സാധാരണ മാക്സിമം പ്രൊഡക്ട് ഉൽപ്പാദനമൊക്കെ ഉണ്ടാകുന്നത്. 2020-21 ശേഷം ഉള്ള 4-5 വർഷവും നോർമൽ വെതർ ഇയർ അല്ലാതിരുന്നിട്ടും നമ്മളുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ മുകളിലേക്ക് പോയിക്കൊണ്ടാണ് ഇപ്പോഴിരിക്കുന്നത്. അപ്പം കാലാവസ്ഥയും മറ്റ് ബയോട്ടിക് അബയോട്ടിക് സ്ട്രെസ്സിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കിയാൽ സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, സസ്റ്റൈനബിൾ. എടുത്തു പറയേണ്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു. PM-KISAN ദാറ്റ് ഹാസ് പ്രൊവൈഡഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫോർ 11 കോടി ജനങ്ങൾക്ക്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, ഇത്രയും കോടി ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇസ് നമ്പർ 1 ഇൻ ദ വേൾഡ്. 11 കോടി ആൾക്കാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ നാം പ്ലാറ്റ്ഫോം, ദാറ്റ് ഹാസ് ഇൻ്റഗ്രേറ്റഡ് 1656 അഗ്രികൾച്ചറൽ മാർക്കറ്റ്, കാർഷിക മാർക്കറ്റുകളെ ലിങ്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ദ ട്രാൻസ്പെരൻസി ആൻഡ് പ്രൈസ് ഡിസ്കവറി. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, more than 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് നമുക്ക് വികസിപ്പിക്കാനും അതിലൂടെ കർഷകരുടെ കളക്ടിവൈസേഷൻ ആൻഡ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്ത വഴി ധാരാളം മെച്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി:
3: Why we do വാർത്ത ആർ വാർത്താലാപ്? There are 2 types of this interaction, like media interaction. In fact, it's called the media workshop, media interaction. There are 2 things. Like in Vartha, it's a shorter version. Vartalap is a full version. And see, the type of interaction, the officers which we do. Because most of the places, when the senior level get to know about what's happening in and around and then development news, but this Vartha makes, it's a one of the outreach program. We reach the field and then we just discuss things. And invitation is given to the journalists who are doing the particular subject or someone who really works with an organization, they are invited. Of course, it's a city, it is in fact in the Vartha, which we have been doing the third one here in the series. First we did it in Trivandrum itself, then we did it in Nedumangad, and third one we are doing it here. Otherwise, we go to the district and sub-district level also. In fact, Vartha Lab in the coming week, on Thursday, we are going to do it in Manjeri also. Why we do it? Because the development communication, the development takes place, like you know, the city, most of the things that they should

0: who are taken in the top level there, suppose in Delhi. Then further, when you go to big cities, like the most of the editions of newspapers and the TV channels also function, they get to know about it. But when you compare that in the olden days that something happening and it takes at least 2 to 3 days to reach the other destination. Now it's a fraction of a second, something happening in US and then it will happen, we will see it here also. There is an innovation which we have been doing for last many years here, compared to any other state, and then we started in Tamil Nadu also now, because I look after DG Injar for last 4 years, entire South India. So most of the places which I tell people, that better we should have students also there, because we should really look for a development communication, you should also understand. So we have asked university to really support, and then we have got some students from university also. So it's like everywhere it's a breaking news. No, there is something called development and development communication, somebody should involve. So students should get interest in the development communication, you should have a passion for development communication, this is very, very vital for the development of the country. So this is the first part which I am saying. It's very, very important for a media to give a space, whether it's a print media space, whether it's electronic media, there should be a duration for a development communication, development activities in any field it's taking place.
1: സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, സംരംഭങ്ങൾ എന്നിവ ജനങ്ങളിലെത്തിക്കുക എന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ സത്യസന്ധതയും കൃത്യതയും നിലനിർത്തുന്നതും കാലാനുസൃതമായി തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതും മാധ്യമ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ശ്രീമതി നിഖിത AS നന്ദിയും പറഞ്ഞു. തുടർന്ന് സമൂഹത്തിനായുള്ള കൃഷിശാസ്ത്രം ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ CTCRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഡി ജഗന്നാഥൻ ക്ലാസ് നയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി,
2: കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന യാത്രയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈവരിച്ച മുന്നേറ്റങ്ങൾ ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങുന്നവയല്ല. അവ കൃഷിയിലും വ്യവസായത്തിലും സംരംഭകത്വത്തിലും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും സ്പർശനീയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നേട്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ആ മാറ്റങ്ങളുടെ നാൾവഴികൾ ശില്പശാലയിൽ നമുക്ക് അടുത്തറിയാം. ശാസ്ത്രവും ഗവേഷണവും എങ്ങനെ കൃഷിക്കും വ്യവസായത്തിനും സമൂഹത്തിനും പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നു എന്നതിൻ്റെ വിവിധ തലങ്ങളാണ് സെഷനുകളുടെ പ്രമേയം. അതിനായി രാജ്യത്തിൻ്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കും കർഷക ക്ഷേമത്തിനും 6 പതിറ്റാണ്ടിലേറെയായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ICAR CTCRI. ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗവേഷണ ഫലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് മാധ്യമങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്.
3: എൻ്റെ പേര് ഡോക്ടർ ജി സുജ. ICAR CTCRIയിലെ ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെ ഹെഡാണ്. വാർത്ത എന്നൊരു പ്രോഗ്രാം CTCRIയിൽ വെച്ച് നടക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ള രീതിയിൽ സമൂഹത്തിന് പങ്കുവെച്ച് സുസ്ഥിരമായ ജീവനം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ മുഖ്യ വിഷയം. അതിൽ വളരെയധികം വിദഗ്ധർ പങ്കെടുത്തു, ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. അതിലെ ഒരു മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ കിഴങ്ങുവിളകളിലെ ഉൽപ്പാദന രംഗത്തായാലും ഗവേഷണ രംഗത്തായാലുമുള്ള പുരോഗതിയെക്കുറിച്ചാണ്. ആ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം കിഴങ്ങുവിളകളുടെ ഉൽപ്പാദന രംഗത്തുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വിത്തുഗുണം പത്തുഗുണം എന്നുള്ളതാണല്ലോ. അപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും വിതരണവുമാണ്. അതും ഈ കാലയളവിൽ ഗണ്യമായി പുരോഗമിച്ചിട്ടുണ്ട്. ഏകദേശം 13 ലക്ഷം മരിച്ചീനി കമ്പുകൾ ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അതുപോലെ കൃഷിവകുപ്പിനും ഒക്കെ കൊടുക്കുവാൻ സാധിച്ചു. കൂടാതെ മധുരക്കിഴങ്ങ് വള്ളികൾ ഒരു 350 ടൺ ചേനയും കർഷകർക്കായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാൻ സാധിച്ചു. അപ്പൊ ഈ ഒരു രംഗത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് മിനി

0: സെറ്റ്, അതുപോലെ പ്രോട്രെയിൽ ഉള്ള പ്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വിദ്യകളും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഈ കാലയളവിൽ നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. ഇതുകൂടാതെ ഒരു പുതിയ ഒരാശയം എന്ന് പറയുന്നത് വികേന്ദ്രീകത വിത്ത് ഉൽപാദകരാണ്, ഡീസെൻട്രലൈസ്ഡ് സീഡ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത്. കേരള, തമിഴ്നാട്, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട് ഏകദേശം 256 വികേന്ദ്രിക വിത്ത് ഉൽപാദകരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ഒരു 120 ഏക്കർ സ്ഥലം നമുക്ക് കിഴങ്ങുവിളകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. പിന്നെ വിത്ത് ഗ്രാമങ്ങൾ, അതും ഏകദേശം 133 ഒരു 450 ഏക്കർ കവർ ചെയ്യുന്ന രീതിയിൽ അതും സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് അതിന് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി, അതായത് കസ്റ്റമൈസ് ചെയ്ത ഹൈഡ്രോപോണിക് സൊല്യൂഷൻ. പ്രത്യേകിച്ചും നമ്മുടെ കൃഷിയൊക്കെ ഇപ്പം നഗരത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണല്ലോ, അർബൻ ഫാമിംഗ്, സെമി അർബൻ ഫാമിംഗ് എന്നൊക്കെ പറയും. നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ്, നമ്മൾ ടെറസിലൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോപോണിക് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ. അല്ലാതെ തന്നെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾക്കും ദ്രുതഗതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനും ഈ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനകരമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഖേത്ത് ബച്ചാവോ അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നമ്മൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം, രാസവളങ്ങൾ ഗണ്യമായി കുറച്ചുകൊണ്ട് കൂടുതൽ ജൈവ സ്രോതസ്സുകൾക്കും അതുപോലെ ജീവാണുവളങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ഈ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൈവ കൃഷി, പ്രകൃതി കൃഷി, ഇവയ്ക്കെല്ലാം നമ്മൾ വളരെയധികം ഈ 12 കാലയളവിൽ നമ്മളുടെ ഗവേഷണ വികസനത്തിന്റെ പുരോഗതിയോടൊപ്പം തന്നെ ഈ രംഗങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
1: കിഴങ്ങു വർഗ വിളകളിൽ 12 ഗവേഷണം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിനച്ചി വീട്ടുവളപ്പിലെ അത്ഭുത ഔഷധം. കരിനൊച്ചിയുടെ ഇല, പൂവ്, വേര്, തൊലി ഇവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾക്ക് ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട്. കഫ വാദരോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. ആമവാദം, സന്ധിവാദം എന്നീ വാദരോഗങ്ങളും വാദസംബന്ധമായ നീരും വേദനയും ഇല്ലാതാക്കും. മലമ്പനി, ഉദരകൃമി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അപസ്മാരം, ഇടയ്ക്കുണ്ടാകുന്ന ഉളുക്കുകൾ, വ്രണങ്ങൾ, വായ്പുണ്ണ് എന്നീ അവസ്ഥകളിലും കരിനൊച്ചി നല്ല ഒരു ഔഷധമാണ്. നടുവേദന അകറ്റാൻ ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ക്ഷയരോഗത്തിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് കരിനൊച്ചി. ഇലയും തണ്ടുമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് ജലദോഷവും ശ്വാസകോശ നീരും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ കരിനൊച്ചി കഷായം വായ്പുണ്ണ് പൂർണമായും ഇല്ലാതാക്കുന്നതാണ്. അപസ്മാരം മൂലമുണ്ടാകുന്ന ബോധക്ഷയത്തിൽ നിന്നും ഉണരുന്നതിനു വേണ്ടി കരിനൊച്ചിയുടെ നീര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുട്ടികളിലെ പനി, ജ്വരം തുടങ്ങിയവ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
4: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്

0: അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഉത്തരം, 1000 മുതിർന്ന കാടകളിൽ കൂടുതൽ വളർത്തുന്ന ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: വേടും സമാപിക്കുന്നു.
1: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 10 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. അതിഥി ചലച്ചിത്ര നടൻ അയിരൂർ മോഹനൻ. ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുന്നൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇളകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീമ BVM അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 88910197771. ഒരു നമ്പർ കൂടിയുണ്ട്: 9446661689. തിരുവനന്തപുരം ജില്ലയിൽ 2026-27 വർഷം ആത്മാ പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി 2026 ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോ ഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലയറിംഗ്, കൂൺകൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവവളം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ 2026 ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471980, 9383471995 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് തിരുവനന്തപുരം ജില്ലാ ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് കൃഷിഭവനിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ 125 രൂപയ്ക്ക് ലഭ്യമാണ്. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048171 0487243857. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെള്ളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലത്ത് 21,800 രൂപ, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ 22,700, കോട്ടയം 26,000, പാലാ 24,900, കൊച്ചി റെഡി 22,200, ആലുവ 24,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 12,800, വടക്കൻ പറവൂർ 13,000. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 23,500, തൊടുപുഴ 1,000, 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,650, കട്ടപ്പന 2,550. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,300, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,400, കൊച്ചി അൺഗാർബിൾഡ് 69,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, തൊടുപുഴ 25,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000, പുത്തൂർ 4,000. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കം.

0: തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A.J. തിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സ്.

0: exercise of Census 2027. One more significant step we are taking in this census is, this census is being done fully digitally. I congratulate all the officers of the census.
1: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകളുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. ിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.
3: നമസ്കാരം എല്ലാ

0: ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: നമ്മുടെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നത് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം തടുക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു NGOയുടെ ഫൗണ്ടറാണ് താങ്കൾ. എന്തായാലും നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പറയാൻ എന്തെങ്കിലും ഒരു കഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ലെറ്റ്സ് ലിവ് എന്ന് പറയുന്ന NGOയുടെ പിറവിക്ക് പിന്നിലെ കഥ എന്താണ്?
2: ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ലിവ് എന്ന പേര് കേട്ടാ എന്താ തോന്നുന്നത് സെവിൽ?
1: നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു
2: യു ലിവ് എന്നല്ല, ലെറ്റ്സ് ലിവ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കാം. അതായത് എന്നെ പോലെ എന്റെ ടീമിൽ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളും ജീവിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ലെറ്റ്സ് ലിവ് എന്ന പേര് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എന്റെ ഫാദർ സൂയിസൈഡ് ചെയ്ത് മരിച്ച ആണ്. അപ്പൊ എന്താ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ സ്കൂളില് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ മരണം കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂളിൽ പോയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതമാണ്, അത് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ റീസൺ ഫോർ മരണത്തിന്, നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു റീസൺ ആണ്, എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ വർഷങ്ങളോളം ആ ഒരു ആത്മഹത്യനെ ഹൃദയാഘാതമാക്കി പറഞ്ഞു. കാരണം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റും അതിന്റെ പിന്നിൽ ഒരു സൂയിസൈഡ് നടന്ന കുടുംബത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കുറെ ദുരൂഹതയും അങ്ങനത്തെ അൺവോണ്ടഡ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വർഷങ്ങളോളം നമ്മൾ തന്നെ അത് ഇന്റേണലൈസ് ചെയ്യും, സൂയിസൈഡ് എന്നുള്ളത് നമ്മൾ മറന്നിട്ട് ഈ രീതിയിൽ. പക്ഷെ ചില സമയത്ത് നമ്മൾ സത്യം പുറത്തു വരുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഡിപ്രഷനും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല മാർക്കും 21-ാമത്തെ വയസ്സിൽ തന്നെ നല്ല ജോലി, 22-ാമത്തെ വയസ്സിൽ യൂറോപ്പിൽ ജോലി, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 24-25 വയസ്സായപ്പോഴത്തേക്കും പേഴ്സണലി ഡിപ്രഷനിൽ കൂടെ പോകേണ്ടി വന്നേ. അതിനകത്ത് എങ്ങനെ പുറത്തു വരണം എന്നറിയത്തില്ല. നല്ല മാർക്ക്, നല്ല ജോലി എല്ലാം ഉണ്ട്, പക്ഷേ പ്രോബ്ലം സോൾവിംഗ് ഇല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള കുറെ സ്ട്രഗിൾ ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഒരു 3-4 വർഷം സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഹെൽപ്പ് എടുത്തു, പിന്നെ ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. ഫോർച്ചുനേറ്റ്ലി ആ സമയത്താണ് ഞാൻ ആലോചിച്ചത്, കേരളം പോലെ ഒരു സ്ഥലത്ത് ഇപ്പോഴും മെന്റൽ ഹെൽത്തിനെ പറ്റി ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട്, ഒരുപാട് കുട്ടികൾ ഇതുപോലെ സപ്പോർട്ട് അല്ലെങ്കിൽ ആരെടുത്ത് പറയും എന്ത് ചെയ്യും എന്ന് അറിയാതെ ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട്.
1: മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്
2: എക്സാക്ട്ലി അതൊരിടത്തും പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഗ്യാപ്പ് പരിഹരിക്കാനും എനിക്കെന്താണോ കിട്ടാതിരുന്നത് അത് അടുത്ത ജനറേഷനിലെ കുട്ടിയെ കിട്ടാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ലെറ്റ്സ് ലിവ് എന്ന NGO സ്റ്റാർട്ട് ചെയ്തത്.
1: ഇപ്പൊ പറഞ്ഞു മാനസിക ആരോഗ്യത്തിന്റെ കാര്യം, പറഞ്ഞതിൽ ഒരു കാര്യം വളരെ റിലവന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെ, ഒരു യങ്സ്റ്റർ യൂത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ, ഒരു കൗമാര പ്രായത്തിൽ നമുക്ക് എന്താ വെച്ചാൽ ചില സംശയങ്ങൾ ഉണ്ടാവാം, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മുടെ അധ്യാപകരാണെങ്കിൽ ചിലപ്പോൾ അവർ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ലെവലിൽ അവരെപ്പോഴും തിരക്കായിരിക്കും. നമ്മുടെ പേരൻസ് ആണെങ്കിൽ അല്ല ജോലിയുടെ കാര്യത്തിൽ തിരക്കായിരിക്കും. ഇതെവിടെ പോയി പറയണം എന്നുള്ള ആ ഒരു ടെൻഷൻ, സംശയങ്ങളുണ്ട് കുറെ, ക്യൂരിയോസിറ്റി, കുറെ കാര്യങ്ങൾ, ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ അതും ആ ഒരു കാര്യമൊന്നും ആരും തിരിച്ചറിയുന്നില്ല, അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ലെറ്റ്സ് ലിവിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: സോ ലെറ്റ്സ് ലിവിന് ബേസിക്കലി ഇപ്പൊ കറന്റ് റണ്ണിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോജക്ട് ആണുള്ളത്. ഒന്ന് ഓറഞ്ച് റൂം എന്ന് പറയുന്ന ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗ് സ്പേസ്, രണ്ട് ക്യാമ്പസുകളിൽ നമ്മൾ ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം. എന്ത് തന്നെ ആണെങ്കിലും ലെറ്റ്സ് ലിവിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കുട്ടികളിലെയും കൗമാരപ്രായക്കാരിലെയും ആത്മഹത്യ തടയുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല മാനസികാരോഗ്യത്തിനെ പറ്റി നിലനിൽക്കുന്ന സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ സംഭവമാണ്. സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ട് ഉറക്കെ സംസാരിക്കണം. ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും കോവിഡ് ആയിരുന്നെങ്കിലും ആദ്യം വന്ന സമയത്ത് സ്റ്റിഗ്മ കാരണം, കോവിഡ് ആണെങ്കിൽ പറയത്തില്ല, കാരണം പുറത്തിറങ്ങിയ ആളുകൾ നമ്മളെ ഒരു മുറിയിലാക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അടച്ചു വെക്കുന്ന ഒരു രീതി വന്നപ്പോൾ ആളുകൾ കോവിഡ് വന്നാൽ മറച്ചു വെക്കും. അതേ കണ്ടീഷൻ തന്നെയാണ് മാനസികാരോഗ്യത്തിനും. എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞാൽ കല്യാണം നടക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആർക്കും എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യ. ഇങ്ങനത്തെ സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതാണ് ലെറ്റ്സ് ലിവിന്റെ മെയിൻ ഉദ്ദേശം. അതിന് നമ്മൾ കൂടുതൽ തുറന്ന് സംസാരിക്കുക. എത്രത്തോളം നമ്മൾ തുറന്ന് സംസാരിക്കുന്നു അത്രത്തോളം അത് നോർമലൈസ് ആവും. എത്രത്തോളം നോർമലൈസ് ആവുന്നു ആളുകൾ ഹെൽപ്പ് ചെയ്യും, എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് ആത്മഹത്യ പോലുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കാം.
1: അതിലേക്ക് പോവാതെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ, ചേർത്ത് നിർത്താൻ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതേ പ്രശ്നം ഫേസ് ചെയ്ത് ഇപ്പം മാഡം പറഞ്ഞ പോലെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് സ്വാതന്ത്ര്യം

0: ഒത്തിരിയുണ്ട് സംസാരിക്കാൻ അല്ലെ. ഞാൻ പറയുന്നത് ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവര് ശരി ഞാനിങ്ങനെ പറഞ്ഞാ ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ധാരണയില്ലാതെ സംസാരിക്കാൻ.
1: ആക്ച്വലി അത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ മുൻവിധിയില്ലാതെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ പറയാൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്.
0: തീർച്ചയായും
1: ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഓറഞ്ച് റൂം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മൾ അവിടെ വന്നിട്ട് ഈ പ്രശ്നമെല്ലാം ആദ്യമേ ഡിപ്രഷനിലോ സൂയിസൈഡിലല്ല എത്തുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം ആരുടെയെങ്കിലും പറയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിനൊരു പകുതി ഇത് മാറും.
0: അതെ, പലപ്പോഴും നമുക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച മാതിരി.
1: എക്സാക്ട്ലി. അപ്പൊ ആ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ നാളെ അവർ നമുക്കെതിരെ ഉപയോഗിക്കുകയോ പുറത്തു പറയുകയോ നാളെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമ്മളെ പിന്നെ മുൻവിധിയോടെ കാണുകയൊക്കെ ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് പലരും പറയാതിരിക്കുന്നത്. അപ്പൊ അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗിൽ കൂടെ തന്നെ നമുക്കൊരു പകുതിയോളം പ്രശ്നങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പരിഹരിക്കാം. അതൊരു സീരിയസ് മാനസിക രോഗം, അതായത് ഇപ്പോൾ ഒരു ബൈപോളർ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രീനിയ പോലെ ഒരു സീരിയസ് മാനസിക രോഗമല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ കേൾക്കുന്നതിലൂടെയും മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കൽ സർവീസസ്, അതായത് ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്ന രീതിയിലുള്ള ക്ലിനിക്കൽ മെന്റൽ ഹെൽത്ത് സർവീസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലിസണർ എന്ന രീതിയിൽ സപ്ലിമെന്ററി, നമുക്ക് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ബിലോങ്ങിങ്നെസ് വേണമല്ലോ. ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വിർച്വൽ റിലേഷൻഷിപ്പ്, എല്ലാവരും മൊബൈലിലാണ്. അപ്പൊ യഥാർത്ഥ മുഖാമുഖമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ്.
0: വീട്ടിലാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു പേരന്റ്സ് ഒരു സമയത്ത് വരുന്നു, കുട്ടികൾ വേറൊരു സമയത്ത് വരുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവർ
1: കഴിക്കാനിരുന്നാലും എല്ലാവരും നാല് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സമയം പണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ടി വിക്ക് മുന്നിലാണ് ഇരുന്ന് കുടുംബം കഴിച്ചോണ്ടിരുന്നത് ഒരു 10-15 വർഷം മുൻ. എന്നാലും എല്ലാവരും ഫോക്കസ് ഒരേ കാര്യം കണ്ടുകൊണ്ടിരിക്കും, അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. ഇത് 4 പേര് 4 റീൽ ആയിരിക്കും കാണുന്നത്, ഒരാൾ യൂട്യൂബ് ആയിരിക്കും, ഒരാൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അപ്പോഴും കണക്ഷൻ ഇല്ല. അന്നേരം ഒരു കുട്ടി വന്നിട്ട് അച്ഛാ ഇന്ന് സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കോളേജിൽ ഇങ്ങനെ സംഭവിച്ചു എന്നെങ്ങനെ അവർ പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഫോക്കസ് മൊബൈലിലാണ്. അപ്പോൾ എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത്, എവിടെയാണ് ലിസൺ ചെയ്യേണ്ടത്? കുട്ടികളുടെ പ്രശ്നം പേരൻസ് കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കേട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കേൾക്കേണ്ടത്? അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിനകത്ത് നേരത്തെ സെബിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓക്കെ ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വരുന്ന കുട്ടികളും ഉണ്ട്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിരുന്നാൽ മതി, എനിക്കത് വീട്ടിൽ അമ്മയുടെ അടുത്തും ആരടുത്തും പറയാൻ പറ്റത്തില്ല, അപ്പം ഞാൻ പറയാൻ പറ്റുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ എന്നെ വഴക്കുറേ കാര്യം വീട്ടിൽ പറഞ്ഞാൽ, അങ്ങനെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്നുള്ള. ചെറിയ ചെറിയ ലൈഫ് എക്സ്പീരിയൻസിലെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഇതിങ്ങനെയാണ്, മോസ്റ്റ്ലി റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ടായിരിക്കും പെൺകുട്ടികളാണെങ്കിൽ വരുന്നത്, ആൺകുട്ടികളും അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ആ ഓറഞ്ച് റൂം തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇവിടെ വരുന്ന ആളുകളെ ലിസൺ ചെയ്താൽ മാത്രം പോലെ ഒരുപാട് പേര് കോളേജസിൽ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ ഇടയിൽ 20-30 പേരാണ് വരുന്നതെങ്കിൽ ക്യാമ്പസുകളിൽ 1000-2000 കുട്ടികളുണ്ട്. അപ്പം അവരിവിടെ വരുന്നതിന് മുന്നേ അത്രയും വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ആക്റ്റീവ്ലി അവരുടെ അടുത്തോട്ട് പോവുക എന്ന ഉദ്ദേശത്താണ് അൺഫിൽട്ടേഡ് എന്ന പ്രോഗ്രാം ഈ വർഷം നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തത്.
0: ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു അൺഫിൽട്ടേഡ് ആ ടൈറ്റിൽ ചൂസ് ചെയ്തത് ലെറ്റ്സ് ലീവ് എൻജിഒ തന്നെയാണ്. ആ ഒരു ടൈറ്റിലിന്റെ പ്രത്യേകതയും, കാരണം അത് കേൾക്കുമ്പോൾ ഒരു രസവും എല്ലാ തരത്തിലും നല്ല രസകരമായ ഒരു ടൈറ്റിലാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാം.
1: സോ അൺഫിൽട്ടേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറേറ്റുമായിട്ട് ചേർന്ന് ഈ വർഷം തിരുവനന്തപുരത്തെ 10 ക്യാമ്പസിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. നമ്മൾ 10 ക്യാമ്പസുകളിൽ പോയിട്ട് മെന്റൽ ഹെൽത്ത് അവയർനെസ്സിനെ പറ്റിയിട്ടുള്ള സെഷൻസ് നടത്തുന്നു. അപ്പം വൺ ഓഫ് ക്ലാസ്, അതായത് ഒരു ദിവസം ചെന്ന് 2 മണിക്കൂർ മാനസികാരോഗ്യം, ആത്മഹത്യ തടയുക എന്ന് സംസാരിച്ചിട്ട് പോകുന്നതിനെക്കാട്ടിലും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിനിമ കാണുന്നതാണോ സീരീസ് കാണുന്നതാണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും, കുറച്ചുകൂടെ നമ്മൾ തങ്ങി നിൽക്കുന്നത്
0: സീരീസ് ആവും. ഫോളോ ചെയ്ത്
1: അതെ. അപ്പൊ നമ്മൾ വൺ ഓഫ് ഒന്ന് കാണുന്നത് പോലെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കും. സീരിയൽ ആകുമ്പോൾ അല്ലെങ്കിൽ സീരീസ് ആകുമ്പോൾ ഇമ്പാക്ട് ഈ ആഴ്ച കാണും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കും, അടുത്ത ആഴ്ച കാണും. അപ്പൊ നമുക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു സീരീസ് മോഡലിൽ നമുക്ക് ഈ അൺഫിൽട്ടേഡിനെ ലോഞ്ച് ചെയ്താലോ എന്നുള്ളത്. അൺഫിൽട്ടേഡ് എന്ന പേര് വരാൻ കാരണം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം വന്ന ശേഷം, ഫോൺ വന്ന ശേഷം ഫുൾ ഫിൽട്ടർ ആണ് നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ, ഏറ്റവും നല്ല കളർ. നമ്മൾ കരയാണെന്നുണ്ടെങ്കിൽ ആ കരച്ചിലെ കണ്ണുനീർ തുള്ളി പിങ്ക് ആക്കി, എങ്ങനെയാണോ അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ ലൈക്ക് കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആക്ച്വൽ ഫീലിങ്സും നമ്മുടെ എക്സ്പ്രസ് ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. ഇമോഷൻസുമായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ആ ഫിൽട്ടേഴ്സ് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മളെ റോ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് എന്താണോ അത് പറയാനുള്ള ഒരു വേദി ഒരുക്കുക. അങ്ങനെ ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ബെനിഫിറ്റ്, അതിലൂടെ നോൺ ജഡ്ജ്മെന്റ് ലിസണിങ്ങിലൂടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, അപ്പം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം വരുമ്പോഴും നമുക്ക് ഹെൽപ്പ് സീക്കാനും എല്ലാം പറ്റുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളതും, പിന്നെ ഈ കോളേജിൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സീരീസ് ആൻഡ് സെഷൻസിന്റെ ഭാഗമായിട്ട് പോവുകയും അതിൽ മാനസികാരോഗ്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവർ തന്നെ അവിടുത്തെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യൻസ് ആയിട്ടാക്കി ആ കോളേജിലെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ

0: ആയിരിക്കാം. അടുത്ത ദിവസം ചിലപ്പോൾ നമ്മൾ രണ്ടാഴ്ച വിഷമം വന്ന് ഡിപ്രഷനിൽ പോവാം. പക്ഷെ ഡാറ്റ് ഡസൻ മീൻ നമ്മൾ അവിടെ തന്നെ നിൽക്കും, നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാം. അതൊരു സ്പെക്ട്രം ആണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ഈ പറയുന്ന പോലെ സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ കോൺവെർസേഷൻസ് എൻകറേജ് ചെയ്യുക, പിന്നെ സ്വന്തം ഇമോഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, കൂട്ടുകാരുടെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇമോഷൻസിനകത്തുള്ള ഇംബാലൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സീസണിൽ നമ്മൾ പറയുന്നത്. അത് ആദ്യം നമ്മൾ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇപ്പോൾ LBS എഞ്ചിനീയറിംഗ് കോളേജ് പൂജപ്പർ അവിടെ ചെയ്യുന്നുണ്ട്. ഓണം കഴിഞ്ഞിട്ട് നാഷണൽ കോളേജിലും നമ്മൾ ലോ കോളേജിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. കുട്ടികളൊക്കെ
1: എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു ഇതിൽ, ഈ ഒരു ഇനിഷ്യേറ്റീവിന് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ? അതൊക്കെ കാരണം വെച്ചാൽ ഇപ്പൊ പൊതുവിൽ ആളുകൾ പറയുന്നത് അല്ലെ, യുവജനങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഉണ്ടല്ലോ. മീൻസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ ലോകത്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പൊ ഇതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് പോകുന്നു, ഇതെങ്ങനെ റിസീവ് ചെയ്യുമെന്ന് അറിയില്ല. ആളുകൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു നമുക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാം, അതിനെ കുറിച്ച് പറയാം.
0: നമുക്ക് ഒരു കാര്യം രണ്ട് രീതിയിൽ പഠിപ്പിക്കാം. അതായത് ഇപ്പൊ നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ആ ഡിപ്രഷൻ എന്താണ്, ഡിപ്രഷൻ ഡെഫിനിഷൻ പറയാം, അല്ലെങ്കിൽ സൂയിസൈഡിന്റെ സിംറ്റംസ് എന്താണെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അത് വന്ന ആളുകളുടെ അനുഭവത്തിലൂടെ ഇവരെ നടത്തിക്കാം. നമ്മൾ എല്ലാ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഡെഫിനിഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആണോ വേണ്ടത്, നിങ്ങൾക്ക് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണോ അറിയേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ രണ്ട് കോളേജിലും സോഫർ നമ്മൾ പറഞ്ഞെടുത്ത് അവർക്ക് ഇല്ല, നമുക്ക് അവരുടെ അനുഭവങ്ങൾ കേട്ടാൽ മതി. അപ്പൊ നമ്മൾ അനുഭവത്തിലൂടെ ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ ടീമിലുള്ള ആളുകളിൽ തന്നെ അത് അതിജീവിച്ച കഥ പറഞ്ഞിട്ട് ആ കഥ വെച്ചിട്ട് സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിക് പറയുന്നത്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജിലായിരുന്നു, അപ്പൊ ഇങ്ങനെയായിരുന്നു, ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോൾ ഇങ്ങനെ വരാം, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ സെൽഫ് ഹാം, ഇങ്ങനത്തെ കുറെ ടോപ്പിക്കൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് കഴിയുമ്പോൾ അപ്പൊ അവർക്ക് ആ ഇവര് വന്നിട്ട് ഇവർക്ക് പറയുന്നു, അപ്പൊ നാണക്കേട് പ്രശ്നമൊന്നും ഇല്ല എന്നാൽ നമുക്കും ഓപ്പൺ അപ്പ് ആവുന്ന രീതിയിൽ അവരും ഓപ്പൺ അപ്പ് ആവും. അപ്പൊ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഇത് ഭയങ്കര റിയൽ, റോ ആൻഡ് അൺഫിൽട്ടേർഡ് ആണ്. ഒരു ഫിൽറ്റർ ഇല്ലാതെ ഇതുപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല. നമുക്ക് പറയാനൊരു വെന്യൂ, നമുക്ക് ഒന്നും ചിന്തിക്കണ്ട, ഈ വാക്ക് നല്ലതാണോ, ഈ ഇമോഷൻ നല്ലതാണോ എന്നൊന്നും പറയാതെ, നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് എന്നുള്ള രീതിയിൽ വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു, നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ വീടുകളും കുട്ടികളെ ജഡ്ജ് ചെയ്യാത്ത, അവർക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് ആൻഡ് സേഫ് സ്പേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും.
1: ഇതിൽ കൂടുതലും പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളാണെങ്കിലും ശരി, സൊസൈറ്റി ആണെങ്കിലും ശരി, അവരിങ്ങനെ പറയുന്നത് എന്താണോ നമ്മളൊരു ബേസിക് ലൈൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ നിന്നാ മതി, നിങ്ങൾ ഈ രീതിയിലാണ് പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒന്നും പറയണ്ട അല്ലെ, അങ്ങനെയുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടിയും വരുന്നത്, ഒന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ലാത്തത്.
0: ഈ പറയുന്ന പോലെ നമ്മൾ ഈ ലൈനിനകത്തൂടെ പോകുന്ന കുട്ടികൾക്ക് അധികം പ്രശ്നം വരത്തില്ല. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത്, അതായത് നമ്മുടെ സമൂഹം പറയുന്നത് പോലെ, ആ ശരി 10 കഴിഞ്ഞ് 12, 12 കഴിഞ്ഞ് കോളേജിൽ പോയി പഠിച്ചിട്ട് വീട്ടിൽ വരിക, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുക, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാതെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ ജീവിക്കുന്ന കുട്ടികളും ഉണ്ട് ഇപ്പൊ. പിന്നെ പക്ഷെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അവർ ബാക്കി ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികൾ, മറ്റ് സ്ഥലങ്ങളിലെ കുട്ടികൾ കാണുന്നെല്ലാം അവർക്ക് അവരെ വിരൽത്തുമ്പിൽ അറിയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ആ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ള റെസിസ്റ്റൻസ് വരുമ്പോഴുള്ള സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാടുള്ളത്. എനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഡ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലേ, അപ്പോൾ എനിക്ക് എന്താ ബോയ് ഫ്രണ്ടിന്റെയോ ഗേൾഫ്രണ്ടിന്റെയോ പുറത്തു പോയിക്കൂടെ, പോയാൽ ഫോട്ടോ ഇട്ടുകൂടെ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അവരുടെ കാലഘട്ടത്തിൽ അത് വളരെ നോർമലായ കാര്യമാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത് കുറച്ച് ഒളിച്ചു മാറ്റം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ നോർമലായിട്ട് വരുന്നത്. അത് ആ ജനറേഷന്റെ ഗ്യാപ്പാണ്. ആ ജനറേഷന്റെ ഗ്യാപ്പ് മാറിയിട്ട് കുട്ടികൾ അങ്ങനെ വന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്താലും എന്ത് ചെയ്താലും കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് അവർക്ക് അബദ്ധം പറ്റുകയാണെങ്കിലോ, എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ട്. അവർ ആത്മഹത്യ പോലുള്ള കടുംകൈ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. തെറ്റാണ്, മനുഷ്യർക്ക് പറ്റും. പറ്റിയാലും ആസ് പാരന്റ്സ്, ആസ് ടീച്ചേഴ്സ്, വി ലവ് ദം, വി കെയർ അബൌട്ട് ദം, വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവർക്ക് നമ്മളെ അടുത്ത് വരാമെന്നുള്ള അഷുറൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ വളരെ നല്ല കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു സെഷൻ ടീച്ചേഴ്സിനും പിന്നെ ഒരു സെഷൻ പേരന്റ്സിനും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് കുട്ടികൾക്ക് പ്രശ്നം ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വൈ നോട്ട്, നമുക്ക് മാറിക്കൂടി.
1: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞു കൂടുതലും ആളുകൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണ് ചോദിക്കുന്നത് ക്ലാസ് എടുക്കുന്നതിലുപരി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ള ഏതെങ്കിലും ഒരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ആരുടെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ?
0: അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു 15-20 പേര് ഒരു മാസം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൽ ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്, ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് അല്ല, ചിലപ്പോൾ അതൊരു സിമ്പിൾ കാര്യമായിരിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ 20 പേരെയും ഒരുപോലെ തന്നെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഈ ഇവര് പ്രോബബ്ലി ഒരു 3-4 years ലേറ്റർ, ഇതുപോലെ ഞാൻ ആദ്യം ലെറ്റ്സ് ലീവ് തുടങ്ങിയ സമയത്ത് ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ മുമ്പിൽ പഠിക്കുകയായിരുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യ ദിവസം 4 മണിക്കൂർ, അടുത്ത ദിവസം 4 മണിക്കൂർ ഒന്ന് ലൈഫ് സ്റ്റോറി മൊത്തം പറ

0: പ്രശ്നമാണ്, അവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് തന്നെ. അപ്പൊ നമ്മൾ ലെറ്റ്സ് ലിവ് തുടങ്ങിയതുള്ളൂ, നമുക്ക് പൈസയില്ല, ഫണ്ടില്ല, സ്പേസ് ഒന്നുമില്ല. മ്യൂസിയം ഇങ്ങനത്തെ പബ്ലിക് സ്പേസസ് വെച്ചാണ് നമ്മൾ ഹിയറിംഗ് നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് പ്രശ്നങ്ങളെല്ലാം നമ്മളെ കേട്ടു. അത് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രോജക്ട് തുടങ്ങി, പിന്നീട് ഫണ്ടില്ലാതെ ക്ലോസ് ഒക്കെ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് മുംബൈ പോയിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ലെറ്റ്സ് ലിവ് ഇപ്പോഴും ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം ഇന്ന് ഞാൻ കാണാൻ വന്നതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരുപാട് ആളുകളുടെ ലൈഫ് ഇതുപോലെ സംസാരിക്കുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും, അപ്പൊ പ്ലീസ് കണ്ടിന്യൂ എന്നൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്.
1: 4 വർഷത്തിന് മുൻപ് വന്ന് ഇതുപോലെ സ്വന്തം കഥ കേൾക്കാനോ അല്ലെങ്കിൽ പറയാനുള്ളത് കേൾക്കാനോ ഒരാളുണ്ടായത് കൊണ്ട് മാത്രം ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പലരും കാണും. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് വളരെയധികം കൂടുതലാണ്. അതിനുള്ള കാരണങ്ങളായിട്ട് മാഡം കരുതുന്നത് എന്തൊക്കെയാവാം അതിനുള്ള കാരണങ്ങൾ?
0: ബേസിക്കലി നമുക്ക് എത്രത്തോളം ആളുകൾ, എത്രത്തോളം പോപ്പുലേഷൻ, എത്രത്തോളം വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട്, റീസൺസും അത്രയും വൈഡ് ആയിരിക്കും. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് സീരിയസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോട്ട്സ് ഇങ്ങനെ വരുന്ന സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, സൈക്യാട്രിക് ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള കേസസ് ഉണ്ട്. അതൊരു സൈക്യാട്രിസ്റ്റിനെ മാത്രമേ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മരുന്ന് കഴിക്കണോ എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയിൽ എത്താറുണ്ട്. അങ്ങനത്തെ കേസസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യത്തെ സ്റ്റെപ്പിൽ ലിസൺ ചെയ്ത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോബബ്ലി അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ തിരിച്ച് ആ ട്രിഗർ ഫാക്ടേഴ്സിൽ നിന്ന് മാറി നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നോർമൽ നമ്മളെടുത്ത് പോലുള്ള ഒരു ലിസണിംഗ് സെഷനിലൂടെ പറ്റും. എന്നാൽ ചിലർക്ക് അണ്ടർലൈങ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ കാണും, അതായത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ചിന്തിക്കുന്നതിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നതിലുള്ള വ്യത്യസ്തത കൊണ്ടാണ് അതിന് തെറാപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് തെറാപ്പി സെഷൻസ് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ തോട്ട്സും ചിന്താഗതിയും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചില കേസസിൽ ഡിപ്രഷനും കൂടെ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് ആന്റി ഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് പോലുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്ന് കൊടുക്കാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അറിയാതെ സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ആൾക്കാരും ചിലയിടത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ പറയുന്ന പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ ആദ്യം കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനാണ്. സൈക്യാട്രിസ്റ്റിനാണ് ഇതൊരു നമ്മുടെ ചിന്തയുടെ കുഴപ്പം കൊണ്ടാണോ അതോ കെമിക്കൽസിന്റെ പ്രശ്നം കൊണ്ടാണോ മരുന്ന് തരണോ വേണ്ടിയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിനാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ് വേണ്ടത്. ലെറ്റ്സ് ലിവിൽ വരുന്ന കൂടുതൽ ആളുകളും ഓൾറെഡി സൈക്യാട്രി ട്രീറ്റ്മെന്റിൽ ഉള്ളവരായിരിക്കും. അപ്പം സൈക്യാട്രിസ്റ്റിന് ചിലപ്പം ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർ കേൾക്കുക എന്നുള്ള ആസ്പെക്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവരുണ്ട്. പിന്നീട് ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആൾക്കാരെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമെന്നുണ്ടെങ്കിലും അവർക്കും മെഡിസിന്റെ ആവശ്യം വരുമായിരിക്കും ഡി അഡിക്ഷന് വേണ്ടിയിട്ട്. പിന്നെ വേറെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കൂടെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ അബ്യൂസും കൂടെ ആഡ് ചെയ്ത് വരുന്ന കേസസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അവർക്കും ഈ പറയുന്നത് പോലെ മെഡിസിനും തെറാപ്പിയും എല്ലാം വേണം. ഇങ്ങനെയുള്ളതെല്ലാം ക്ലിനിക്കൽ ഇതാണ്. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ റെഫറൻസ് ആണ് കൊടുക്കുന്നത്. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി തെറാപ്പിയും മെഡിസിനും എടുക്കുക, അതിന്റെ കൂടെ ലിസണിങ് നമ്മളെടുത്ത് വരിക എന്നുള്ള രീതിയിൽ. അതായത് ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് പോയാൽ ഹെൽപ്പ് കിട്ടും. സൈക്യാട്രിസ്റ്റ് ആണോ സൈക്കോളജിസ്റ്റ് ആണോ നിങ്ങൾ എന്ത് ചെയ്യണം, കേട്ടാൽ മാത്രം മതിയെങ്കിൽ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം എന്നുള്ള കേസസ് ഉണ്ട്. ഇനി ചിലടത്ത് കുറെ കാര്യങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ ജനറേഷനകത്ത് LGBTQ+ ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോളേജിലൊരു കുട്ടി പുതുതായിട്ട് അത് റിയലൈസ് ചെയ്ത് തന്റെ സെക്ഷൽ ഐഡന്റിറ്റി റിയലൈസ് ചെയ്തിട്ട് അത് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന കേസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന സേഫ് അവരൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുടുംബത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ LGBTQ+ വർക്ക് ചെയ്യുന്ന അതർ NGOs ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അവരുടെ ഗ്രൂപ്പിനകത്ത് ആ സ്പെസിഫിക് ഇഷ്യൂസ് നേരിടുന്ന ആൾക്കാരും ആ റിലേറ്റഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ടും എല്ലാം അവർ കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഇഷ്യൂസിനകത്ത് വരുന്നത്.
1: ഈ ചെയ്യുന്നതെല്ലാം തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. യുവജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആത്മഹത്യ തടയണം എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അതെന്തൊക്കെയാണ്?
0: ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു NGO ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഡൊണേഷൻ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഓറഞ്ച് റൂം സ്റ്റാർട്ട് ചെയ്തതും ടെക്നോപാർക്കിൽ നിന്ന് സ്പെരിഡിയൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയുടെ CSR ഫണ്ട് വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാ സർവീസസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതായത് പൈസ കിട്ടാത്തതുകൊണ്ട് ഒരാൾക്ക് കൗൺസിലിംഗോ ഒരു മാനസികാരോഗ്യ ഹെൽപ്പ് കിട്ടാതെ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ എല്ലാ സർവീസസ് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് പൈസ കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് റൂം പോലെയുള്ള സ്പേസ് കേരളത്തിലെ ബാക്കി ജില്ലകളിലും കൂടെ തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നമ്മൾ കോളേജസിൽ പോയിട്ട് അവിടെ തന്നെ കുട്ടികളെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യന്മാരാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവർ മാനസികാരോഗ്യ ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇവർ ഏത് കമ്മ്യൂണിറ്റി ആണോ അവരെ നാട്ടിൽ പോയിട്ട് അവർ ഇതുപോലൊരു സംരംഭം തുടങ്ങുകയും ആ നാട്ടിലെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു പോപ്പുലേഷനെ അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു ചെറിയ NGO

0: ലെറ്റ്സ് ലീവ് ഒരു കൊണ്ട് നടക്കത്തില്ല. സ്വന്തമായിട്ട് എൻ ജി ഒ നടത്താനും മെന്റൽ ഹെൽത്ത് വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും തിരിച്ച് അവരെ തന്നെ കമ്മ്യൂണിറ്റിയിലോട്ട് വിട്ടിട്ട് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മളുടെ മെയിൻ ഉദ്ദേശം നമ്മൾ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ക്രിയേറ്റീവായിട്ടും ഇന്നൊവേറ്റീവായിട്ടും പുതിയ പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അൺഫിൽട്ടേർഡ് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അത് ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കരിക്കുലം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഗവൺമെന്റിനോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളുകളിൽ ഇത് തന്നെ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ നമ്മൾ അടുത്ത സൊല്യൂഷനും നോക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
1: തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, അതിനുള്ള ഒരു ആരോഗ്യവും എനർജിയും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈ സെഷൻ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: ആത്മഹത്യ തടയാനായിട്ട് വലിയ സ്കില്ലും വലിയ ഡിഗ്രിയും ഒന്നും വേണ്ട. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി, അത് കമ്പാഷനിന്റെയും കൈൻഡ് ആയിട്ടുമുള്ള നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി മാത്രം മതി, ചിലപ്പോൾ നമുക്ക് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒരു ലിസണിങ് സ്കിൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ്, നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബത്തിലൊരാൾക്കോ പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ കേൾക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ക്ഷമയും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഏജൻസീസോ എൻ ജി ഒസിന്റെ അടുത്ത് അവരെ എത്തിക്കുക. ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ ഒറ്റയ്ക്കാക്കാതെ ഐ കെയർ അബൌട്ട് യു എന്ന് പറയുന്ന ഒരു ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്നത് കാരണം നിങ്ങളെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ സ്പ്രെഡ് ഹോപ്പ് ആൻഡ് ഡു സ്മോൾ തിങ്സ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു ജീവിതം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിനെ വലുതായിട്ട് ഒന്നുമില്ല. സോ എന്റെ മെസ്സേജ്, നിങ്ങൾ കൂട്ടുകാരോടെയോ ആരുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സമയം മൈൻഡ്ഫുൾ ആയിട്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അവർ പറയാനുള്ളത് കേൾക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല നാളെ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുമോ എന്നുള്ളത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്.
1: വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായി തന്നെ കരുതുന്നു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ ജി ഒയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം CM അരുൺ കേശവ്.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495653 1 9495653 1. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സർഗ കേരളം.
1: സർഗ കേരളത്തിൽ ഇന്ന് പെരുമ്പടവം ശ്രീധരൻ, ചന്ദ്രമതി എന്നിവർ അവതരിപ്പിച്ച കഥകൾ, സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിക്കുന്ന കഥ കക്ഷി.
2: എത്ര എളുപ്പം, ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി കഴിഞ്ഞു എല്ലാം. ദൈവത്തിന് സ്തുതി. അപ്പന് രോഗം കലശലാണെന്നും ഭൂമിയിൽ അപ്പൻ്റെ കാലം കഴിയാൻ പോവുകയാണെന്നാണ് തോന്നുന്നതെന്നും പെങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. എങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലല്ല, ഒരു ബ്ലേഡ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അമ്മയെ അവിടെ കാണിച്ചു. എന്തോ ചെറിയ ഒരരുതായികയെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. കാൽമുട്ടിന് താഴെ ചെറിയ ഒരു വേദന, നടക്കുമ്പോൾ ചെറിയ ഒരു ഉളുക്ക്.

ചെന്ന് കയറിയപ്പോൾ തൊട്ട് ടെസ്റ്റുകൾ തുടങ്ങി. സ്പെഷ്യലിസ്റ്റുകളുടെ ഇടവിട്ടിടവിട്ടുള്ള വരവ്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അമ്മ മടുത്തു. ഏഴാം പക്കം അമ്മ ഇടഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണമെന്ന് തടസ്സവാദങ്ങളൊന്നും അമ്മ ചെവിക്കൊണ്ടില്ല. 7 ദിവസം അമ്മ ആശുപത്രിയിൽ കിടന്നതിന് 57,000 രൂപ. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മുട്ടിന് താഴെ ഉണ്ടായിരുന്ന വേദന തിരിച്ചു പോരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുമാരൻ വൈദ്യൻ്റെ തൈലം തേച്ച് അമ്മ മുട്ടിൻ്റെ വേദന മാറ്റിയെടുത്തു. മൊത്തം 33 രൂപ ചെലവ്. പക്ഷേ അപ്പൻ്റെ കാര്യത്തിൽ അത്തരം പരീക്ഷണത്തിനൊന്നും നേരമില്ലെന്ന് വല്യേട്ടനും വിളിച്ചു പറഞ്ഞു. അപ്പൻ്റെ നില അത്ര ഗുരുതരമാണെന്ന്. അപ്പനെ ആശുപത്രിയിലാക്കാനും അതിൻ്റെ ചിലവിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും അവർക്ക് ഉറപ്പു കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ല, അതവർക്കറിയാം. ഗൾഫിൽ ജോലിയുള്ള അനിയനുള്ളപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ചെലവുകളെക്കുറിച്ച് തങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിന്? അപ്പനെ അവർ നഗരത്തിലെ മുന്തിയ ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിച്ചു. പെങ്ങൾ പ്രധാന ഡോക്ടറുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ തന്നു. 3-4 വട്ടം വിളിച്ചതിൽ പിന്നെയാണ് ഡോക്ടറെ ഫോണിൽ കിട്ടിയത്. ഡോക്ടർക്ക് വലിയ തിരക്ക്. ഡോക്ടർ ഒരുതരം പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, അപ്പൻ്റെ നില ആശങ്കാജനകമാണെന്ന്. വയസ്സ് 87 കഴിഞ്ഞില്ലേ? ശുശ്രൂഷ കൊണ്ട് ഇതുവരെ ഒരു കേടും കൂടാതെ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ ആയുസ്സിന് നീളമുള്ള കുടുംബക്കാരനാണ് അപ്പൻ പറയാറ്. അപ്പൻ്റെ അപ്പൻ മരിച്ചത് 93-ലാണ്. ഞാനതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഡോക്ടർക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അപ്പൻ്റെ നില അതീവ സന്നിഗ്ധമാണെന്ന്. മരുന്നും മന്ത്രവും ഒന്നുമല്ല അപ്പന് ഇപ്പോൾ ആവശ്യം, മക്കളുടെ സാന്നിധ്യമാണ്. ഇളയ മകനെ കാണാത്തതിൻ്റെ വിഷമം അപ്പൻ്റെ വാക്കുകളിലുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറപ്പെടാനൊക്കുമോ? ശോശാമ്മയ്ക്ക് ലീവില്ല. കുട്ടികളുടെ പഠിപ്പും ട്യൂഷനും മുടങ്ങും. പരീക്ഷയ്ക്ക് ഇനി കഷ്ടിച്ച് 1.5 മാസമേ ഉള്ളൂ. കമ്പനി പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ആലോചനകളിലാണ്. അവധി കിട്ടില്ല. പെങ്ങൾ ചുണ്ടിയെടുത്തു. നിനക്ക് ലീവ് കിട്ടുന്നതുവരെ അപ്പൻ കാത്തുകിടക്കുമോ? പെങ്ങളെ സമാധാനിപ്പിച്ചു, ഇല്ലെന്നേ, നീ പേടിക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അപ്പൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, മോർച്ചറിയിൽ വച്ചേക്കുക. ഇപ്പോൾ അതൊക്കെ സാധാരണയല്ലേ? അപ്പൻ്റെ മരണം പറഞ്ഞാൽ കമ്പനി ലീവ് തരും, ഉറപ്പാ. അല്ലാതെ അപ്പൻ ആശുപത്രിയിലാണ്, അത്യന്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഡോക്ടറുടെ കണക്കും തെറ്റി. അപ്പൻ പിന്നെ 8-9 മാസം വീട്ടിൽ കിടന്ന് വളരെ സാവകാശം വേണ്ടുന്നതൊക്കെ എത്തിച്ച് വിശ്വാസപൂർവ്വം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ തന്നെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു, നമ്മുടെ അപ്പൻ പോയി. ഞാൻ അവളെ സമാധാനിപ്പിച്ചു, നീ വിഷമിക്കാതെ അപ്പനെ മോർച്ചറിയിൽ വെക്ക്, വല്യേട്ടനില്ലേ അവിടെ അതൊക്കെ നോക്കാൻ. 9 ദിവസം അപ്പൻ ആശുപത്രി മോർച്ചറിയിൽ തണുപ്പ് ആസ്വദിച്ചു കിടന്നു. അപ്പൻ്റെ മരണം പറഞ്ഞപ്പോൾ കമ്പനി ലീവ് അനുവദിച്ചു. കർത്താവിന് വീണ്ടും സ്തുതി. വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുന്നത്. ബന്ധുക്കളെ മുഴുവൻ മരണവിവരം അറിയിക്കണം. ശവമടക്കിന് 2-3 മെത്രാന്മാരെങ്കിലും വേണം. പള്ളി സെമിത്തേരിയിൽ കല്ലറ കെട്ടണം. ഈട്ടിത്തടി കൊണ്ടുള്ള ശവപ്പെട്ടി വേണം. മുറ്റത്ത് പന്തലിടണം. ശവഘോഷയാത്രയ്ക്ക് പള്ളിയിൽ നിന്ന് പൊന്നിൻ കുരിശും വെള്ളിക്കുരിശും പൊന്നാനിലെ കുടകളും കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം അത്രയും. മരണരാഗം ആരംഭിക്കുന്ന ബാൻഡ് വേണം. ശവമടക്കിന് ശേഷം പാരിഷ് ഹാളിൽ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മേശയൊരുക്കണം. പിന്നെ ശവമടക്കിന് കൂടുന്ന മറ്റുള്ളവർക്കും എന്തെങ്കിലും ലഘുഭക്ഷണം കൊടുക്കണ്ടേ? ഇതൊക്കെ ആര് ചെയ്യും? വല്യേട്ടൻ അത്തരം ചിന്തകളൊന്നുമില്ലാതെ വെറുതെ ഒരു മൂലയിൽ ആകാശത്തിൻ്റെ ചരിവുകളിൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ മുറ പറയാൻ എത്ര പേരെങ്കിലുമുണ്ട്. പക്ഷേ മുന്നിട്ടിറങ്ങാൻ ആരുമില്ല. ചില ബന്ധുക്കളെക്കൊണ്ട് ഒരു ഉപകാരമുണ്ട്. അന്തസ്സിൻ്റെ കാര്യം പറഞ്ഞ് പിരികേറ്റും. മേപ്രത്തെ വല്യപ്പൻ മരിച്ചപ്പോൾ ശവാടക്കിന് വന്നത് 5 മെത്രാന്മാരാ. ഇവിടെ അതിൽ കുറയുന്നത് മാനക്കേടാ. ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. ഇവിടെ മോർച്ചറിയിലിരിക്കുന്ന വല്യപ്പനാണെങ്കിൽ എന്തുമാത്രാ ഉണ്ടാക്കി വച്ചത്? വല്യേട്ടൻ ദൂരെ ആകാശച്ചെരിവുകളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഉത്സാഹിച്ചിറങ്ങിയാൽ കൈപുള്ളിയാലോ എന്നാണ് പുള്ളിക്കാരൻ്റെ പേടി. പെങ്ങൾ അകത്ത് സങ്കടപ്പെട്ടു കിടക്കുന്നു. തൂണിഞ്ചാരി നിൽക്കുന്നതല്ലാതെ അളിയൻ മിണ്ടുന്നില്ല. 10 പൈസ കൈനഷ്ട

0: വരുന്ന കാര്യത്തിന് പുള്ളി ഇറങ്ങില്ല, പോരെങ്കിൽ പെങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എടുത്തു ചാടണ്ടെന്നേ, ഒരുമാതിരി സഹമട്ടിൽ നിന്നാൽ മതി. ഒക്കെ ജോണിക്കുട്ടി നോക്കിക്കോളും, നമ്മളങ്ങ് ചാഞ്ഞു നിന്നോളണം. അവൾ അങ്ങനെയാണ്, എത്ര കിട്ടിയാലും പോരാ. കണക്ക് പറഞ്ഞു മേടിക്കാൻ അവൾക്കൊരു പ്രത്യേക വാസനയുണ്ട്. ആലോചിച്ചു നിൽക്കാനൊന്നും നേരമില്ല. അപ്പൻ മോർച്ചറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 11 ആയി. ആളുകൾ എന്തു വിചാരിക്കും? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ കാറിൽ അയാൾ വന്നിറങ്ങിയത്. ആളെ ഒട്ടും പരിചയമില്ല. അയാൾ എല്ലാവരെയും മാറി മാറി നോക്കുകയും ഒരാളോട് എന്തോ കുശലം ചോദിക്കുകയും ചെയ്തു. പിന്നെ ആളുകൾക്കിടയിലൂടെ ഒഴിഞ്ഞു മാറി അടുത്തു വന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സണ്ണിക്കുട്ടി, ചില പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ. കാഴ്ചയിൽ തന്നെ തോന്നും ആൾ ഉത്സാഹശാലിയാണെന്ന്. സണ്ണിക്കുട്ടി പറഞ്ഞു, ജോണിച്ചായൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റുന്നേ. ഇങ്ങോട്ടിരുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറ. ബന്ധുക്കളെ മരണവും ശവമടക്കും അറിയിക്കുന്നത്, ശവപ്പെട്ടി വാങ്ങിക്കുന്നത്, പള്ളി സെമിത്തേരിയിൽ കല്ലറയുണ്ടാക്കുന്നത്, സ്വർണക്കുരിശുകളും വെള്ളിക്കുരിശുകളും പൊന്നാലിലെ കുടകളും എത്ര വേണം. ഇടവക പള്ളിയിലുള്ളത് പോരെങ്കിൽ അടുത്ത പള്ളികളിൽ നിന്ന് വാടകയ്ക്കെടുക്കാം. മുറ്റത്ത് വർണ്ണശബളമായ ഷാബിയാന, 3ോ 4ോ മെത്രാന്മാർ, പിന്നെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കാര്യം ഒക്കെ ഞാനേറ്റുന്നേ. അപ്പനെ കുളിപ്പിച്ച് അലങ്കരിച്ച് പ്രാർത്ഥനയ്ക്ക് നടുപ്പന്തലിൽ വയ്ക്കുന്നതുവരെ ഞങ്ങളാണ്. ശവമടക്ക് കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ശവമടക്കിന് കൂടിയവർക്ക് ഒരു ലഘുഭക്ഷണം. മെത്രാന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമൊക്കെയുള്ള സ്നേഹവിരുന്ന് പാരിഷ് ഹാളിൽ വേറെ. അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിച്ചാകാം. അത് ജോണിച്ചായൻ്റെ ഇഷ്ടം. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആട്ടെ, എന്താകും ഇതിനൊക്കെ കൂടി? സണ്ണിക്കുട്ടി ആംഗ്യത്തോടെ പറഞ്ഞു, അതൊക്കെ പിന്നീട്, ആദ്യം അപ്പൻ്റെ ശവാടക്ക് കഴിയട്ടെ. എല്ലാം ഭംഗിയായി. ഈ പള്ളിയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഗംഭീരമായ ഒരു ശവമടക്ക് നടന്നിട്ടില്ലെന്ന് എല്ലാവരും പുകഴ്ത്തി. തോട്ടമുടമയും മുൻമന്ത്രിയുമായ കറിയാച്ചൻ്റെ ശവമടക്കിന് ഇതിൻ്റെ പകുതി പകിട്ടുണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഒരു മൗനജാഥയെ ഓർമ്മിപ്പിച്ചു. ശവമടക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നതുവരെ സണ്ണിക്കുട്ടി കാത്തുനിന്നു. എന്തൊരു വിനയം അയാൾക്ക്! സ്വന്തപ്പെട്ട ഒരാളെപ്പോലെ. ജോണിച്ചായൻ വിചാരിച്ചതുപോലെയൊക്കെ നിറവേറിയില്ലേ എന്ന് അയാൾ ഒരു ചിരി ചിരിച്ചു. ഉവ്വ്! എല്ലാം ഭംഗിയായി, ഗംഭീരമായി. സണ്ണിക്കുട്ടി തക്ക സമയത്ത് വന്ന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേനെ. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വല്യേട്ടനും പെങ്ങളും സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നൊരു മട്ടായിരുന്നു അവർക്ക്. അപ്പൻ്റെ ശവമടക്കിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം കാശെടുക്കുമ്പോൾ അവർക്ക് കൈവിറയ്ക്കും. ഒടുവിൽ സണ്ണിക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നീട്ടി. 75,000 രൂപയുടെ ഒരു ബില്ല്. ഉള്ളിൽ ചെറിയൊരു നടുക്കമുണ്ടായെങ്കിലും അത് പുറമേ കാണിച്ചില്ല. രൂപ എണ്ണിക്കൊടുക്കുമ്പോൾ പറഞ്ഞു, സണ്ണിക്കുട്ടി ഒന്ന് എണ്ണി നോക്കിക്കൂ. സണ്ണിക്കുട്ടി പ്രസാദം നിറഞ്ഞ ഒരു ചിരിയോടെ തലകുലുക്കി, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജോണിച്ചായൻ എണ്ണിയതല്ലേ, എനിക്ക് വിശ്വാസമാണ്. രൂപ മടക്കി മടിയിൽ ഭദ്രമായി വച്ചതിന് ശേഷം, എന്നാൽ ഇനി ഞാൻ പോട്ടെ എന്ന് അയാൾ യാത്ര ചോദിച്ചു. അകലെ മരത്തണലിൽ കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ സണ്ണിക്കുട്ടി തിരിച്ചു വന്നു. ഇതിങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും ഉണ്ടാവുമല്ലോ ആവശ്യങ്ങൾ. നമുക്കത് ഇതിനേക്കാൾ ഗംഭീരമാക്കണം. 4-5 ബിഷപ്പുമാരും മന്ത്രിമാരും MLA മാരും ഒക്കെ ആയിട്ട്. ജോണിച്ചായൻ വിഷമിക്കണ്ടെന്നേ, എല്ലാം ഞാനേറ്റു. എൻ്റെ കാർഡ് വെച്ചോ. ലാൻഡ് ഫോൺ നമ്പരും മൊബൈൽ നമ്പരും ഇമെയിലും ഒക്കെ അതിലുണ്ട്. മുഖം തിരിച്ചു നോക്കുമ്പോൾ വരാന്തയിൽ കൊന്തയുരുട്ടി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് 79 കഴിഞ്ഞ അമ്മ ഇരിക്കുന്നു. അറിയാതെ ഉള്ളു നടുങ്ങി. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്?
1: കക്ഷി. പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥയെ തുടർന്ന് സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത് അതോ

0: പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം? പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠിച്ചത് എന്ന് ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും തുള്ളിക്കളിച്ചു ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ? ആ ഓലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിൽ എറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു. അതിനാലല്ലേ കാരണവർ ശപിച്ചു, പഠിച്ചത് പാടാൻ ഇനിയെന്നെ കിട്ടില്ലേ എന്ന് പാടിത്തീർത്തതും. പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ, അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ? പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു, പടിമേലിരിക്കുന്നു, പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാലു നീട്ടി മലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ, പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
0: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എന്റെ വീടിന്റെ പടികയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരി പിടിച്ച ചെമ്മരിയാടിനെപ്പോലെ തോന്നിച്ചു എന്നോ, അവൻ ചേട കൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെയെന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്ത് നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്? അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്കു കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചെവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിനു നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസ്യത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ KCSന്റെ നായയാണ്, മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിൽ ഇരുന്നു, എന്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.
1: സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി ചന്ദ്രമതി അവതരിപ്പിക്കുന്ന കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും.
2: സോമരാജൻ വെന്റിലേറ്ററിലായിട്ട് ഒരാഴ്ചയാകുന്നു. ഒട്ടും സമയമില്ലാത്ത മക്കളും ഒരുപാട് സമയമുള്ള ഭാര്യയും കാത്തിരിക്കവേ സമയം ഒരല്പം പോലും കരുണയില്ലാതെ ടിക് ടിക് അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസം 25,000 രൂപ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരുന്നതിൽ മക്കൾ വല്ലാതെ അസ്വസ്ഥരാണ്. അച്ഛന്റെ പെൻഷനും പറമ്പിൽ നിന്നുള്ള ഇത്രയും കാലത്തെ ആദായവുമൊക്കെ എവിടെ പോയി എന്ന അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ജീവിക്കേണ്ടായിരുന്നോ മക്കളെ എന്ന് ചോദിച്ച് ഹേമലത കരഞ്ഞതിനു ശേഷം അവർ ചോദ്യങ്ങൾ നിർത്തി. സത്യത്തിൽ പണത്തിന് കുറവുള്ള ആൾക്കാരെയല്ല മക്കൾ. സ്വന്തം ദുരിത്തുകളിൽ നിക്ഷേപങ്ങൾ കരുതുമ്പോൾ പുറംപോക്കുകളെ ശ്രദ്ധിക്കാനുള്ള സ്വാഭാവിക മടി മാത്രമേ അവർക്കുള്ളൂ. ഒന്ന്, സോമരാജന്റെ മക്കൾ. സോമരാജന് മക്കൾ മൂന്ന്, പ്രതാപൻ, പ്രകാശൻ, പ്രമീള. ഹേമലത ആദ്യ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു തിങ്കളാഴ്ച ഉച്ച നേരത്താണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം. ഇവൻ സൂര്യനെപ്പോലെ സർവപ്രതാപിയാകുമെന്ന ജ്യോത്സ്യപ്രവചനമനുസരിച്ച് അയാൾ മകന് പേരിട്ടു പ്രതാപൻ. ജ്യോത്സ്യനെ കുറ്റം പറയിക്കാത്ത വിധത്തിൽ പ്രതാപൻ പഠിച്ചു വളർന്നു. ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും എടുത്തു. ഡോക്ടർ പ്രതാപൻ എന്ന് വീട്ടിനു മുന്നിൽ ബോർഡ് വെച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പനിക്കാരും ചുമക്കാരും ചൊറിക്കാരുമൊക്കെ തേടി വന്നിരുന്നു എന്നത് സത്യം. പേരിനേക്കാൾ വലിപ്പത്തിൽ PhD എന്നെഴുതി വച്ചിട്ടും കുറേ നാൾ രോഗശല്യം തുടർന്നു. പ്രതാപന്റെ ഭാര്യ ഈവറ്റ് കാനഡക്കാരിയാണ്. ഭൂഗർഭ ഉറവകളെക്കുറിച്ച് പഠിക്കാൻ ഫെല്ലോഷിപ്പോടെ കാനഡയിലെത്തിയ പ്രതാപൻ അത്തരമൊരു ഉറവയുടെ ഉത്ഭവസ്ഥാനത്ത് വെച്ചാണ് ഈവറ്റിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിന്റെ ഉറവ പൊട്ടുന്നതും. താൻ പണ്ട് സ്നേഹിച്ചിരുന്ന കുമാരിയുടെ മകൾക്ക് പ്രതാപനെ ഭർത്താവായി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന സോമരാജന് ഈ പ്രണയം വല്ലാത്ത നടുക്കമായി. പ്രതാപന് വേണ്ടി താൻ പണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ചൊറി വന്നപ്പോൾ തേച്ച് കഴുകിയതുൾപ്പെടെ ഓർമ്മിപ്പിച്ച് ഹേമലത മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. എങ്കിലും അച്ഛന്റെ ശാഠ്യത്തിന് വഴങ്ങി പ്രതാപൻ ഒരു കാര്യം ചെയ്തു. ഈവറ്റിനെ മതം മാറ്റി ഇന്ദിരയാക്കി. പക്ഷേ ഇന്ദിര എന്ന പേര് ഹേമലത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ശ്രദ്ധേയം. അല്പകാലം അവരോടൊപ്പം താമസിച്ചതിനു ശേഷം ഈവറ്റ് പ്രതാപനെയും കൊത്തി കാനഡയ്ക്ക് പറഞ്ഞു. അവരുടെ ഏക മകൾ ഹെലനി ഹേമ വാൻകൂവറിലെ ഒരു പോപ്പ് ഗായികയായി ഉയർന്നു വരികയാണ്. ഹേമലത പ്രകാശനെ പ്രസവിച്ചത് അർദ്ധരാത്രിയിലായിരുന്നു. ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പോകുന്നത് എന്ന ജ്യോത്സ്യ പ്രവചനത്തിൽ പ്രചോദനം നേടി സോമരാജൻ അവന് പ്രകാശൻ എന്ന് പേരിട്ടു. പഠിത്തത്തിൽ പ്രകാശം പരത്താതിരുന്ന അവന് വേണ്ടിയാണ് സോമരാജൻ ഏറ്റവും കൂടുതൽ ബാങ്ക് ലോണുകൾ എടുത്തത്. ഒരുപാട് വർഷങ്ങളെടുത്ത് അവൻ ഒരു എഞ്ചിനീയറായി പുറത്തിറങ്ങി. ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ കയറിപ്പറ്റിയ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മുംബൈക്കാരിയുമൊത്താണ് താമസിക്കുന്നത്. രണ്ടുപേരും വിവാഹത്തിലോ സന്താനങ്ങളിലോ വിശ്വസിക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചതുമില്ല. മുംബൈക്കാരിക്ക് പാചകത്തിലോ ഗൃഹപരിചരണത്തിലോ പോലും വിശ്വാസമില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രമീളയ്ക്ക് പേരിട്ടത് ഹേമലതയാണ്. അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ജ്യോത്സ്യൻ പറയാത്തതുകൊണ്ട് പ്രായിൽ തുടങ്ങുന്ന പേര് കണ്ടുപിടിച്ചോളൂ എന്ന് സോമരാജൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ തന്റെ പ്രിയ സുഹൃത്തിന്റെ പേര് തന്നെ ഹേമലത മകൾക്കിടുകയും ചെയ്തു. ഹേമലതയുടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റ തുക കൊടുത്താണ് പ്രമീളയ്ക്കൊരു സ്കൂളിൽ ജോലി തരപ്പെടുത്തിയത്. അവളെ ചന്ദ്രഗോപൻ എന്ന ബാങ്ക് ക്ലാർക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സോമരാജന് തന്റെ കുടുംബ സ്വത്ത് വിൽക്കേണ്ടി വന്നു. അതിൽ പ്രതാപനും പ്രകാശനും പ്രതിഷേധിച്ചിട്ടുമുണ്ട്. നർത്തകിയും കലാതിലകവും ഒക്കെയായ മകളിൽ പ്രമീളയ്ക്ക് അഭിമാനമുണ്ടെങ്കിലും പഠിക്കാൻ മിടുക്കനല്ലാത്ത മകൻ ഭർത്താവ് ചന്ദ്രഗോപനെപ്പോലെയാണെന്നാണ് അവളുടെ വിശ്വാസം. രണ്ട്, സോമരാജന്റെ ഭാര്യ. ഒരു സാധാരണ സ്ത്രീയായ ഹേമലതയെക്കുറിച്ച് എന്തു പറയാനാണ്? പ്രണയഭംഗത്തിന്റെ വാശിയിലാണ് സോമരാജൻ തന്നെ കെട്ടിയത്. ഇനിയും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കുമാരി എന്ന വിധവയെ തന്റെ സ്നേഹിതയായി ഹേമലത കാണുന്നു. പ്രതാപനെ കുമാരിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അതിനവർ പിന്തുണ നൽകിയതും ഈ അജ്ഞത കൊണ്ട് മാത്രമാണ്. തലയിൽ ആൾപ്പാർപ്പില്ലാത്തവൾ എന്ന് പലതവണ സോമരാജൻ കളിയാക്കുമ്പോഴും അവർ ചിരിച്ചു നിന്നിട്ടേയുള്ളൂ. അടുക്കളയിലും കിടപ്പറയിലുമായി എരിഞ്ഞു തീരുന്ന സാധാരണ സ്ത്രീ ജീവിതങ്ങളിലൊന്ന്. ഇപ്പോൾ സോമരാജൻ ICU വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിച്ചു കിടക്കുമ്പോൾ പുറത്ത് മുട്ടുവേദനയുള്ള കാലുകൾ തടവിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹേമലത കസേരയിലിരിക്കുകയാണ്. റൂമിലേക്ക് പോകാം, വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും എന്ന് മക്കൾ പറയുമ്പോൾ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം എന്നവർ പറയുന്നുണ്ട്. മൂന്ന്, സോമരാജന്റെ അസുഖം. ഹേമലതയ്ക്ക് ശ്വാസം മുട്ടലും വാദത്തിന്റെ അസുഖവുമൊക്കെ ഉണ്ടെങ്കിലും സോമരാജൻ അങ്ങനെ പറയത്തക്ക ഒരസുഖവും ഉണ്ടായിരുന്നില്ല. പകൽ പറമ്പിൽ ചുറ്റി നടക്കുകയും വൈകുന്നേരം ഒരു മണിക്കൂർ വ്യായാമത്തിനായി നടക്കുകയും അയാളുടെ പതിവായിരുന്നു. പ്രമീളയുടെ മകൾക്ക് സ്വർണക്കൊലിസ് വേണമെന്ന് തന്നോട് പറഞ്ഞുവെന്ന് ഹേമലത പറഞ്ഞപ്പോൾ, അതവളുടെ അമ്മ പറഞ്ഞു ചോദിപ്പിക്കുന്നതാ, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുറങ്ങാൻ കിടന്നതാണ് സോമരാജൻ. വെളുപ്പിന് 2 മണിക്ക് പതിവ് പോലെ അയാൾ ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്ന് മേശപ്പുറത്തെ കുപ്പിയിലെ വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഹേമലത ബാത്റൂമിലേക്ക് പോയി. ഇത് അവരുടെ പതിവാണ്. പതിവനുസരിച്ച് ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഹേമലത കാണുക, വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങിയ സോമരാജനെയാവും. എന്നാൽ അന്ന് അവർ കണ്ടത് കിടക്കയ്ക്ക് കുറുകെ വീണുകിടക്കുന്ന സോമരാജനെയാണ്. എന്താ രാജേണ്ണ ഇത് എന്ന് പറഞ്ഞ് ഹേമലത ശരീരത്തിൽ തൊടുമ്പോൾ അവരുടെ കയ്യിൽ തണുപ്പനുഭവപ്പെട്ടു. 4, വെന്റിലേറ്റർ. ഹേമലതയും സോമരാജനും അയൽപ്പക്കക്കാരന്റെ കാറിൽ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് പ്രമീളയും ചന്ദ്രഗോപനും എത്തിയത്. ഒരു മാസീവ് അറ്റാക്കാണെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഹേമലത ഉറക്ക അലറിക്കരയുകയും രാക്കൂട്ടിരിപ്പുകാർ ഞെട്ടിയുണർന്ന് ഈർഷ്യയോടെ നോക്കുകയും ചെയ്തു. പ്രമീള അമ്മയെ ശാസിക്കുമ്പോൾ ഡോക്ടർ ചന്ദ്രഗോപനകത്തേക്ക് വിളിച്ച് വിശദീകരിച്ചു, മരണം ഏതു നിമിഷവും സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളുക, പ്രാണവായു എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നതുകൊണ്ട് തൽക്കാലം വെന്റിലേറ്ററിലിടാം, അതിന് സമ്മതപത്രം ഒപ്പിട്ടു തരണം. ഒരു നിമിഷത്തെ സാവകാശം ചോദിച്ച് പുറത്തുവന്ന ചന്ദ്രഗോപൻ ആദ്യം ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. താൻ അടുത്ത ദിവസം തന്നെ എത്താമെന്നും വെന്റിലേറ്ററിന്റെ കാര്യം പ്രതാപനോടുകൂടി ആലോചിക്കാനും പ്രകാശൻ നിർദ്ദേശിച്ചു. മരണമടുത്തയാളിനെ വെന്റിലേറ്ററിൽ കയറ്റി ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യത്വമല്ലെന്നായിരുന്നു കാനഡയിൽ നിന്ന് പ്രതാപന്റെ അഭിപ്രായം. സ്വാഭാവികമായ രീതിയിൽ അച്ഛനങ്ങ് പോകട്ടെ, അയാൾ പറഞ്ഞു. ഈ വെന്റിലേറ്ററൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അളിയൻ വേഗമിങ്ങി വരണം, ചന്ദ്രഗോപൻ പറഞ്ഞപ്പോൾ. അത്ര എളുപ്പമല്ല കാനഡയിൽ നിന്ന് വന്നെത്താൻ എന്ന് പ്രതാപൻ ഓർമ്മിപ്പിച്ചു. ചന്ദ്രഗോപൻ മാറി നിന്ന് പ്രകാശനോട് ഫോണിൽ സംസാരിക്കുകയും പ്രമീള തന്റെ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നേഴ്സ് പുറത്തുവന്ന് സോമരാജന്റെ ആളാരാണ് എന്ന് ചോദിച്ചു. ഞാനാണ് എന്ന് പറഞ്ഞ് ഹേമലത ഉള്ളിൽ പ്രവേശിച്ചു. നിങ്ങളാണോ വന്നത്? മകനെവിടെ? ഡോക്ടർ ചോദിച്ചു. മകനല്ല, മരുമകൻ, ഹേമലത പറഞ്ഞു. എനിക്കൊന്ന് കാണാമോ ഡോക്ടറെ? ഇപ്പോൾ കാണാതിരിക്കുന്നതാ നല്ലത്, പോയി മരുമകനെ പറഞ്ഞുവിടൂ. അയ്യോ, അങ്ങനെ പറയല്ലേ, പാവ് എന്റെ രാജേണ്ണൻ, ഒന്ന് കണ്ടോട്ടെ, ഒരു നിമിഷം മതി. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വൃദ്ധസ്ത്രീയെ നോക്കുമ്പോൾ ഡോക്ടറുടെ ഉള്ളിൽ അലിവിന്റെ ഒരല നിറഞ്ഞു. തലയുടെ ചലനത്താൽ അയാൾ സമ്മതം നൽകി. കർട്ടന്റെ മറവിലുള്ള കിടക്കയിൽ മുഖത്തുറപ്പിച്ച ഓക്സിജൻ മാസ്കോടെ സോമരാജൻ ഉയർന്നു പൊങ്ങി ശ്വാസത്തിനായി പിടയുകയായിരുന്നു. കൈകളും കാലുകളും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. ഭ്രാന്തമായി ഇളകിമറിയുന്ന കണ്ണുകൾ, ട്രിപ് സ്റ്റാൻഡിൽ നിന്ന് ഞരമ്പിലേക്ക് കടത്തിവിടുന്ന ദ്രാവകം. അമ്പരന്ന് നിന്നുപോയ ഹേമലതയെ നേഴ്സ് വേഗം വാതിൽ കടത്തിവിട്ട് ഭാര്യയോട് സംസാരിച്ചെന്ന് ചന്ദ്രഗോപനെ ഉള്ളിലേക്ക് വിളിച്ചു. കസേരയിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയ ഹേമലതയെ അമ്മയോട് ആര് പറഞ്ഞു അകത്തു പോകാൻ എന്ന് പ്രമീള ശാസിക്കുമ്പോൾ ചന്ദ്രഗോപൻ പുറത്തുവന്നു. വെന്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്, എന്ത് വേണം? അയാൾ പ്രമീളയോട് ചോദിച്ചു. വെന്റിലേറ്ററിലാക്കണം, ഹേമലത പറഞ്ഞു. ഇങ്ങനെ വേദനിച്ചു പിടയുന്നത് എങ്ങനെ സഹിക്കും? അച്ഛൻ വേദന അറിയുന്നുണ്ടാവില്ല അമ്മേ, പ്രമീള പറഞ്ഞു. ഏത് പേപ്പറിൽ ഒപ്പിടണം? കൊണ്ടുവാ, ഹേമലത അലറി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ രാജേണ്ണൻ വേദനിക്കാൻ സമ്മതിക്കില്ല. ഉറക്കം ഞെട്ടിയ രാക്കൂട്ടിരിപ്പുകാർ ദേഷ്യത്തിൽ നോക്കി. മനുഷ്യരെ അപമാനിക്കരുതേ അമ്മേ, ചന്ദ്രഗോപൻ ചൂടായി. ഞങ്ങളാണ് തടസ്സം നിൽക്കുന്നതെന്ന് തോന്നുമല്ലോ ഇത് കേട്ടാൽ. അങ്ങനെ സോമരാജൻ വെന്റിലേറ്ററിലായി. അതിനുശേഷം കാണുമ്പോൾ ഭർത്താവ് ഉള്ളിലേക്കിറക്കിയ കുഴലോടെയാണെങ്കിലും വെപ്രാളം കാട്ടാതെ കണ്ണടച്ച് കെട്ടുകളൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹേമലതയ്ക്ക് ആശ്വാസമായി. പക്ഷേ പ്രമീളയും ചന്ദ്രഗോപനും ഏറെ അസ്വസ്ഥരായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം പ്രകാശനും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പ്രതാപനും പറന്നെത്തി. 5. വെന്റിലേറ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് കഥാരംഭത്തിലെ സമയം. എയർകണ്ടീഷൻ മുറിയിൽ സന്ദർശകരൊഴിഞ്ഞ ഇടവേളയിൽ മക്കളും അമ്മയും മാത്രം. 3 ദിവസത്തിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പ്രതാപൻ നിയന്ത്രിക്കാനാവാത്ത ക്ഷോഭത്തിലായിരുന്നു. ഇപ്പോൾ 1 ആഴ്ച. എത്ര നാളെന്ന് വെച്ചാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക? ലാപ്ടോപ്പിൽ നിന്ന് പ്രകാശൻ തലയുയർത്തി. കമ്പനിയിൽ നിന്ന് ആ ഇപ്പോഴും മെസ്സേജ് വന്ന് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന്. തിങ്കളാഴ്ച ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനും അടുത്ത വീക്കെൻഡോടെ മടങ്ങും. ഇനിയും ചെന്നില്ലെങ്കിൽ ജോലി പോക്കാണ്. അല്ലെങ്കിൽ തന്നെ ഈവറ്റിന്റെ പ്രകൃതം ഈടെയായി എനിക്കത്ര പിടിക്കുന്നില്ല. ജോലിയും കൂടെ പോയാൽ പിന്നെ ഞാനൊരു ബിഗ് 0. നിങ്ങൾ രണ്ടാളും കൂടെ പോയാൽ ഞാനും ചന്ദ്രേട്ടനും എന്തു ചെയ്യും? അത് പറ്റില്ല, പ്രമീള ചോദിച്ചു. നിന്റെ ചന്ദ്രേട്ടൻ, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വെന്റിലേറ്റർ വേണ്ടെന്ന്. വെറുതെ ചന്ദ്രേട്ടനെ കുറ്റം പറയണ്ട, ഒക്കെ അമ്മയുടെ പണിയാണ്. കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന ഹേമലതയെ മൂവരും നോക്കി. ഉറക്കത്തിലും അവരുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. ദിവസം തോറും എണ്ണിക്കൊടുക്കുന്ന തുക എവിടുന്നാണെന്ന് വല്ലതും അറിയണോ? ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ചെലവും തുല്യമായി പങ്കിട്ടേ പറ്റൂ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ. എന്റെ പ്രശ്നം അതല്ല, എന്റെ ജോലിയാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയമാണ്, ഉള്ള ജോലി കളയാനൊക്കില്ല. ഡിറ്റോ, പ്രകാശൻ പിന്താങ്ങി. എടി, നിന്റെ ഭർത്താവ് എല്ലാം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് എന്നും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവന്റെ കാര്യം സേഫ്. പിന്നെ ഈ മുറിയെ ചുമ്മാ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നിൽക്കുന്നില്ലേ? നിനക്ക് വെക്കേഷൻ അല്ലേ ഇപ്പോ, പരീക്ഷയുടെ അവധി. എന്ന് ആര് പറഞ്ഞു? പിങ്കി യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴൊക്കെ കൂടെ പോകുന്നവളാ ഞാൻ. കഴിഞ്ഞ തവണ കലാതിലകമായിരുന്നു, ഇത്തവണ എന്താകുമോ എന്തോ. എല്ലാം കളഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത് അറിയുമോ? അടുത്ത സന്ദർശക സംഘം എത്തിയതോടെ മക്കൾ പ്രസന്നഭാവം തിരികെ എടുത്തണിഞ്ഞു. 6. വെന്റിലേറ്റർ മാറുന്നു. ഡോക്ടർ പറയുന്നത് വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ ഒപ്പിട്ടു കൊടുക്കണം. വന്യമായ തിളക്കമുള്ള 4 കണ്ണുകൾ പരസ്പരം ഏറ്റുമുട്ടി. അമ്മ? അമ്മയെ അറിയിക്കേണ്ട കാര്യമില്ല, മക്കൾ ഒപ്പിട്ടാൽ മതി. ഇതത്ര വലിയ തെറ്റൊന്നുമല്ല, ഈ ആശുപത്രിയിൽ തന്നെ നടക്കാറുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇതൊരു സാധാരണ സംഭവമാണിപ്പോൾ. നമ്മളെപ്പോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് ഇത്രയും ദിവസം വെന്റിലേറ്ററിലിടാൻ പറ്റുമോ? അതെ, നമുക്ക് സമയം മാത്രമാണല്ലോ പ്രശ്നം. അതാണ്. ഹേമലത മെല്ലെ കണ്ണു തുറന്നു. പ്രമീള വേഗം അടുത്തിയെന്നു. അമ്മ ഉണർന്നോ? ഞാനൊന്ന് വീടുവരെ പോയിട്ട് വേഗം വരാം, ചേട്ടന്മാർ ഇപ്പോഴിങ്ങെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബാഗും എടുത്തുപോയി. മുറിക്ക് മുന്നിലെ ലിഫ്റ്റിനരികിൽ നിന്ന് അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഹേമലത കേട്ടു. നോ തുളസി, ഒരു എക്സ്ക്യൂസും പറയണ്ട, നീ ഉടനെ വരണം. 2 മണിക്കൂർ കൊണ്ട് വീട് വൃത്തിയാക്കിയിടണം, ഒരുപാട് പേർക്ക് വന്നു കയറാനുള്ളതാണ്. നീരുവന്നു വീർത്ത കാലുകൾ പെറുക്കി വെച്ച് ഹേമലത ജനാലയ്ക്കരികിലേക്ക് നീങ്ങി. അപ്പോൾ അമ്മേ എന്ന് ദേവോടെ വിളിച്ച് ഡോക്ടർ മുറിവാതിൽക്കൽ വന്നു. അമ്മ തനിച്ചേയുള്ളോ, മക്കളൊക്കെ എവിടെ?
3: അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഹേമലത പറഞ്ഞു.
2: അവർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെന്ന് കണ്ട് ഡോക്ടർ ഒന്ന് പതറി. ശരി എന്നാ, ഞാൻ പോട്ടെ, റൗൺസിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു പോകാൻ തിരിഞ്ഞ ഡോക്ടറോട് അസാധാരണമായ ശാന്തതയോടെ ഹേമലത ചോദിച്ചു, വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ മരിക്കുമോ?
3: അത്, ഡോക്ടർ പരിങ്ങി, ദൈവത്തിന്റെ സമയം നിശ്ചയിക്കാൻ നിങ്ങളാരാണ്?
2: ഹേമലതയുടെ ശബ്ദമുയർന്നു. ധൃതിയിൽ പുറത്തേക്ക് കിടക്കുന്ന ഡോക്ടറുടെ കൈ പിടിച്ച് ഹേമലത നിർത്തി. ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ തീയോ ശബ്ദത്തിൽ രോഷമോ ഇല്ലായിരുന്നു.
3: എന്റെ രാജേണ്ണന് വേദനിക്കുമോ ഡോക്ടർ?
2: 7 ദൈവത്തിന്റെ സമയം. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സോമരാജൻ ഓക്സിജൻ മാസ്കോടെ ഒരു വലിയ ചോദ്യചിഹ്നമായി ICU അനക്കമില്ലാതെ കിടന്നു. 6 നിലയിലെ മുറിയിൽ അസ്വസ്ഥരായ മക്കൾ ചുറ്റി നടന്നു. ഇത് 3 ദിവസം, പ്രതാപൻ പറഞ്ഞു. ഉടനെ മരണമുണ്ടാകുമെന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. ഒരവയവും പ്രവർത്തിക്കുന്നില്ല, ദുർബലമായൊരു പൾസ് അല്ലാതെ ആ ശരീരത്തിൽ മറ്റൊന്നുമില്ല, പ്രകാശൻ പറഞ്ഞു. പക്ഷേ അത് നിൽക്കാതെ അയാൾക്ക് എങ്ങനെയാണ് മരിച്ചുവെന്ന് പറയാനാവുക? ബാംഗ്ലൂരിലെ തെരുവുകളിൽ തൊഴിലില്ലാതെ അലയാനാവും എന്റെ വിധി. ICU പുറത്തെ കസേരയിൽ നീരുവന്നു വീർത്ത കാലുകൾ തടവിക്കൊണ്ട് ഹേമലത ദൈവത്തിന്റെ സമയത്തിന് കാത്തിരുന്നു. ഇന്ന് പ്രസംഗ മത്സരമാണ്, എനിക്ക് പോയേ പറ്റൂ, പ്രമീള ശാഠ്യം പിടിച്ചു. ഞാൻ ഓടിപ്പോയിട്ട് വരാം. വല്ലപ്പോഴും ഒന്ന് താഴെ പോയി നിങ്ങൾ ആരെങ്കിലും അമ്മയോ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. നീ ഒരിടത്തും പോകണ്ട, ഏത് നിമിഷവും അത് സംഭവിക്കാമെന്ന് മറക്കണ്ട. പിന്നെ എത്ര നാളായത് കേൾക്കുന്നു. അവൾ വാശിയോടെ തന്റെ ബാഗ് എടുത്തു. അവൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രകാശൻ തോളുകൾ കുലുക്കി, പ്രൗഡ് മദർ.
3: അവൾ പോയിട്ട് വരട്ടെ, പ്രതാപൻ പറഞ്ഞു. മക്കൾ എല്ലാവരുടെയും വീക്ക്നെസ് അല്ലേ?
2: പറഞ്ഞു നിർത്തിയതും എന്തോ ഓർത്ത് കുറ്റബോധത്തോടെ അയാൾ പരിങ്ങി. 8 പ്രസംഗ മത്സരം. ഓടിയെത്തിയ പ്രമീളയോട് ടീച്ചർ പറഞ്ഞു, മാഡം സമയത്തെത്തി, പ്രസംഗ മത്സരം ദാ ഇപ്പോൾ തുടങ്ങും. മത്സരാർത്ഥികളെ സ്റ്റേജിന് പുറകിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എത്രയാ പിങ്കിയുടെ നമ്പർ?
3: അത് സ്റ്റേജിൽ വരുമ്പോഴേ അറിയാനൊക്കൂ.
2: ആദ്യം സ്റ്റേജിൽ വന്നത് പിങ്കിയായിരുന്നു. ഉറച്ച മുഖവും കരുത്തുള്ള ശബ്ദവുമായി അവൾ തുടങ്ങി, മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ വിഷയം ദയാവധത്തിന്റെ ധാർമ്മികത എന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ബന്ധങ്ങളുടെ പവിത്രത തിരിച്ചറിയാത്ത ആഗോളവത്കൃത മനുഷ്യന്റെ ദയനീയമായ ആത്മീയ പരാജയത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്.
3: ഞാൻ പോകുന്നു, പ്രമീള അധ്യാപികയോട് പറഞ്ഞു.
2: അച്ഛൻ ICU അറിയാമല്ലോ. ഒരു സമാധാനവുമില്ല. പിങ്കിയോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നുവെന്ന്. ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഓടിയിറങ്ങിയ പ്രമീളയെ പിങ്കിയുടെ ശബ്ദം പിന്തുടർന്നു ചെന്നു. ഭൗതിക സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചുയരുന്ന സാങ്കേതിക തികവും ആത്മീയ ശൂന്യതയും കൈകോർക്കുന്ന മനുഷ്യന്റെ പാതയിൽ പകച്ചുനിന്ന് ഞാൻ ചോദിക്കുന്നു,
3: അതിനത് ദയാവധമൊന്നും അല്ലല്ലോ, പ്രമീള നടത്തയുടെ വേഗം കൂട്ടിക്കൊണ്ട് സ്വയം പറഞ്ഞു. പിന്നെ എനിക്കെന്താണ്?
1: വെന്റിലേറ്ററും കുറെ മനുഷ്യരും. ചന്ദ്രമതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

0: ഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
3: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം,

0: അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A ജയതിലക്കും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ

കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വിനാശകരമായി തീരുമാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് ഇറാൻ കരാറിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. G7 ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി EPFOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ സി സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ മേയർ പി ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02

മുതൽ 12 മണി വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9496593321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 10 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496593321. അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. 1-ാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് https://scensus.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശനവേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ ആരോഗ്യവും ക്ഷേമവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ ഊർജ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു.
2: ഊർജ ക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ട്

വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ച് വൃത്തിയാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക, വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക, സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾ ഫ്രിഡ്ജിനുള്ളിൽ തുറന്നിരുന്നാൽ അതിലെ ജലാംശം നഷ്ടപ്പെടുകയും ഉണങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിരനിരയായി കുഴലുകൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവിടെയും വൃത്തിയാക്കണം. പൊടി പറ്റിയിരുന്നാൽ വൈദ്യുതി ചെലവ് വർദ്ധിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് ചുമരിൽ നിന്ന് നിശ്ചിത അകലത്തിൽ വെച്ച് കാറ്റിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. ചില ഫ്രിഡ്ജിനുള്ളിൽ ചൂട് പുറന്തള്ളുന്നത് വശങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പുറം കവർ ഇട്ട് ആ ഭാഗം മറയ്ക്കരുത്. ഫ്രിഡ്ജിന്റെ വാതിലുള്ള റബ്ബർ ബീഡിംഗ് കേടായി ഉള്ളിലെ വായു സ്ഥിരമായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി നഷ്ടമുണ്ടാക്കും. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിന്റെ വാതിൽ ചേർത്തടയ്ക്കുക. വെളിച്ചം പുറത്തു കാണുന്നുണ്ടെങ്കിൽ റബ്ബർ ബീഡിംഗിനു ദാരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കറണ്ട് പോയാൽ 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വീണ്ടും ഓൺ ആകുകയുള്ളൂ. ഇത് കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റെബിലൈസർ ചെയ്യുന്നത് ഈ ധർമ്മം കൂടിയാണ്. ഓരോ സ്റ്റെബിലൈസർ വയ്ക്കുന്നതിന് പകരം ഒരു സർക്യൂട്ടിൽ മെയിൻ സ്വിച്ചിനോടൊപ്പം സ്ഥാപിക്കാവുന്ന പുതിയ തരം ഓവർ വോൾട്ടേജ് സർക്യൂട്ട് ബ്രേക്കറും സ്റ്റെബിലൈസറും ഒരുമിച്ചുള്ള യൂണിറ്റ് ഈ ധർമ്മം ചെയ്തുകൊള്ളും. ഇവ വോൾട്ടേജ 190 നും 250 നും ഇടയിൽ നിലനിർത്തിക്കൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾക്ക് സംരക്ഷണവും നൽകും. ഇത് വൈദ്യുതി ലാഭിച്ചു തരുന്നതാണ്. ആദ്യമായി വേണ്ടത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഫ്രിഡ്ജ് വാങ്ങുക എന്നതാണ്. വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും. ഡബിൾ ഡോർ ഫ്രിഡ്ജും കൂടുതൽ വൈദ്യുതി ചെലവാക്കുന്നവയാണ്.
ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഗതാഗത രംഗം. പെട്രോളിയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രംഗത്ത് പ്രസക്തി ഏറെയുണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങളുടെ ഊർജ്ജക്ഷമതയിൽ നാം പൊതുവെ ബോധവാന്മാരാണ്. മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കുന്നത്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഊർജ്ജക്ഷമത ശ്രദ്ധിക്കുന്നവർ കുറവാണ്. വാഹനരംഗത്ത് ഇന്ധന സംരക്ഷണം പ്രധാനമായും നാല് തരത്തിലാണ്. വാഹനങ്ങളുടെ

നിർമ്മാണ രംഗം, നല്ല റോഡുകളും ടൗൺ പ്ലാനിങ്ങും, അനുയോജ്യമായ ട്രാഫിക് നിയമങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയാണവ. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ വാഹന നിർമ്മാതാക്കൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുണമേന്മയുള്ള എഞ്ചിൻ, അനുബന്ധ സംവിധാനങ്ങൾ, കാറ്റ് പ്രതിരോധിക്കാത്ത വാഹന ഡിസൈൻ എന്നിവയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇന്ധനക്ഷമത അറിയപ്പെടുന്നത് മൈലേജ് എന്ന പേരിലാണ്. മൈലേജ് കൂടിയ വാഹനങ്ങൾ കൂടുതൽ ക്ഷമതയുള്ളതാണെന്ന് നമുക്കറിയാം. ഒരു ലിറ്റർ ഇന്ധനം കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ദൂരത്തെയാണ് മൈലേജ് എന്നറിയപ്പെടുന്നത്. ഒരേ വാഹനത്തിൽ തന്നെ മോശം ഡ്രൈവിംഗ് ഉണ്ട്, മൈലേജ് വ്യത്യാസപ്പെടാം. ഇന്ധനത്തിന്റെ ഗുണനിലവാരം, ചക്രത്തിന്റെ ഗുണങ്ങൾ, ചക്രത്തിന്റെ സന്തുലനം എന്നിവ പരമപ്രധാനമാണ്. വാഹനത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് റോഡിന്റെ കർഷണവും വായുവിന്റെ തടസ്സവും. തടസ്സം കുറഞ്ഞ കൂർത്ത ആകൃതി ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ലഗേജുകൾ, ക്യാബിന്റെ മുകളിൽ ഭംഗി കൂട്ടാൻ വയ്ക്കുന്ന എടുപ്പുകൾ, മുകളിൽ പേരെഴുതി വയ്ക്കുന്ന ബോർഡുകൾ എന്നിവയൊക്കെ കാറ്റിന്റെ എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ഫലം ഇന്ധനച്ചെലവ് കൂടുന്നു എന്നത് തന്നെയാണ്. ശരിയായ ഡ്രൈവിംഗ് ഇന്ധനം ലാഭിച്ചു തരും. ഒരേ വാഹനവും ഒരേ റോഡും ആയാൽ പോലും പല ഡ്രൈവർമാർ ഉപയോഗിക്കുമ്പോൾ 20% വരെ ഇന്ധനച്ചെലവിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡ്രൈവർമാർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഇടയ്ക്കിടെ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും പരിശീലനങ്ങൾ നടത്താറുണ്ട്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഇതിനാവശ്യമായ സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇന്ധന ലാഭത്തിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എഞ്ചിൻ ഓഫാക്കുക എന്നതാണ്. മിക്കവർക്കും ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. ആവശ്യമില്ലാത്തപ്പോൾ എഞ്ചിൻ ഓഫാക്കുന്നത് ശീലമാകണം. വിദഗ്ധരായ ഡ്രൈവർ ഗിയർ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. തെറ്റായ ഗിയറിൽ വാഹനമോടിച്ചാൽ 20% വരെ ഇന്ധനം നഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ധനം കൂടുതൽ ചെലവാകുന്നത് കുറഞ്ഞ ഗിയറിലാണ്. അതുകൊണ്ട് വേഗത ശരാശരി 40 മുതൽ 50 വരെ കിലോമീറ്റർ പെർ അവർ പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധനാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചാൽ മാത്രമേ റൂട്ട് പരിചിതമല്ലാത്ത ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത്തരം ബോർഡുകൾ നമ്മുടെ റോഡുകളിൽ തുലവും കുറവാണ്. മാത്രമല്ല പണികൾ മൂലമുള്ള തടസ്സങ്ങളും മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ലീക്കാണ് ഇന്ധന നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന വഴി. ഇന്ധന ടാങ്കിന്റെ മൂടി വരെ ഇന്ധനം ഒഴിവാക്കുന്നത് ലീക്കിന് കാരണമായേക്കാം. ഇന്ധന പമ്പ് ശരിയായ മർദ്ദം നൽകുന്നുണ്ടോ എന്ന് 3 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്രോൾ പമ്പുകളിൽ വേഗത്തിൽ ഇന്ധനം നിറച്ച് അടുത്ത ആൾക്കായി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമാണ്. ടാങ്കിൽ കുത്തി നിറയ്ക്കാൻ പല പ്രാവശ്യം ഇന്ധനം ഇട്ടിട്ട് വീഴ്ത്തുക, പണം കൊടുക്കാനുള്ള താമസം എന്നിവയൊക്കെ പുറകിലുള്ള വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം വരുത്തുന്നതാണ്. ടയറിൽ എപ്പോഴും ശരിയായ മർദ്ദത്തിലുള്ള വായു നിലനിർത്തിയാൽ ഇന്ധന ലാഭം ഉണ്ടാകും. തിരക്കുള്ള സമയത്ത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതിലും ഇന്ധന നഷ്ടം എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. തിരക്കായാൽ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാനാവുകയുള്ളൂ. ഇത് ഇന്ധന നഷ്ടം കൂട്ടും. പല രാജ്യങ്ങളും പൊതുവാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഇന്ധന ലാഭം ഉണ്ടാക്കും. ബസിനെയും കാറിനെയും താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ബസിന് സാധിക്കും എന്ന് നമുക്കറിയാം. ഉത്സവ കേന്ദ്രങ്ങളിൽ സ്വകാര്യ കാറുകളെ വളരെ ദൂരെയുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രത്തിൽ നിലനിർത്തി അവിടെ നിന്ന് ബസ്സുകളിൽ ആളെ കൊണ്ടുപോയാൽ ഇന്ധന ലാഭവും സമയലാഭവും ഉണ്ടാകും. ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം ഇന്ധനക്ഷമതയെ സംബന്ധിച്ച പഠനങ്ങളും നാം നടത്താറില്ല. പല വികസിത രാജ്യങ്ങളും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഒരാൾ മാത്രമായി കാറിൽ സഞ്ചരിച്ചാൽ പല റോഡിലും പ്രവേശനം ഉണ്ടാകാറില്ല. ഇന്ധനക്ഷമതയെ ഉദ്ദേശിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. മനുഷ്യൻ വളരും തോറും ഊർജ്ജ ആവശ്യങ്ങളും പെരുകുന്നു. ഊർജ്ജത്തിന്റെ വിപുലമായ ഉപയോഗം മനുഷ്യന്റെ ജോലികളെ ലഘൂകരിച്ചിട്ടുണ്ട്. അതിന്റെ ലഭ്യതയിലുണ്ടാകുന്ന ഏത് തടസ്സവും ലോകരാജ്യങ്ങളെ വലിയൊരളവിൽ ബാധിക്കും. ഊർജ്ജ ഉൽപ്പാദന രാജ്യങ്ങളെ ഇന്ധനക്ഷമതയിൽ ഇത് ബാധിക്കുകയില്ല എങ്കിലും ഈ ഊർജ്ജം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളുടെ കുറവ് പോലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു പെട്രോളിയം ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത് മുൻകൂട്ടിക്കണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇത്തരത്തിലുള്ളതാണ്. ഓരോ പൌരനും നിർവഹിക്കേണ്ടത് വൈദ്യുതിയും പെട്രോളിയവും കഴിയുന്നത്ര സംരക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലും വൈദ്യുതി ഹീറ്ററുകളും ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നു.

0: ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം ഹീറ്ററുകൾ സന്ധ്യാസമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്ന തീരുമാനമെടുത്താണ് നാം സമൂഹത്തോടും നമ്മോട് തന്നെയും നീതി പുലർത്തേണ്ടത്. ഗാർഹിക സൗരവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുകയും വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകുകയും ചെയ്താൽ അമൂല്യമായ ഗ്രീൻ എനർജി ക്ലബിലേക്ക് നമ്മളും അംഗത്വമെടുക്കും. പകൽ സമയം കുക്കിംഗിന് ഉപയോഗിക്കാം. KCB അതനുസരിച്ച് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനായി പുതിയ TOD മീറ്റർ സ്ഥാപിക്കേണ്ടതും ഉണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് ഊർജ്ജ രംഗത്ത് ഗവേഷണം നടത്താനും അനുയോജ്യ തീരുമാനം ഉണ്ടാക്കുന്നതിനും നല്ല സന്ദർഭമാണ് ഉണ്ടാക്കിത്തരുന്നത്. പെട്രോളിയം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുപോകും. സൗരോർജ്ജവും പവനോർജ്ജവും പോലുള്ള ഹരിത ഊർജ്ജ സംവിധാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനം.
1: ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495653219 9495653219. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 9:30.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഐലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
2: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞാൻ വരാം, ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ. സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു,

മാർക്കണ്ഡേയ, ശ്രീ പരമശിവൻ എന്നല്ല, ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. കാലൻ കയറി ചുഴറ്റി മാർക്കണ്ഡേയൻ നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉരുവിട്ടു. കാലൻ പിന്നെയും കയർ ചുഴറ്റി എറിഞ്ഞു. ഇപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടിപ്പൊട്ടി ചുരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി. മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനെ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയനും ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സ് വരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ് എന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്. ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാകുലനായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിതേ, ഭഗവാനെ, ഹരിതേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ ബന്ധു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്. എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകനെ കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നുകളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എന്നും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ,

നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ 1 തല ഞാൻ മുറിച്ചു മാറ്റുന്നു. അന്നു മുതൽ ബ്രഹ്മാവിന് 3 തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ലോകത്ത് ഒരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല. നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ കൊടുശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണുവാണ്. അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ 3 പേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു. ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം. അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാന നിരവനായിരിക്കുന്നു. പ്രബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്നു വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങുന്നു. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി, സതീദേവി. അങ്ങയുടെ ഭക്തയാണ്. എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ, സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും വധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്. മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിത് കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്. മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി

അതിന്റെ അവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധമാതരത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ ഓടിവന്ന് പറഞ്ഞു, ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ, ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. യാഗമോ? എന്റെ പിതാവോ? സതിക്ക് വിശ്വാസം വരുന്നില്ല. അല്ല, ദേവി അറിഞ്ഞില്ലേ? വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. എന്തു പറ്റി പ്രിയെ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ? എന്ത്, എന്താണെന്ന് പറയൂ. എന്റെ പിതാവ് ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ. നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ. സതി, പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പോകാമല്ലോ. ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം? ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു, സദസ്സിന് വണങ്ങി. പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗതീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്! ക്രോധവാനായ ദക്ഷൻ ചാടി എഴുന്നേറ്റു. പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ, എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ, വിരൂപൻ, ചണ്ടാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിനു മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി, യാഗശാലയിലെ കത്തിയെറിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരു

0: ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട് കൈവിടൂ, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്.
1: മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ത്രിശൂലത്തിൽ കുരുക്കിട്ട് ഉടുക്കിൽ നിന്നും ദ്രുതതാളം ഉയർന്നു. ഉറച്ചതും കരുത്തുറ്റതുമായ ചുവടുകളാൽ പരമശിവൻ

അടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി. അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടലിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിൽ ഒതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മുനിമാരും അടക്കം ധാരാളം പേർ വീരഭദ്രനെയും കൂട്ടരുടെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പറ്റുള്ളൂ, പറ്റുള്ളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ധാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിനും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കരുത്തിലും കൈകളിലും നാഗ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരിയണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു. അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമത്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം. സതിയെപ്പോലെ ശിവഭക്ത. എല്ലാം എല്ലാം സതി തന്നെ.

ഹിമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരന്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്. ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിന്റെ ആദ്യ തളിരുകൾ മുട്ടിട്ടു. അത് വളർന്നു. പാർവതി മഹാദേവനെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമശിവനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകി മറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമല്യം ചാർത്തി.

ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കിടാവിളക്കായ അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും, എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പരമശിവനെ രക്ഷിക്കാൻ വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല. കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളകൂട വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമെഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന് വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവൻ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ, മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരനെന്ന അസുരനെ വകവരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

0: മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാവരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസം. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹാദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയില്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗ്രഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരു ആനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയും കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുക. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു.
1: ഓം ഓം ഓം.
0: ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.
2: ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കൊഞ്ചിറജയൻ, അടൂർ ആനന്ദൻ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സമയം 10:00. ആകാശവാണി കഥകളി പദങ്ങൾ കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ. ഇരയിമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ഒരിക്കൽ ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയും ഒരുമിച്ച് കാളിന്തിയിൽ കുളിക്കാനായി ചെല്ലുന്നു. പുണ്യനദിയായ കാളിന്തിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുകയും അതിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് താമരയിലയിൽ ഒരു ശംഖ് കാണുകയും ആ ശംഖ് കയ്യിലെടുത്ത സമയം അതൊരു പെൺകുഞ്ഞായി മാറുകയും ചെയ്യുന്നു. ദക്ഷനും വേദവല്ലിക്കും ആ പെൺകുഞ്ഞിനെ കണ്ട് വാത്സല്യമുണ്ടാകുകയും അവളെ അവർ മകളായി സ്വീകരിക്കുകയും തന്റെ പുത്രിമാരിൽ ഒരുവളായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് സന്ദർഭം.

വളരെ പുത്രിമാരുണ്ടെന്നാകിലും മമ വാത്സല്യം ഇത്ര തോന്നിയിലാരിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞിനെ വേദവല്ലി ലാളിക്കുന്നിടത്ത് ഇരയമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം സീനു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്ന.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്നാദ്യം ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം വധു ഡോക്ടറാണ്.

0: ആകാശവാണി നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാനതകളില്ലാത്ത ബൃഹത്തായ അടിസ്ഥാന സൌകര്യ വിപ്ലവത്തിനാണ്. പരമ്പരാഗതമായ ചുവപ്പ് നാടുകളെയും ഭരണപരമായ കാലതാമസങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗങ്ങളിലും ഡിജിറ്റൽ പ്രതിരോധ പൈതൃക മേഖലകളിലും രാജ്യം കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയായി കഴിഞ്ഞു. വികസന പ്രക്രിയകളെ വെവ്വേറെ കാണുന്നതിനു പകരം വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവന്ന PM ഗതിശക്തി പോലുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ രാജ്യത്തിന്റെ വികസന വേഗത ഇരട്ടിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികസനത്തിന്റെ മാറ്റൊലി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പിൻബലത്തോടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പുതിയൊരു വികസന സംസ്കാരത്തിനാണ് PM ഗതിശക്തിയിലൂടെ രാജ്യം അടിത്തറയിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 2021 October 13 പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. GIS സാങ്കേതിക വിദ്യയുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ, റോഡ്, വ്യോമയാനം ഉൾപ്പെടെയുള്ള 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ ഊർജ്ജം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തോടെ വരും തലമുറകൾക്കായി തടസ്സമില്ലാത്തതും ലോകോത്തര നിലവാരത്തിലുള്ളതുമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആത്മനിർഭർ ഭാരത് സങ്കൽപ്പ് സാധം അഗലേ 25 വർഷം ഭാരത് ബുനിയാദ് രച്ച രേ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഭാരത് ഇസി ആത്മബല കോ ആത്മവിശ്വാസ കോ ആത്മനിർഭർത്ത സങ്കൽപ്പ തക് ലേ ജാനേ വാലാ ഹൈ യേ നാഷണൽ മാസ്റ്റർ പ്ലാൻ 21വീ സദീ കേ ഭാരത് കോ ഗതിശക്തി ദേഗാ നെക്സ്റ്റ് ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഓർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി കോ ഇസ് നാഷണൽ പ്ലാൻ സേ ഗതിശക്തി മിലേഗി ഇൻഫ്രാസ്ട്രക്ചർ സേ ജുഡി സർക്കാരി നീതിയോ മേ പ്ലാനിംഗ് സേ ലേക്കർ എക്സിക്യൂഷൻ തക് കോ യേ നാഷണൽ പ്ലാൻ ഗതിശക്തി ദേഗാ സർക്കാർ കെ പ്രോജക്ട്സ് തയ സമയ സീമാ കെ ഭീതർ പൂരേ ഹോ ഇസ്കേ ലിയേ യേ ഗതിശക്തി

0: നാഷണൽ പ്ലാൻ സഹി ജാൻകാരി ഓർ സട്ടീക് മാർഗദർശൻ കരേഗ ഗതിശക്തിക്ക് ഇസ് മഹാഅഭിയാൻ കേന്ദ്രമേ ഹ ഭാരത് കെ ലോക ഭാരത് കി ഇൻഡസ്ട്രി ഭാരത് കാ വ്യാപാർ ജഗത് ഭാരത് കെ മാനുഫാക്ചറർ ഭാരത് കെ കിസാൻ ഭാരത് കാ ഗാവ് യേ ഭാരത് കി വർത്തമാൻ ഓർ ആനേ വാലി പീഡിയോ കോ 21വീ സദിക്ക് ഭാരത് കെ നിർമ്മാണ കെ ലിയെ നൈ ഊർജ ദേഗ.
1: ഇന്ത്യയുടെ മാറിയ മുഖച്ഛായ ഏറ്റവും പ്രകടമായി കാണാൻ സാധിക്കുന്നത് രാജ്യത്തുടനീളം നിർമ്മിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയ പാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായതും ഹൈവേ വികസനത്തിലാണ്. ഭാരത്മാല പരിയോജന എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന വ്യാവസായിക ഇടനാഴികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ റോഡ് ശൃംഖലയാണ് യാഥാർത്ഥ്യമായത്. മുൻകാലങ്ങളിൽ പ്രതിദിനം നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകളുടെ ശരാശരി നീളത്തേക്കാൾ 3 ഇരട്ടിയോളം വേഗതയിലാണ് ഇന്ന് രാജ്യത്തെ ദേശീയപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ തുടങ്ങിയ അത്യാധുനിക ഹരിത ഇടനാഴികൾ വലിയ മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കുകയും ചരക്ക് നീക്കം അതിവേഗത്തിലാക്കുകയും ചെയ്തു. ഇതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് അതിർത്തി മേഖലകളിലെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളെ പ്രധാന ഭൂപ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും കഴിഞ്ഞു. നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വൻകിട പാതകൾക്കൊപ്പം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഉൾഗ്രാമങ്ങളെപ്പോലും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിക്ക് സാധിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ സുഗമമായ വഴിതുറക്കൽ ഗ്രാമീണ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ പുതിയ അവസരങ്ങൾ നൽകുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ അഭൂതപൂർവമായ രീതിയിൽ മാറ്റിമറിക്കാനാവുകയും ചെയ്തു. ദേശീയപാതാ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴായി വ്യക്തമാക്കിയ ദീർഘവീക്ഷണം ഈ മുന്നേറ്റത്തിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ അമേരിക്കൻ നിലവാരത്തിലേക്കുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത്മാല പരിയോജനയിലൂടെയും പുതിയ ഹരിത എക്സ്പ്രസ് വേകളിലൂടെയും ദൂരമല്ല, മറിച്ച് യാത്രാസമയമാണ് കുറയ്ക്കുന്നതെന്നും ഇത് ചരക്ക് നീക്കം അതിവേഗത്തിലാക്കി വിപണികളെ ഉണർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വെറും റോഡുകൾ നിർമ്മിക്കുന്നതിനപ്പുറം അവ രാജ്യത്തിന്റെ സാമ്പത്തിക ധമനികളായി മാറണമെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി.
2: And capital investment in industry, it is only possible when you have a good infrastructure, the water, power, transport and communication. Without that we cannot get capital investment and industry. Without that we cannot develop the employment potential, and without employment potential we cannot achieve growth, and without growth and employment potential we cannot eradicate the poverty. So basically the infrastructure is very important, and we are not only constructing good roads, but at the same time simultaneously we are working on alternative fuel and biofuel. Our national highway network will be equivalent to USA highway network. Now within a year, up to end of December, it will be barrier free toll. The country needs lot of new technology, new innovations and new vision for new India, which is we have a vision of Prime Minister to make India the third largest economy in the world. And for that reason we have to develop good infrastructure of international standard, and I am responsible for making road construction. 100% I will assure you within due course of time will be at par with the world standard.
1: റോഡ് ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണ പ്രക്രിയയ്ക്കും പരിവർത്തനത്തിനുമാണ് കഴിഞ്ഞ 12 സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ ആധുനിക മുഖമായി മാറിയിരിക്കുന്നു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക യാത്രാ സൌകര്യങ്ങളും ഒത്തിണങ്ങിയ വന്ദേ ഭാരത് തീവണ്ടികൾ രാജ്യത്തെ യാത്രാ സംസ്കാരത്തിൽ തന്നെ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. അതിനൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 100 റെയിൽവേ സ്റ്റേഷനുകളെയാണ് വിമാനത്താവളങ്ങൾക്ക് സമാനമായ ലോകോത്തര സൌകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിവേഗം നവീകരിച്ചു വരുന്നത്. അമൃത് ഭാരത് പദ്ധതി മുഖേന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുത്തിയ അടിസ്ഥാന സൌകര്യ വികസനത്തെക്കുറിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായിയുടെ വാക്കുകളിലേക്ക്.
3: അമൃത് ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് അതുപോലെ തന്നെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, വടകര പിന്നെ കണ്ണൂരിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരണവും അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ഓരോ സ്റ്റേഷനും കോടികളുടെ വികസനമാണ് നടന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം വെയിറ്റിംഗ് ഹാളുകളൊക്കെ ഒരുക്കാൻ വേണ്ടി ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർക്കിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനകത്ത് വരാനും തിരിച്ചു പോകുവാനും വേണ്ടി റോഡ് സൗകര്യങ്ങൾ റെയിൽവേയുടെ സ്ഥലം തന്നെ അനുവദിച്ച് അതിനുവേണ്ടി പയ്യന്നൂരടക്കം സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പല സ്റ്റേഷനുകളും വളരെ നന്നായി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചത് യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്.
1: മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണ പ്രക്രിയ ഇന്ന് 100% പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ നേട്ടമാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് പോലുള്ള സാങ്കേതിക വിദ്യകൾ ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നു. കൂടാതെ റെക്കോർഡ് വേഗതയിലുള്ള പാത ഇരട്ടിപ്പിക്കൽ, 3-ാം വരി നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ചരക്കുനീക്കത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളും യാത്രാ തീവണ്ടികളുടെയും ചരക്കുവണ്ടികളുടെയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയെ കേവലം ഒരു യാത്രാമാർഗം എന്നതിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന ഒരു ആധുനിക പൊതു സംവിധാനമാക്കി മാറ്റാൻ ഈ 12 വർഷത്തെ ആസൂത്രിത വികസനത്തിന് സാധിച്ചു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 7,000 കിലോമീറ്റർ നീളത്തിൽ യാത്രക്കാർക്കായി മാത്രമുള്ള പ്രത്യേക അതിവേഗ പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും ഈ ട്രാക്കുകൾ രൂപകൽപ്പന ചെയ്യുക. ആഗോള നിലവാരത്തിലുള്ള വന്ദേ ഭാരത് 4.0 ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച പതിപ്പുകളും പരിസ്ഥിതി സൌഹൃദമായ ഹൈഡ്രജൻ ട്രെയിനുകളും വികസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സാധാരണക്കാരന്റെ അവകാശമാക്കി മാറ്റിയ മുന്നേറ്റത്തിനും കഴിഞ്ഞ 12 വർഷകാലം രാജ്യം സാക്ഷിയായി. ഉഡാൻ എന്ന വൻകിട പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിന്റെ മുഖഛായ തന്നെ പൂർണ്ണമായും മാറി. 2014 രാജ്യത്ത് സജീവമായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം കേവലം 74 ആയിരുന്നെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലൂടെ അത് 150-ൽ അധികമായി, അതായത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃക പിന്തുടർന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളും ഹരിത വിമാനത്താവളങ്ങളായി മാറി എന്നതും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ തെളിവാണ്. മുൻപ് വ്യോമയാന സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ചെറുകിട നഗരങ്ങളെയും തന്ത്രപ്രധാനമായ വടക്കു കിഴക്കൻ മലയോര മേഖലകളെയും രാജ്യത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളുമായി ഈ പദ്ധതി നേരിട്ട് ബന്ധിപ്പിച്ചു. യാത്രാവിമാനങ്ങൾക്കൊപ്പം തന്നെ ഹെലിപോർട്ടുകളും വാട്ടർ എയറോഡ്രോമുകളും യാഥാർത്ഥ്യമാക്കിയതോടെ ഉൾനാടൻ ടൂറിസത്തിനും പ്രാദേശിക വ്യവസായങ്ങൾക്കും അഭൂതപൂർവമായ ഉണർവാണ് ലഭിച്ചത്. ഡിജി യാത്ര പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കിയതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം പേപ്പർ രഹിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മെട്രോ നഗരങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകൾ ആഗോള നിലവാരത്തിലേക്ക് വികസിപ്പിച്ചപ്പോൾ ചെറുകിട നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെയും ഒരേപോലെ ഉയർത്തുന്ന ഒരു സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യോമയാന മേഖലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് സമാന്തരമായി രാജ്യത്തിന്റെ സുദീർഘമായ തീരദേശത്തിന്റെ തന്ത്രപരമായ വികസനവും വിദേശ വ്യാപാര ശേഷിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, തുറമുഖങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ ജനതയുടെ വികസനം എന്നിവ മുൻനിർത്തി 8,000-ലധികം കിലോമീറ്റർ നീളുന്ന തീരദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായത്. പരമ്പരാഗത ചരക്ക് കൈകാര്യം ചെയ്യൽ രീതികളെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ പോലുള്ള

0: ഏകീകൃത സംവിധാനങ്ങൾ നിലവിൽ വന്നതും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ്. വലിയ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആഴക്കടൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു പോർട്ടും കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം ദേശീയ ജലപാതകളുടെ വികസനത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതത്തെ ചരക്ക് നീക്കത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി മാറ്റിയെടുത്തു. തുറമുഖങ്ങളെ ദേശീയപാതകളുമായും റെയിൽവേ ലൈനുകളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴികളിലേക്ക് രാജ്യത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയും വിദേശ വ്യാപാരത്തിലെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ സാമ്പത്തിക പൊതുസംവിധാനമായി രാജ്യത്തെ തുറമുഖങ്ങളെ മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ആകാശവാണിയോട്.
1: ഇന്ത്യയുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാതെ ഒരു രാജ്യം വളരത്തില്ല. അപ്പൊ അത് നോക്കുമ്പം ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ റോഡാണ്. ഏത് രാജ്യത്ത് പോയാലും റോഡ് ആദ്യം കണ്ടാൽ നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഗ്രോത്ത് എന്താണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ഭയങ്കര, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെയിൽവേയുടെ സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ ഗ്രോത്ത്, ഇനി ബുള്ളറ്റ് ട്രെയിൻസ്, ബാക്കി നോർത്ത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് എയർപോർട്ട്. ആദ്യം നമുക്ക് 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നെങ്കിലും അന്ന് 5 എയർപോർട്ട് ഇന്ത്യയിലുള്ളൂ. പക്ഷെ ഇന്ന് എയർപോർട്ടിന്റെ എണ്ണം എത്ര കൂടി എല്ലാ സംസ്ഥാനത്തും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 4 വിമാനത്താവള കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ ഇക്കണോമി, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നു, അടുത്ത ഘട്ടത്തിന്റെ പണി തുടങ്ങി, 10-30,000 കോടി രൂപയുടെ പണി നടക്കുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ ക്രൂയിസ് ടെർമിനൽ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഇന്ത്യ വളർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വെൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടഡ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അത് വരുമെന്നുള്ള ഞങ്ങൾ എല്ലാവർക്കും ശുഭവിശ്വാസമുള്ളവരാണ് ഞങ്ങളൊക്കെ.
0: ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇന്ന് വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ആഗോള മാതൃകയാണ്. കേവലം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെ ഭാരത് നെറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലൂടെ 2 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എത്തിക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ സുപ്രധാന മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ഗ്രാമീണ ജനതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഇന്ന് രാജ്യത്തെ സാധാരണ തെരുവ് കച്ചവടക്കാരൻ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾ വരെ ഒരേപോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ 12 വർഷത്തെ മുന്നേറ്റത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ പ്രൊഫസർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ അടിസ്ഥാന വികസനം വലിയ തോതിൽ നടന്ന ഒരു കാലഘട്ടമാണ് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. 1991 ശേഷം ആഗോളീകരണം വന്ന പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് റോഡുകളുടെ വികസനം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ 3 മേഖലകളിലും ഗുണപരവും ഗണപരവുമായ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അത്. ആഗോളീകരണമായാലും അതല്ലാതെ സാമ്പത്തിക വികസനം നേടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വന്നു. അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്കിന്ന് റെക്കോർഡ് നമ്പർ ഓഫ് എയർപോർട്ടുകളുണ്ട്, അതുപോലെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്, റോഡുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു വസ്തുതയുണ്ട്. അതിൻ്റെ ഫലമായി തൊഴിലവസരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ചരക്ക് ഗതാഗതം വളരെ നന്നായി പോകുന്നുണ്ട്, കണക്റ്റിവിറ്റി നന്നായി. ഈ കണക്റ്റിവിറ്റിയുടെയൊക്കെ അടിസ്ഥാനപരമായി സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു, അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും കണക്റ്റിവിറ്റിയുടെ ഭാഗമാണ്. അക്കാര്യത്തിൽ നമ്മൾ വലിയ നേട്ടമുണ്ടായി. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു രാജ്യത്തിനകത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, വിഭജനമാണ് ഉണ്ടായിരുന്നത്, ഡിജിറ്റലായിട്ട് വലിയൊരു അന്തരമാണ് ഉണ്ടായത്. അതും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, ഇനിയും വളരാനുണ്ട്. കാരണം 147 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യുക, ആ നിലയിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ കൂടി കൂടുതൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതും തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം റോഡുകൾ പോലെ പ്രധാനമാണ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ.
0: വിദേശ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചെലവിൽ നടപ്പിലാക്കാൻ മടിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. ഡിജിറ്റൽ ലോക്കർ, കോവിൻ പോർട്ടൽ, ONDC തുടങ്ങിയ സംവിധാനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കുന്നതിലും ഇക്കാലയളവിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 5G സാങ്കേതിക വിദ്യ വ്യാപിപ്പിച്ച രാജ്യമായി ഇന്ത്യ മാറിയതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെ 6G വികസനത്തിലേക്ക് രാജ്യം അതിവേഗം ചുവടുവെക്കുന്നതും ഡിജിറ്റൽ രംഗത്ത് നമ്മൾ കൈവരിച്ച ഭൌതിക സാഹചര്യങ്ങളുടെ ദൃഢതയും സാങ്കേതിക മേധാവിത്വവും വ്യക്തമാക്കുന്ന അടയാളമാണ്. ഒരു ജനതയെ മുഴുവൻ സാങ്കേതികമായി ശാക്തീകരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ ഡിജിറ്റൽ അടിത്തറ ശക്തമാക്കാൻ ഈ 12 വർഷത്തെ വികസന പ്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നേരിടുന്ന രാജ്യത്ത് നഗരങ്ങളിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനുമായി വിവിധ നഗരവികസന പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ മെട്രോ റെയിൽ ശൃംഖലകളുടെ അഭൂതപൂർവമായ വ്യാപ്തിയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മെട്രോ സംവിധാനം ഇന്ന് ചെറുതും വലുതുമായ നിരവധി നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്രയയോഗ്യവുമായ പൊതുഗതാഗത സംവിധാനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ രാജ്യത്തുടനീളം 800-ലധികം കിലോമീറ്റർ നീളത്തിൽ മെട്രോ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ മെട്രോ ലൈറ്റുകൾ, മെട്രോ നിയോ തുടങ്ങിയ കുറഞ്ഞ ചെലവിലുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ അതിവേഗം വികസിക്കുന്നുണ്ട്. നഗരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്മാർട്ട് സിറ്റി മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം നഗരങ്ങളുടെ മുഖഛായയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അത്യാധുനിക കൺട്രോൾ റൂമുകൾ, റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ്, CCTV നിരീക്ഷണ ശൃംഖലകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നഗരസുരക്ഷയും ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കി. ഇതിനൊപ്പം അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളിലെ കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കാനും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ വഴി ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് നഗരങ്ങളിലെ കഠിനമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനും സാധിച്ചു. രാജ്യത്തെ നട്ടലായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുമായുള്ള അനവധി ഭൌതിക സാഹചര്യങ്ങളാണ് ഒരു പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയത്. വിളവെടുപ്പിനുശേഷം പച്ചക്കറികളും പഴങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വഴി രാജ്യത്തുടനീളം അത്യാധുനിക മെഗാ ഫുഡ് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കൃത്യമായ വിലയ്ക്ക് വിപണിയിലെത്തിക്കാൻ സഹായിച്ചു. വലിയ ജലസേചന പദ്ധതികളും ഡാമുകളുടെ ആധുനികവൽക്കരണവും വഴി കൃഷിഭൂമികളിലേക്ക് തടസ്സമില്ലാതെ വെള്ളമെത്തിക്കാനും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ അടിസ്ഥാന സൌകര്യ മേഖലയിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബൃഹത്തായ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്തുണ്ടായത്. ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയെയും ദുർഘടമായ പ്രകൃതിയെയും പൂർണ്ണമായി അതിജീവിച്ച് തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും വ്യോമ

0: കവളങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി റെക്കോർഡ് വേഗതയിൽ നിർമ്മിക്കപ്പെട്ടു. ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഏത് കഠിനമായ ശീതകാലത്തും കനത്ത മഞ്ഞുവീഴ്ചയിലും സൈന്യത്തിനും യുദ്ധസാമഗ്രികൾക്കും തടസ്സമില്ലാതെ അതിവേഗം അതിർത്തികളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നിരവധി ലോകോത്തര തുരങ്കങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി. ഇതിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലാഹോർ സ്പിതി താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ ടണൽ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് സർവകാല കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സേല ടണൽ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും നീളമേറിയതുമായ തന്ത്രപ്രധാന തുരങ്കപാതകളായി ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്നു. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സേനകളുടെ യുദ്ധസന്നദ്ധതയും ലോജിസ്റ്റിക്സ് ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കഠിനമായ ശൈത്യകാലത്ത് മാസങ്ങളോളം ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പ്രധാന നഗരങ്ങളിലേക്കും ആധുനിക ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യങ്ങളിലേക്കും സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു രക്ഷാമാർഗമായി കൂടിയാണ് ഈ പദ്ധതികൾ മാറിയത്. വരും തലമുറകളുടെ സുരക്ഷിതമായ ഭാവിയെ മുൻനിർത്തിയുള്ള പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സുസ്ഥിരമായ ഊർജ്ജ ഭദ്രതയ്ക്കുമാണ് കഴിഞ്ഞ 12 വർഷക്കാലം സർക്കാർ മുൻഗണന നൽകിയത്. ഫ്രാൻസുമായി ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നുകഴിഞ്ഞു. ഗുജറാത്തിലെ ഖാവ്ഡയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കും രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കും ഇതിന് തെളിവുകളാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും ഒരുക്കപ്പെട്ടത്. ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചതും ഈ കാലയളവിലെ തന്ത്രപ്രധാന നാഴികക്കല്ലാണ്. ഇതിനൊപ്പം സൌഭാഗ്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ദുർഘട ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഊർജ്ജ വിതരണ രംഗത്ത് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി പുതിയ എയിംസ് ആശുപത്രികളും IIT, IIM പോലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും രാജ്യത്തുടനീളം സ്ഥാപിതമായി. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത് കോടിക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പൈപ്പ് കണക്ഷൻ വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയാണ്. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും ഈ പദ്ധതി വരുത്തിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്തെ ദരിദ്ര മേൽത്തട്ടിലുള്ള കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ സ്വന്തം വീടുകൾ നിർമ്മിച്ചു നൽകിയതും ഭാരതത്തിന്റെ സാമൂഹിക പശ്ചാത്തല വികസനം താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് വരെ നേരിട്ടെത്തിയതിന്റെ ദൃഢമായ തെളിവാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും തീർത്ഥാടന ടൂറിസത്തെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രസാദ്, സ്വദേശി ദർശൻ തുടങ്ങിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ സാധിച്ചു. കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിൻ മഹാകാൽ ലോകം, കേദാർനാഥ്, ബദ്രിനാഥ് പുനരുദ്ധാരണ പദ്ധതികൾ എന്നിവയിലൂടെ രാജ്യത്തെ പുരാതന ആത്മീയ കേന്ദ്രങ്ങളെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലുള്ള പുതിയ ടൂറിസം വിസ്മയങ്ങൾ വിദേശ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുക മാത്രമല്ല, പ്രാദേശികമായി നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് ഇന്ത്യ രൂപം നൽകിയതും ഈ കാലയളവിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. പരിസ്ഥിതി വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെടുന്ന ഈ ആധുനിക സൌകര്യങ്ങൾ ഭാരതത്തിന്റെ വികസന മാതൃക എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതാണെന്ന് തെളിയിക്കുന്നവയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ ഭാരതത്തിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മാത്രം നിർമ്മിതിയല്ല, മറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചും ഉൾഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും കുടിവെള്ളവും എത്തിച്ചും രാജ്യം കൈവരിച്ച സമഗ്രമായ മുന്നേറ്റമാണ്. ഭൌതിക സാഹചര്യങ്ങളുടെ ഈ ദൃഢമായ അടിത്തറയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ അടിസ്ഥാന സൌകര്യ വികസനം വരും ദശകങ്ങളിൽ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം സുഗമമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സീന ആന്റണി.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 11:29:32. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി ന്യൂസ് ഓൺ എയർ ആപ്പിൽ തുടർന്ന് കേൾക്കാം FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഏവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.
2: और 2014 में जहां देश में 24 रामसर साइट्स थी, अब उनकी संख्या बढ़कर 100 हो गई.
3: मंत्री जी, प्रधानमंत्री नरेंद्र मोदी द्वारा शुरू किया गया था एक पेड़ माँ के नाम अभियान, आज एक जन आंदोलन बन गया है, इसे भी हम सब जानते हैं. तो सरकारी आंकड़ों के मुताबिक इस अभियान के तहत 140 करोड़ से ज्यादा पौधे लगाए जा चुके हैं. बेशक ये संख्या बहुत महत्वपूर्ण है, लेकिन हम इसे सिर्फ संख्या के नजरिए से ना देखें तो जनभागीदारी, एफॉरेस्टेशन और पर्यावरण जागरूकता के संदर्भ में इसके प्रभाव को आप कैसे देखते हैं?
2: मैं हमेशा अपने अधिकारियों को कहता हूं कि देखिए, जो हरित क्षेत्र का विस्तार है ये कोई प्रोडक्ट नहीं है, ये पैशन का विषय है
3: जी.
2: और ये नेचर के साथ आपके कंपैशन का विषय है. अगर आपके साथ नेचर के साथ अगर आपका भाव होगा तो आप लगाओगे. पेड़ लगाना ये फोटो खिंचाने के लिए नहीं होना चाहिए, पेड़ लगाना यह प्रकृति को बचाने के लिए होना चाहिए. और एक पेड़ माँ के नाम अभियान जब प्रधानमंत्री जी ने शुरू भी किया था तो प्रधानमंत्री जी का एक संदेश था और जिसको हम लोगों तक पहुंचाते हैं कि हमारे पे दो लोगों का बहुत एहसान है. एक हमारी माँ का जिसने हमें जन्म दिया और दूसरा धरती माँ का जिसने हमारा भरण पोषण किया. और इसके प्रति कृतज्ञता अर्पित करने का यही तरीका है कि हम वहां पर एक पेड़ कम से कम माँ के नाम लगाएं. देखिए, आप बहुत बड़ी किसी भी बड़े ब्रांड की गाड़ी खरीद सकती हैं, लेकिन वो गाड़ी ऑक्सीजन नहीं दे सकती. आप 10 मंजिल का मकान बना सकते हैं, लेकिन वो चिड़िया के लिए एक दाना नहीं बना सकता, है ना, पक्षियों को छांव नहीं दे सकता. तो पेड़ तो नैसर्गिक रूप से प्रकृति का दिया हुआ उपहार होता है. और मैं कई बार ये भी कहता हूं कि केवल पेड़ लगाना मतलब हॉर्टिकल्चर का विषय हो जाता है. जब हम वन की बात करते हैं, हम इकोलॉजी की बात करते हैं, तो पेड़ लगाना मतलब वुडलैंड तैयार करना. लेकिन जितना वुडलैंड का महत्व होता है उतना ही वेटलैंड का महत्व होता है पक्षियों के लिए, और उतना ही ग्रासलैंड का महत्व होता है. और ग्रासलैंड का जो हमारा एक बड़ा स्पीशीज था चीता, वो तो भारत से एक्सटिंक्ट हो गया था. तो प्रधानमंत्री जी के नेतृत्व में हमने चीते के भी ट्रांसलोकेशन का कार्य किया है. तो एक पेड़ माँ का नाम अभियान प्रधानमंत्री जी का इस धरती की हरियाली से जुड़ने का अभियान है. और धरती की हरियाली वुडलैंड, ग्रासलैंड और वेटलैंड तीनों बायोडायवर्सिटी के समान रूप से संरक्षण में होगी और हम तीनों के लिए कार्य कर रहे हैं.
3: भारत आज दुनिया की सबसे तेजी से बढ़ती हुई अर्थव्यवस्था है और अक्सर ऐसा माना जाता है कि विकास और पर्यावरण संरक्षण एक दूसरे के विपरीत हैं, दोनों एक साथ नहीं चल सकते हैं. ऐसे में जब हरित विकास भारत की स्ट्रैटेजी का एक महत्वपूर्ण स्तंभ बन गया है, तब सरकार नरेंद्र मोदी के नेतृत्व में सरकार आर्थिक प्रगति, औद्योगिक विकास और इन्वायरमेंटल सस्टेनेबिलिटी के बीच संतुलन कैसे सुनिश्चित कर रही है?
2: देखो, विकास तभी समृद्ध होता है जब नेचर समृद्ध होता है. मान लो आप पानी से बिजली बनाते हो
3: जी,
2: पानी नहीं होगा तो बिजली कहां से बनाओगे? आप कोयले से बिजली बनाते हो, कोयला ही नहीं होगा तो बिजली कहां से बनाओगे
3: जी?
2: दुनिया की कौन सी ऐसी दवाई है जिसका लास्ट सोर्स नेचर ना होता हो? आप फैक्ट्री में ब्रेड बना सकते हो, लेकिन गेहूं तो पैदा नहीं कर सकते। कोई ऐसी फैक्ट्री थोड़ी होती है कि जिसमें गेहूं बनता है। गेहूं से आटा बनता है, लेकिन वो तो नेचर से आता है। तो हमारा फूड, हमारा एनर्जी रिसोर्स, हमारी औषधि, ये तो नेचर से आती है। तो नेचर सुरक्षित और संरक्षित होगी तो विकास भी होगा
3: जी।
2: आप एक बात बताइए
3: जी,
2: कि जैसे आप सड़क बना रहे हैं या आप मकान बना रहे हैं, तो मकान में जो भी चीज लगा रहे हैं आप, दरवाजा है तो लकड़ी तो नेचर से आती है, ये कहां से आती है
3: जी।
2: तो विकास भी तभी होगा जब हम संसाधनों का बुद्धिमता तरीके से उपयोग करेंगे। सर्कुलर इकोनॉमी क्या है
3: जी?
2: कि कितना लंबे समय तक आप धरती को से खोद खोद कर केवल खनिज का उपयोग करोगे। कभी तो ऐसा समय आएगा कि इस खनिज का पुनर्उपयोग करने का काम आप करोगे। तो मेरा मानना है, जिसको आजकल कहते हैं नेचर बेस्ड सॉल्यूशन
3: जी,
2: नेचर बेस्ड सॉल्यूशन, नेचर बेस्ड लाइफस्टाइल, और नेचर के साथ विकास करने का काम हम लोग करेंगे। और इसलिए इकोलॉजी और इकोनॉमी ये एक दूसरे के विरोधी नहीं है, ये एक दूसरे के पूरक है
3: जी। हम बात कर रहे थे शुरू में नेट जीरो एमिशंस की, तो जो भारत ने वर्ष 2070 तक कार्बन उत्सर्जन को शून्य तक लाने की, यानी कि नेट जीरो एमिशंस के लक्ष्य सहित कई महत्वाकांक्षी क्लाइमेट गोल्स को निर्धारित किया है खुद के लिए, सो इस दिशा में अब तक कौन सी महत्वपूर्ण उपलब्धियां हासिल हुई हैं और आगे के क्या हमारे लक्ष्य हैं?
2: देखो, जो रिन्यूएबल एनर्जी में हमारी क्षमता है ये नेट जीरो के है
3: जी।
2: जो ग्रीन सिटीज की बात है ये नेट जीरो की है। जो मेट्रो का विस्तार है ये नेट जीरो के लिए है। जो ईवी का विस्तार है वो नेट जीरो के लिए है। जो ग्रीन हाइड्रोजन नए एनर्जी रिसोर्स को ढूंढ रहा है वो नेट जीरो के लिए है। जो बायोफ्यूल अलायंस कर रहे हैं वो नेट जीरो के लिए है। जो सोलार की कैपेसिटी को बढ़ा रहे हैं वो नेट जीरो के लिए है। नेट जीरो का अर्थ है कि हम एक ऐसे अर्थव्यवस्था के मुकाम पे पहुंचे जो कार्बन एमिशन और कार्बन उत्सर्जन कम हो, हमारी जीवन शैली और हमारे विकास का आधार पर्यावरण अनुकूल जीवन शैली हो। और इसलिए जैसा आपने बताया कि 1477 किलोमीटर वन क्षेत्र बढ़ा है, तो वो नेट जीरो के लिए है।
3: पर्यावरण लक्ष्यों को हासिल करने के लिए सरकार अपनी तरफ से पूरा काम कर रही है, लेकिन इसके साथ ही जो हम जब पर्यावरण की बात करते हैं, उसकी सुरक्षा की बात करते हैं, तो उसमें इंडस्ट्री का, कॉरपोरेट जगत का कितना इम्पोर्टेंट आप एक रोल देखते हैं?
2: अभी हमने ग्रीन क्रेडिट फंड में कॉरपोरेट को लगाया है, उनके जो ESG है वो भी है। कॉरपोरेट जगत में बात होती है, भारत में कॉरपोरेट जगत में एक उत्साह का भाव बना है कि वो ग्रीन ट्रांजिशन की ओर जाए, अपनी इंडस्ट्री को ज्यादा एनवायरमेंट फ्रेंडली बनाए। और मैं उम्मीद करता हूं कि विकास ऐसा होना चाहिए जो लंबे समय तक चले और धरती को बचाने के लिए हो। इसलिए कई बार ये कहते हैं ना कि ये ग्रह हमें अपने पूर्वजों से उत्तराधिकार में नहीं मिला है, अपने बच्चों से उधार में मिला है
3: जी।
2: तो ये हरा भरा ग्रह छोड़ के जाए
3: जी।
2: वरना एक दिन, जैसे आप ये कहते हैं ना कि मनुष्य ये सोचता है कि मंगल पे कभी जीवन था, तो ऐसा नहीं हो कि दूसरे ग्रह के लोग कहें कि पृथ्वी पे भी कभी जीवन था।
3: क्योंकि आपने बच्चों की बात की, तो आखिरी सवाल मेरा आपसे यही है कि आम नागरिक और आज खासकर की जो देश के युवा हैं, जो देश का भविष्य है, वो सस्टेनेबल डेवलपमेंट के इस अभियान में क्या योगदान दे सकते हैं, उनके लिए आपका क्या संदेश है?
2: पहला तो एक पेड़ माँ के नाम अभियान से जुड़े, और दूसरा प्रधानमंत्री जी ने मिशन लाइफ में जो आयाम दिए हैं, सेव फूड, सेव वाटर, सेव एनर्जी, सॉलिड वेस्ट मैनेजमेंट, बैन ऑफ सिंगल यूज प्लास्टिक, हेल्दी लाइफ स्टाइल, ऐसे विषयों पे ज्यादा से ज्यादा काम करें, इसको अपनी जीवन पद्धति पे अपनाएं। तो मिशन लाइफ को अपना जीवन का आधार बनाएं, एक पेड़ माँ के नाम लगाएं और ग्रीन टेक्नोलॉजी के विकास में अपना योगदान करें।
3: मंत्री जी, आप आकाशवाणी के स्टूडियो में आए और पर्यावरण के क्षेत्र में पिछले 12 साल में प्रधानमंत्री मोदी के नेतृत्व में हुई उपलब्धियों के बारे में और लक्ष्यों के बारे में बातचीत की, इसके लिए आपको बहुत बहुत धन्यवाद।
2: आकाशवाणी में बुलाने के लिए बहुत बहुत धन्यवाद।
4: 12 साल विश्वास के, विकास के, जन कल्याण के विशेष श्रृंखला के अंतर्गत अभी आप सुन रहे थे केंद्रीय पर्यावरण, वन और जलवायु परिवर्तन मंत्री भूपेंद्र यादव के साथ विशेष साक्षात्कार। ये कार्यक्रम आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया।